ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 23 2026 സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: കുടുംബ ചിന്തകൾ. ജീവിതം ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് പകർന്നു നൽകുക. അതുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ ആവണം എന്ന ചോദ്യം സ്വാഭാവികമാണ്. തിരമാലകളെ പോലെ ആവണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചകളിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. തിരമാല പോലെ ഉയർന്ന് വീശിയടിക്കണം. ഒന്നിലും നാം തളർന്നു പോകരുത്. അത് തന്നെയാണ് ജീവിത വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 8:30 ആകാശഗംഗ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ

0: ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 8, കൺവെൻഷൻ ഓഫ് കോപ്പിറൈറ്റ് ആക്ട് കരാർ നിലവിൽ വന്നതും ചൈന ഇന്ത്യൻ അതിർത്തി അതിക്രമിച്ചു കടന്നതും റിപ്പബ്ലിക് ഓഫ് മെസഡോണ സ്വതന്ത്രമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 8. ഇന്ന് ലോക സാക്ഷരതാ ദിനം. ലോകത്തിലെ എല്ലാ ജനങ്ങളും സാക്ഷരരാകേണ്ട പ്രാധാന്യം മുൻനിർത്തി 1965 സെപ്റ്റംബർ 8 ഇറാനിൽ വെച്ച് നടന്ന വിവിധ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ നിരക്ഷരതാ നിർമ്മാർജ്ജന പ്രമേയം പാസാക്കി. തുടർന്ന് 1966 സെപ്റ്റംബർ 8 മുതൽ ലോക സാക്ഷരതാ ദിനം ആചരിക്കുന്നു. 35 രാജ്യങ്ങൾ ഒപ്പുവെച്ച കൺവെൻഷൻ ഓഫ് കോപ്പിറൈറ്റ് ആക്ട് കരാർ നിലവിൽ വന്നത് 1952 സെപ്റ്റംബർ 8. ചൈന ഇന്ത്യൻ അതിർത്തി അതിക്രമിച്ചു കടന്നത് 1962 സെപ്റ്റംബർ 8. ഇന്ത്യൻ തീരദേശ നഗരമായ ദ്വാരകയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നാവിക ഓപ്പറേഷൻ നടന്നത് 1965 സെപ്റ്റംബർ 8 ദിവസമായിരുന്നു. ദ്വാരകയിലെ റഡാർ സ്റ്റേഷൻ തകർത്ത് ഇന്ത്യൻ വ്യോമസേനയെ പാകിസ്ഥാന്റെ തെക്കൻ മുന്നണി ആക്രമിക്കുന്നതിൽ നിന്ന് വഴിതിരിച്ചുവിടുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. 20 മിനിറ്റോളം പാകിസ്ഥാൻ വെടിയുതിർത്തു. റിപ്പബ്ലിക് ഓഫ് മെസഡോണ സ്വതന്ത്രമായത് 1991 സെപ്റ്റംബർ 8. ഇന്ത്യയിലെ ആദ്യ ബലൂൺ യാത്രികനായ രാമചന്ദ്ര ചാറ്റർജിയുടെ ചരമദിനമാണ് ഇന്ന്. 1892 സെപ്റ്റംബർ 8 അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യൻ അക്രോബാറ്റ്, ബലൂണിസ്റ്റ്, ജിംനാസ്റ്റ് തുടങ്ങിയ ധീരപ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തെ ധീരനായകനാക്കിയിരുന്നത്. ബലൂണിംഗ് ഒരു തൊഴിലായി ഏറ്റെടുത്ത ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന്
1: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം കിഴടി കാഴ്ച വൈകല്യം

0: നേരിടുന്നവരുടെ ജൂനി പോളർ മിഷൻ സ്കൂൾ എന്നിവയും സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ ഇറ്റാനഗർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും സന്ദർശന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്ന സി പി രാധാകൃഷ്ണൻ അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അസംബ്ലി ഗാലറി കം മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വൈകിട്ട് മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: വഡോദരയിൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാൻഡ റോഡിനും ഇടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ടാ ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബർ ടാൻഡ റോഡ്, പുതിയ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,700 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 3 റെയിൽവേ പദ്ധതികൾക്കും 1,780 കോടി രൂപ ചെലവ് വരുന്ന 3 ദേശീയപാത പദ്ധതികൾക്കും മോദി തറക്കല്ലിടും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ്. GFF ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും.
0: ഇന്ന് സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണികളെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ലക്സംബർഗ് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം അടുത്ത വർഷം ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ശ്രമത്തിന് ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണ നിർവഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയെന്ന് ഓം ബിർള പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈമൺ ഹിക്കുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉരുളക്കിഴങ്ങ് വിത്തും വസ്തുക്കളും മെച്ചപ്പെടുത്തുക, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും CIPയും തമ്മിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന റീൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയ പാതകളിലുമുണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃക ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ മോഡൽ ഇന്റഗ്രേറ്റഡ് ഡിസബിലിറ്റി വില്ലേജാണ് ചുങ്കത്ത് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
2: ഭിന്നശേഷി കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഓരോ രക്ഷിതാവിന്റെയും ഉള്ളുരയ്ക്കുന്ന ആശങ്കയ്ക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയാണ് ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളികൾ കണ്ടെത്തുന്നത് മുതൽ സർജിക്കൽ കറക്ഷൻ, വിദഗ്ധ തെറാപ്പികൾ, തുടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കും. 1st ഘട്ടത്തിൽ അത്യാധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് കോൺഫറൻസ് ഹാൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, സെന്റർ, ഹോർട്ടികൾച്ചർ പാർക്ക്, റോഡുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത്

0: ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണന നൽകിയാണ് സർക്കാർ മലപ്പുറത്ത് ആദ്യമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്.
1: സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യകൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികളുടെ ഭാഗമായി മത്സ്യഫെഡ് മലപ്പുറം വെളിയംകോട് ചെമ്മീൻ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ, റീ സർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക് യൂണിറ്റുകൾ എന്നിവ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി ഹാർബറിൽ നിർമ്മിച്ച 5 ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊന്നാനിയിൽ ചേർന്ന ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാഴ്ച പരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായി ജൂലി കിരണിന് കാലടിയിൽ തുടക്കമായി. NFP ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ച പരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ തുടരുന്ന കായിക മേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 വരെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ട് കോണം റീച്ച് വരെ 8 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി MK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന് ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. വിവരാകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മ

0: ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. തലസ്ഥാനമായ ഇറ്റാനഗറിൽ സുരക്ഷയും ഒരുക്കങ്ങളും ശക്തമാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ രണ്ട് ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാനഗർ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
1: ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ മൂന്ന് പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്കു ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽ പാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റർ ഇന്നത്തെ ആഗോളക്രമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ഉൾപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2016 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമായത് ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശ്രീ സിംഗ് ഇന്ത്യ നിലവിൽ 100+ രാജ്യങ്ങളിലേക്ക് ഏകദേശം 38,500 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു.
2: ആറ് 2016 से पहले MTCR മെമ്പർ നഹീ था, जिसके कारण हम ब्रह्मोस മിസൈൽ की रेंज एक सीमा से आगे चाहते हुए भी हम नहीं बढ़ा पाते थे, लेकिन हमारी गवर्नमेंट के सक्रिय डिप्लोमेसी और दूरदर्शी नेतृत्व के कारण हमारा MTCR के हम सदस्य बने और उसके बाद ब्रह्मोस की रेंज भी बढ़ाने का काम करने में हमने कामयाबी हासिल की है.
0: പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. മേഖലാ കൌൺസിലുകൾ കേവലം തർക്കപരിഹാര വേദികൾ എന്നതിനപ്പുറം പൊതുജനക്ഷേമ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വേദിയായി വികസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല നദീ തർക്കങ്ങളും പരിഹരിക്കാൻ കൌൺസിലിന് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. സായുധ സേനകൾക്കായി 1,10,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റു വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാസ ജൈവ ആണവ വികരണ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും നിരീക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങളും സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 മണി വരെ വസതിയിലും തുടർന്ന് നെഹ്റു നഗറിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും ആഗോള മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി വളർത്താനും ആഹ്വാനം ചെയ്ത കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇന്ത്യക്കാർക്കും ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യക്ഷേമം ഉറപ്പാക്കുക എന്നതായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: Make sure we are very high quality, zero compromise on quality, and ensure not only that every Indian gets high quality healthcare, but we provide wellness and healthcare to the world from India, on Indian machine, on Indian equipment, using Indian consumer, administering Indian drugs and pharmaceuticals, giving patient care by Indian doctor.
0: അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വനിതാ വിഭാഗം റീകർഫ് ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന പൂജ സഖ്യം

0: ചൈനീസ് സഖ്യത്തെ നേരിടും. റീകർവ് പുരുഷ ഫൈനലിൽ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്കിയോടും കോമ്പൌണ്ട് പുരുഷ ഫൈനലിൽ ശ്യാം സുന്ദർ സ്വാമി തോമൻ കുമാർ സഖ്യം ഇറാഖിനോടും ഏറ്റുമുട്ടും. മിക്സഡ് വിഭാഗം ഫൈനലിൽ സ്വാതി ചൌധരി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യം ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, അമ്മൻ സെഹ്രാവത്, ലൌലിന ബോഗഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും 70-ലധികം താരങ്ങൾ അണിനിരക്കുന്ന അത്ലറ്റിക്സിലും ഇന്ത്യ മികച്ച മെഡൽ പ്രതീക്ഷയിലാണ്. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ന്യൂഡൽഹിയിൽ ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രമുഖ നയതന്ത്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇറാൻ പ്രശംസിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ഡൽഹി സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും തന്ത്രപ്രധാന സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ സഹകരണമാണുള്ളതെന്നും ഇറാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിലെ US എണ്ണ വാതക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലി ബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 6G നെറ്റ്വർക്ക് വികസനത്തിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ പങ്കാളിയായി ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള 24 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മിയാമിയിൽ നടന്ന G20 ഇന്നൊവേഷൻ മിനിസ്റ്റീരിയൽ യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും US വാണിജ്യ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 6G സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും വരും തലമുറ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്നതോടെ ഉത്തർപ്രദേശിലെ 25 ജില്ലകളിൽ പ്രളയസമാനമായ സാഹചര്യം. ബറേലി, ഈറ്റ, ഷാജഹാൻപൂർ, ബഹ്റൈച്ച്, ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ.

0: റേഡിയോ സാന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ യുഗങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലയണൽ ആന്ദ്രേസ് മെസ്സി എന്ന മാന്ത്രികൻ അർജന്റീനയുടെ 10th കുപ്പായം അഴിച്ചുവെച്ച് രാജ്യാന്തര ഫുട്ബോളിൻ്റെ പടിയിറങ്ങുമ്പോൾ അത് വെറുമൊരു ഇതിഹാസ താരത്തിൻ്റെ വിരമിക്കലല്ല, മറിച്ച് 2 പതിറ്റാണ്ടോളം ലോകത്തെ മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് നിർത്തിയ ഒരു സുവർണ യുഗത്തിൻ്റെ വികാര നിർഭരമായ സമാപനം കൂടിയാണ്. നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്കും സ്വന്തമാക്കാനാകാത്ത ചിലരുണ്ട്. അർജന്റീനയിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പേരെഴുതിയ ജേഴ്സി സ്വന്തമാക്കാത്ത ഒരു കുട്ടി പോലും ഈ രാജ്യത്തില്ല എന്നത് ഒരു അതിശയോക്തിയല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുണ്ട്. അത് ഏത് ലോകകപ്പ് നേടുന്നതിലും അപ്പുറമാണ്. അതൊരാൾക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനുമാകില്ല. അർജന്റീനക്കാരിയായ മാധ്യമപ്രവർത്തക സോഫി മാർട്ടിനസ് ലയണൽ മെസ്സിയോട് അത്യന്തം നിരാശയോടെ ഈ വാക്കുകൾ പറഞ്ഞത് 10 വർഷം മുമ്പാണ്. 2016 June 27 അർജന്റീന കുപ്പായത്തിൽ ഞാൻ ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ച മെസ്സി പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴായിരുന്നു അത്. 2 തവണ കോപ്പ അമേരിക്ക ഫൈനലിൽ തുടരെ പരാജയപ്പെട്ടതിൻ്റെ വികാര വിക്ഷോഭത്തിലായിരുന്നു അന്നത്തെ വിരമിക്കൽ പ്രഖ്യാപനം. തിരിച്ചുവരവിനായി ലോകം കേണപ്പോൾ മെസ്സി ആ വിളി കേട്ടു. വീണ്ടും അർജന്റീനയ്ക്കായി ബൂട്ടുകെട്ടി. ഫുട്ബോൾ മൈതാനം സാക്ഷിയായ ഏറ്റവും വലിയ മാന്ത്രിക ചുവടുകളോടെ വീണ്ടും പന്തു തട്ടി 2 വട്ടം കൂടി ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ചു. 2022 കിരീടം ചൂടി. 2026 പരാജയപ്പെട്ടു. താൻ കളി പഠിച്ച സ്പെയിനിന് മുമ്പിൽ ഹതാശനായി നിൽക്കേണ്ടി വന്ന ആ ഫൈനലിന് ശേഷം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു മെസ്സി. വഴികാട്ടിയായ പിതാവ് ഹോർഹേയുടെ വിയോഗത്തിന് ശേഷം വികാരപരവശനായി കുറിച്ചിട്ട വരികളിൽ ആ നിരാശ സുവ്യക്തമായിരുന്നു. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ തീരുമാനത്തിലെത്തി. മൈതാനത്ത് നിന്നും തനിക്കിനിയൊന്നും നേടാനില്ല എന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു ആ പ്രഖ്യാപനം. ആകാശനീലയും വെള്ളയും കലർന്ന ആ കുപ്പായമണിയാൻ ഇനി മെസ്സിയില്ല. കിഞ്ചന വർത്തമാനത്തിൽ ഇന്നത്തെ ആദ്യത്തെ ഗാനം യവനസുന്ദരി സ്വീകരിക്കുക പവിഴമല്ലിക പൂവുകൾ. 1970 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന ചിത്രത്തിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീത സംവിധാനം നൽകി. യേശുദാസും ബി വസന്തയും ചേർന്നാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചത്. പേൾ വ്യൂവിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കുവായിരുന്നു. അതിൻ്റെ രചന നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയും. പ്രേം നസീർ, ശാരദ, അടൂർഭാസി, മണവാളൻ ജോസഫ് എന്നിവരായിരുന്നു പേൾ വ്യൂവിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തരം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തരം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇത്രമേൽ ലോകത്തെ അതിശയിപ്പിച്ച, ആവേശം കൊള്ളിച്ച മറ്റൊരു താരവും ഉണ്ടാകില്ല. പലപ്പോഴും മെസ്സി മിശിഹ ആയിരുന്നു. അത് അർജന്റീനക്കാർക്ക് മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആ ഇടം കാലുകളിൽ ദൈവീകമായൊരു സ്പർശം കണ്ട് കൊരിത്തെരിച്ചു. ആ കാലുകളിൽ പന്തെത്തുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തിരയടിച്ചെത്തുന്ന ആവേശത്തിരമാലകൾ നമ്മെ ഗാലറികളിൽ എന്ന പോലെ ആവേശഭരിതരാക്കി. ഫുട്ബോൾ അറിയാത്തവർക്ക് പോലും മെസ്സി പ്രചോദനമായി. 39 വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിൽ ലോകകപ്പ് കളിക്കാനെത്തുന്നത്. അവിടെയും ആ മാന്ത്രിക സ്പർശനത്തിന് തെല്ലും മങ്ങലേറ്റില്ല. ഈജിപ്തിനെതിരായ ക്വാർട്ടർ ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലും അർജന്റീന വിജയത്തിലേക്ക് കുതിച്ചത് മെസ്സിക്ക് മാത്രം സാധ്യമായ ഇന്ദ്രജാലങ്ങളിലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ മത്സരം തീരാൻ 5 മിനിറ്റ് ശേഷിക്കുന്നതുവരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അർജന്റീന വിജയത്തിലേക്ക് ചിറകടിച്ചത് അവിടെ 10th number അവരുടെ മിശിഹ പന്തു തട്ടാൻ ഇറങ്ങിയതുകൊണ്ടായിരുന്നു. അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് തുടങ്ങിയതാണ് ആ മഹാപ്രയാണം. മറഡോണയുടെ നിഴൽ വീണുകിടന്ന അർജന്റീന ഫുട്ബോളിനെ മെസ്സി സ്വന്തം ചുമലിലേറ്റി. ആ ജനതയുടെ ദുഃഖങ്ങൾക്ക് ശാപമോക്ഷം നൽകി ലോകവിജയികളെന്ന ചരിത്ര നേട്ടത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. അർജന്റീനയ്ക്കായി 207 രാജ്യാന്തര മത്സരങ്ങൾ, 125 ഗോളുകൾ, എണ്ണമറ്റ അസിസ്റ്റുകൾ, 8 ബലോൺ ദേ ഓർ പുരസ്കാരങ്ങളുടെ സമാനതകളില്ലാത്ത മേധാവിത്വം, മെസ്സിയുടെ സ്ഥിതി വിവരക്കണക്കുകൾ കായിക ചരിത്രത്തിലെ അവിശ്വസനീയ കൊടുമുടിയാണ്. എന്നാൽ കേവലമായ അക്കങ്ങൾക്കപ്പുറം കണ്ണീരിൽ നിന്ന് കനകത്തിലേക്ക് അദ്ദേഹം നടത്തിയ തിരിച്ചുവരവാണ് ചരിത്രം. 2014 ബ്രസീൽ ലോകകപ്പിലെ ഫൈനൽ നഷ്ടവും തുടർച്ചയായ കോപ്പ അമേരിക്ക തോൽവികളും തീർത്ത മുറിവുകളിൽ നിന്നാണ് മെസ്സി ഉയർത്തെഴുന്നേറ്റത്. 2021 മാറക്കാനയിൽ കോപ്പ അമേരിക്കയും 2022 ഫൈനലിസിമയും ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് കിരീടവും ഉയർത്തിയതോടെ അർജന്റീനയുടെ 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അദ്ദേഹം അന്ത്യം കുറിച്ചു. 3 ലോകകപ്പ് ഫൈനലുകൾ കളിച്ച അപൂർവ താരമായാണ് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം ലോകകപ്പിനോട് യാത്ര പറഞ്ഞത്. നമുക്കൊരു മനോഹരമായ ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. നാം കേൾക്കാൻ പോകുന്ന ഗാനം 1973 പുറത്തിറങ്ങിയ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിസ്വാമിയുടെ സംഗീതം, ആലപിച്ചിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. പ്രേംനസീർ.

ജയഭാരതി എന്നിവരാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. എ ബി രാജായിരുന്നു സംവിധാനം. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം താരകരൂപിണി നീയെന്നുമെന്നുടേയും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇതിഹാസങ്ങൾ ഏറെ പിറവിയെടുത്ത ഫുട്ബോൾ മൈതാനത്ത് ലയണൽ മെസ്സി വെട്ടിപ്പിടിച്ചത് വേറിട്ടൊരു വഴിയായിരുന്നു. ഫുട്ബോൾ ചരിത്രം മെസ്സിക്ക് മുമ്പും ശേഷവും എന്ന തരത്തിലേക്ക് വിഭജിക്കുന്നത് പോലെ വേറിട്ടൊരു തലം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ താൻ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ജനിച്ച ലാമിൻ യമാലിനൊപ്പം 2026 ലോകകപ്പ് ഫൈനലിൽ പന്ത് തട്ടിയ മെസ്സിയുടെ സുദീർഘവും സമ്പന്നവുമായ കരിയർ മറ്റൊരാൾക്കും അവകാശപ്പെടാനാവില്ല. ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളിലധികവും മെസ്സിയെ കണ്ട് മെസ്സിയെപ്പോലാകാൻ കൊതിച്ച് ഫുട്ബോൾ തട്ടിയവരാകും. എണ്ണമറ്റ നേട്ടങ്ങളുടെ പട്ടികയുമായി കളം വിടുമ്പോൾ ലോകമൊന്നടങ്കം ആ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിക്കുകയാണ്. പേശി വളർച്ചയില്ലാതെ ഉഴറിയ കുട്ടിയായി സ്പെയിനിലെത്തി ബാഴ്സലോണയിലെ ലാ മെസിയ അക്കാഡമിയിലൂടെ പന്തു തട്ടി വളർന്ന് ക്ലബ് തലത്തിൽ ബാഴ്സലോണയ്ക്കായി തിളങ്ങി അർജന്റീന കുപ്പായത്തിലെത്തിയ മെസ്സി ബൂട്ടഴിക്കുമ്പോൾ ലോകത്തെ ഏതൊരു കളിപ്രേമിയേക്കാളും നിരാശപ്പെടുക ഫുട്ബോൾ തന്നെയാകും. ഇടങ്കാലുകൊണ്ടുള്ള തലോടൽ ഇനിയില്ലല്ലോ എന്നോർത്ത് പന്തുരുളുന്ന കാലമത്രയും മെസ്സി

തലമുറകൾക്കാകെ പ്രചോദനമായി നിലനിൽക്കും എന്നുറപ്പ്. പകരം വെക്കാനില്ലാത്ത 10 നമ്പരായി തല ഉയർത്തി തന്നെ. കഴിഞ്ഞ മാസം പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തോടെ ഫുട്ബോളിൽ ഇനി എത്ര കാലം തുടരുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ലയണൽ മെസ്സി വ്യക്തമാക്കിയിരുന്നു. ചെറുപ്പം മുതൽ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന പിതാവിന്റെ വിയോഗം മെസ്സി എന്ന ഫുട്ബോളറെയും മാനസികമായി തളർത്തി എന്നുറപ്പ്. എന്നാൽ ആരാധകർക്ക് ആശ്വസിക്കാൻ ബാക്കിയുള്ളത് മെസ്സി ക്ലബ് ഫുട്ബോളിൽ തുടരും എന്നതാണ്. യു എസിലെ മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമി ക്ലബിന്റെ താരമായ മെസ്സി കഴിഞ്ഞ ദിവസത്തെ കളിയിൽ 4 ഗോളുകൾ നേടി തിളങ്ങുകയും ചെയ്തിരുന്നു. കളിക്കളത്തിൽ ഇനിയും പുതിയ സൂപ്പർ താരങ്ങൾ അവതരിച്ചേക്കാം, പുതിയ മഹാവിജയങ്ങളും റെക്കോർഡുകളും പിറന്നേക്കാം. എന്നാൽ ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെ നിരാശയിലാക്കി നെഞ്ചിൽ വലിയൊരു ശൂന്യത ബാക്കി വെച്ച് മെസ്സി കളം വിടുമ്പോൾ ഒന്നുറപ്പാണ്, കാൽപന്ത് കളിയെ താൻ കണ്ടുമുട്ടിയതിനേക്കാൾ എത്രയോ മനോഹരവും സമ്പന്നവുമായി മാറ്റിയാണ് ആ ജീനിയസ് പടിയിറങ്ങുന്നത്. പ്രിയപ്പെട്ട മെസ്സി, നന്ദി. താങ്കൾ സമ്മാനിച്ച മാന്ത്രിക രാവുകൾക്ക് ഈ കളിമുറ്റം എക്കാലവും കടപ്പെട്ടിരിക്കും. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1978 പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിലേതാണ്. മദനോത്സവത്തിന്റെ സംവിധായകൻ എൻ ശങ്കരൻ നായരായിരുന്നു. കമൽ ഹാസൻ, ജയൻ, സറീന വഹാബ്, തിക്കുർഷി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. മദനോത്സവത്തിന്റെ തിരക്കഥ രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം രചിച്ചത് ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി. നമുക്ക് കേൾക്കാം ഈ മലർ കന്യകൾ മാരന് നേദിക്കും എന്ന ആ മനോഹരമായ ഗാനം.

ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ്.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ബിഫോർ ഐ ഇൻട്രൊഡ്യൂസ് ടുഡേ സെലക്ഷൻ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യു ആർ നോട്ട് ഇനഫ്, that you need to be better, stronger, or somehow more perfect to deserve happiness and acceptance? In a world that constantly asks us to improve ourselves, we often

0: ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
3: റേഡിയോ ശാന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം കുട്ടിത്താരങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളും കലാവൈഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന സ്റ്റുഡന്റ്സ് ഗസ്റ്റ്

0: ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ താരത്തെ പറ്റി, ആ ഒരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ പറയാൻ എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു പാട്ടുകാരിയാണ്, ഒരു ചിത്രകാരിയാണ്, ഒരു യുവ എഴുത്തുകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ മനോഹരമായിട്ട് എഴുതുന്ന, ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു താരമാണ്, ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സ്വാഗതം ചെയ്യുന്നു ബെറ്റി സാർത്രെ. നമസ്കാരം ബെറ്റി.
1: നമസ്കാരം.
0: അപ്പൊ എനിക്ക് കാണുമ്പോ തന്നെ ഇങ്ങനെ കൗതുകമാണ്, എന്തെല്ലാം മേഖലകളാണ് അല്ലെ? എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ്, ചിത്രകാരിയാണ്, ഒരുപാട് വേദികളിൽ മനോഹരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത്രയും മേഖലകളിൽ സജീവമായിട്ട് തുടരുന്നതും അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതും ഒക്കെ?
1: അത് എനിക്ക് പാട്ടിനോടും കവിതയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിത്രരചനയും എല്ലാം ഇഷ്ടമാണ്. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പൊ കവിതയിൽ എനിക്കിഷ്ടപ്പെട്ട കവിത ശവദാഹം.
0: അപ്പൊ ഇങ്ങനെ ഇത്രയും മേഖലകളില് മോൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
1: അത്
0: അമ്മയാണല്ലേ. അതെ. അപ്പൊ ചെറുതിലെ തന്നെ എത്ര നാള് തൊട്ടാണ് പാട്ടൊക്കെ പഠിക്കുന്നത്?
1: 2.5 വയസ്സ് മുതല് പാട്ട് പഠിക്കുന്നുണ്ട്.
0: ആഹാ. അപ്പൊ ഈ 2.5 വയസ്സ് മുതല് പാട്ട് പഠിക്കുമ്പോ ആദ്യം തുടക്കത്തില് എങ്ങനെയാണ് വീട്ടില് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെ മോള് പാട്ടൊക്കെ പാടും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വിടുമായിരുന്നു, അതോ മോക്ക് ഇഷ്ടമാണ് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാണോ?
1: പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാ.
0: അതെ അല്ലെ. അപ്പൊ ഇങ്ങനെ ടിവിയിലൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പാടുന്ന കാണുമ്പോ, സ്റ്റേജിലൊക്കെ കാണുമ്പോ ഒരു കൗതുകാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി പാട്ട് പഠിക്കാൻ പോയി. ഇപ്പോ ഒരു ഏകദേശം ഒരു 5 വർഷമായിട്ട് പഠിക്കുന്നു അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടുകാരിയായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇഷ്ടം കവിതകളാണല്ലേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത പാടാനായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് കവിതയാണ് പാടുന്നത്?
1: വല രാമർമ്മയുടെ ശവദാഹം.
0: അതെ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കവിത കേൾക്കാം.

0: ബെറ്റി ഇങ്ങനെ പാടുമ്പോൾ, ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ, സാധാരണ ഇപ്പോൾ സംസാരത്തിൽ ബെറ്റി ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പറയാനൊക്കെ ഇങ്ങനെ ഒന്ന് ഷെയ് ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ മനോഹരമായിട്ടല്ലേ? അപ്പോൾ ആ വാക്കുകളുടെ ഒരു ഷാർപ്നെസ് ആണെങ്കിലും, ആരാണ് ബെറ്റി ഏറ്റവും മനോഹരമായിട്ട് ഇതൊക്കെ കവിതയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു അക്ഷരസ്ഫുടതയോട് കൂടിയൊക്കെ പറയണമെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ തരുന്നത്?
1: അമ്മ.
0: അമ്മയാണല്ലേ. അപ്പൊ അമ്മയാണ് മെയിൻ ആയിട്ടും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോ കുറച്ചധികം വർഷങ്ങളായിട്ട് ബെറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക സംഗീതമാണോ പഠിക്കുന്നത്? ആണല്ലേ. അപ്പൊ എല്ലാ, അതായത് നാടൻ പാട്ടുകൾ പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് ഏതായിരിക്കും? ഒരു രണ്ടു വരി നമുക്ക് വേണ്ടി ഒന്ന് പാടുമോ?

0: അതെ. അപ്പോൾ അങ്ങനെ പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കവിതകളോടാണ്. സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് സിനിമാ പാട്ടാണ് ഇഷ്ടം. പക്ഷെ ബെറ്റി അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കവിതകളാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഈ എഴുത്തുകൾ കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ബെറ്റി ഇങ്ങനെ അതിനോട് കുഞ്ഞിന് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് എഴുതി തുടങ്ങിയത്?
1: ഓണം വരവായി എന്നൊരു കവിത കേരള ഫോക്കസ് മാസികയിൽ പ്രസിദ്ധീകരിച്ചായിരുന്നു. അപ്പം ആ കവിതയും എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ എഴുത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തോന്നി തുടങ്ങിയത്? വെറുതെ ഇപ്പൊ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്തതാണോ അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഇത് കൊള്ളാം അല്ലെങ്കിൽ എഴുത് നന്നായിട്ട് എഴുതെന്നൊക്കെ പറഞ്ഞു?
1: അച്ഛനും അമ്മയും നന്നായിട്ട് എഴുത് ഇത് കൊള്ളാം അതൊക്കെ പറയായിരുന്നു.
0: അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനോടൊരു താല്പര്യം കൂടി അല്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ മാഗസിൻസിലൊക്കെ എഴുതാൻ തുടങ്ങി അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മൂന്നിലധികം കവിതകൾ ബെറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കവിതകൾ?
1: ആദ്യമായിട്ട് ഈ ഓണമരവായി, പിന്നെ രണ്ടാമത് കേക്ക്, മൂന്നാമതായിട്ട് സുന്ദരി തത്തമ്മയായിരുന്നു.
0: അതെ അല്ലേ. അപ്പോ 7 വയസ്സാണെങ്കിലും എന്റെ അടുത്തിരിക്കുന്ന ആളുടെ ഒരു എന്താ പറയാ ഇത്രയും മാഗസിൻസിലൊക്കെ ഇത്രയും കവിതകൾ എഴുതിയ ഒരു കുട്ടിയാണ് അല്ലെ, ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ പക്ഷേ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആ ഓക്കെ ഓക്കെ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും ഒരു വലിയൊരു എഴുത്തുകാരിയായിട്ട് ഇങ്ങനെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രേ. അപ്പൊ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ മെയിൻ ആയിട്ടും കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് നമ്മുടെ ബെറ്റിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അതില്. അപ്പൊ ബെറ്റി ഇങ്ങനെ പാട്ടുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പാട്ടില് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ കൂടുതൽ കവിതകളാണ് ഇഷ്ടമല്ലേ. പക്ഷേങ്കിൽ നമ്മുടെ ശ്രോതാക്കള് ബെറ്റിയുടെ ഒരു സൗണ്ടിൽ ഒരു ഒരു സിനിമാ ഗാനം കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്?
1: കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി, ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഗേൾ ആണ് എന്നോടൊപ്പം ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഈ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെറ്റി സാർത്രയാണ്, അപ്പോൾ എഴുത്തുകാരിയാണ്. അപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബെറ്റി ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെ ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നി എഴുതി തുടങ്ങിയപ്പോൾ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, പതുക്കെ എഴുതി, പിന്നീട് മാഗസിൻസിലൊക്കെ വന്ന് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുകയാണ് ബെറ്റി. അപ്പോൾ അതെങ്ങനെയായിരുന്നു തുടക്കം അതിൻ്റെ ഒരു എഴുത്തിലേക്കുള്ള ഒരു മേഖല?
2: ആദ്യമായിട്ട് ഓണംപരമായി എഴുതിയപ്പം എനിക്കും അത് നല്ല നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് അതും എല്ലാം ഇതായി. പിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ആ കവിത ഇനി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു.
0: അതെ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇപ്പോൾ എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിമനോഹരമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കവിത ഏതായിരിക്കും?
2: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ.
0: അതെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബെറ്റി

0: എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാമോ?
1: കണ്ണുനീരിന്റെ താഴ്വരയിൽ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും, ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും, ഇനി എന്നു കാണും എൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ, ഇനി എന്നു കാണും എൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ, കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ.
0: മനോഹരമായിട്ടിരിക്കുന്ന ഈ ഒരു വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു നമ്മളൊരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആശയമൊക്കെ എങ്ങനെയാണ് ബെറ്റിക്ക് വരുന്നത്? ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് വായിക്കുമോ ബെറ്റി?
1: ആ, വായിക്കാറുണ്ട്.
0: അതെ, അപ്പൊ ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ആശയം പറയുമ്പോൾ? അമ്മയാണല്ലേ. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മോള് തന്നെയാണ് ആദ്യമായിട്ട് ഒരു ആശയത്തിലേക്ക് കടക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റിലേക്ക് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്?
1: വായിച്ച് വായിച്ച് എഴുതുന്ന.
0: അതെ, ഒരുപാട് വായിക്കുമ്പോ ഈ ഒരു കണ്ടന്റിൽ എഴുതിയാ കൊള്ളാമെന്നൊക്കെ തോന്നും അല്ലെ? അങ്ങനെ വളരെ ഷാർപ്പായിട്ട് ഒരുപാട് നല്ല നല്ല ഭാവങ്ങളോട് കൂടിയായിട്ടുള്ള വരികളാണ് ബെറ്റി എഴുതുന്നത്. അപ്പൊ അത് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ നമ്മളിപ്പോ സാധാരണ നമ്മൾ പലരും ഇങ്ങനെ ഒരുപാട് നല്ല കവിതകൾ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കവിത വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ബെറ്റി തന്നെ എഴുതിയിട്ടുള്ളൊരു കവിത ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആ മോളുടെ ആ ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ്?
1: മീരാ മിസ്.
0: അപ്പൊ മീരാ മിസ്സിനെ പറ്റി പറയുമോ? ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? ആണല്ലേ. അപ്പൊ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
1: രണ്ടാം കുറ്റിയിലാണ്
0: പഠിക്കുന്നത്. അപ്പൊ മീരാ മിസ്സാണ് പാട്ടിന്റെ കാര്യത്തിൽ നമ്മുടെ ബെറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 300-ലധികം സ്റ്റേജുകളാണ് ബെറ്റി കവർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ഇങ്ങനെ പാടി അത്രയും വേദികൾ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പാട്ടിന്റെ കാര്യത്തിലൊക്കെ അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ മാറും അല്ലെ. അപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ മാറും അല്ലെ. അപ്പൊ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പല സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമോ? അതെ അല്ലെ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടാണ് ആ വേദി പാടി കഴിഞ്ഞു കഴിയുമ്പോ ബെറ്റി ഓക്കെ ആവും, നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടി തീർന്നു എന്ന് തന്നെ ചിന്തിക്കാറുണ്ടോ? അതെ. ഏത് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയത് ബെറ്റിക്ക്?
1: ആദ്യം ഗാസയ്ക്കൊപ്പം കൊല്ലം ആ പരിപാടിയില് പാലസ്തീൻ അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പം പാലസ്തീൻ അംബാസിഡർ പേര് ചോദിച്ച്, ക്ലാസ് ചോദിച്ച്, അങ്ങനെ അഭിനന്ദിച്ചായിരുന്നു.
0: അതെ അല്ലേ. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ ആണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾ വന്നിട്ട് മോളുടെ അടുത്ത് വന്ന് ഈ രീതിയിൽ പറഞ്ഞു. അപ്പൊ അന്ന് എന്താണ്, ഏത് കവിതയാണ് പാടിയത്?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ.
0: അതെ. അപ്പൊ അത്രയും ഒരു അഭിനന്ദനം കിട്ടിയ ഒരു കവിതയാണ്. അപ്പൊ അത് ആ ബെറ്റി നമുക്ക് വേണ്ടിട്ട് ഒന്ന് പാടുവോ?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ. എഴുതിയത് കെ എൻ കുറുപ്പ്. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ചേങ്ങുമി. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ചേങ്ങുമേ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. കതിനകൾ പൊട്ടുന്നു ഭയശങ്കയുണരുന്നു ലോകമെങ്ങും നടുങ്ങും പ്രതിഷേധം. മതവർഗ വിദ്വേഷം അഹിതകർമ്മങ്ങളും ജനഹിതരോഷവും ജന്മപാശങ്ങളും. ബോംബിൻ പ്രകാശമോ വിദ്വേഷഭൂമിയോ ദുരിതപർവങ്ങളോ അഹിതകർമ്മങ്ങളോ.

0: ാണ് ചിത്രകാരിയാണ്, പ്രസംഗവേദികളിലെല്ലാം സജീവമായിട്ട് തുടരുന്ന താരമാണ്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ബെറ്റിയെടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ?
1: അപ്പൊ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എന്റെ ടീച്ചറിന്റെ പേര് മഞ്ജുഷ മിസ് എന്നാണ്. രണ്ടാം ക്ലാസ് ഞാൻ പഠിക്കുന്നത് ഗവൺമെന്റ് SNDP UP സ്കൂളിൽ. അപ്പം എൻ്റെ ടീച്ചറിനും എല്ലാവർക്കും ഇഷ്ടം എഴുതുന്നതും പാടുന്നതും ഒക്കെയാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ HM-ൻ്റെ പേര് ഇന്ദുകല മിസ് എന്നാണ്. അപ്പം ഇന്ദുകല മിസ്സും എല്ലാവരും സപ്പോർട്ടൊക്കെയാ.
0: അതെ, അപ്പൊ എല്ലാരും സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പുറത്ത് പോകണമെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ്? അപ്പൊ ക്ലാസ് ടൈം ആയിരിക്കും, ചിലപ്പോ എക്സാമിന്റെ ടൈം ആയിരിക്കും, അപ്പോഴെങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ പൊക്കോളൂ പോയി ചെയ്തോളൂ എന്നൊക്കെ പറയോ? പറയാം, അങ്ങനെ സപ്പോർട്ടാണ്. എക്സാം ഒക്കെ ആണെങ്കിലും പിന്നീട് എഴുതിപ്പിക്കാം, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലേ? അപ്പൊ അങ്ങനെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ നിൽക്കാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിളില് ഫ്രണ്ട്സ് ആരൊക്കെയാണ് ബെറ്റിയുടെ?
1: അലീനയും അഫ്സാനയും ഐനയും ആമിനയും.
0: ഒരുപാടുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയാറുണ്ടോ ഒരു പാട്ട് പാട് ബെറ്റി, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് വരച്ചു തരുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ കാണുമ്പോ എന്താണ് എഴുതാൻ തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരാളുടെ പേര് പറഞ്ഞ ആരായിരിക്കും?
1: അലീന.
0: അലീന. അപ്പൊ അലീനയെ പറ്റി ഓർക്കുമ്പോ എന്തായിരിക്കും പറയാൻ തോന്നുന്നത്? ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ബെറ്റിക്ക് എന്തായിരിക്കും പറയാൻ തോന്നുന്നത്?
1: അലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെനിക്ക് എപ്പോഴും കൂട്ടാം. അങ്ങനെ ഒത്തിരി ഉണ്ട്.
0: അതെ, ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ രീതി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പതുങ്ങിയൊക്കെ പറഞ്ഞെങ്കിലും ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര എനർജിയായി. അപ്പൊ സ്കൂളും ഫ്രണ്ട്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ ഒരു പ്രാസംഗിക എന്ന രീതിയിൽ ഒരുപാട് പ്രസംഗ വേദികളിൽ മത്സരിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ബെറ്റി. അപ്പൊ ഒരു പ്രസംഗം എന്ന രീതിയിൽ സ്കൂൾ എന്നുള്ളൊരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ബെറ്റി എങ്ങനെയായിരിക്കും ഒരു വേദിയിൽ പറയാൻ പോകുന്നത്? അപ്പൊ ഒരു വേദിയിൽ കയറി നിന്നിട്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞ് ഒരു പ്രസംഗം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സമ്മാനിക്കാവോ?
1: ബഹുമാനപ്പെട്ട HM, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് തന്നെയാണ്. എന്റെ സ്കൂൾ. സ്കൂളിൽ മണിമുഴങ്ങി കൂട്ടുകാരോടൊപ്പം കൂടാൻ ബാഗും ചുമന്ന് ഓടി വന്നു അറിവിന്റെ വീട്ടിലേക്ക്. അതേ കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ വച്ചാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്, നല്ല ശീലങ്ങൾ പഠിക്കുന്നത്, വലിയ സ്വപ്നങ്ങൾ കാണുന്നത്, നല്ല കൂട്ടുകാരെ കിട്ടുന്നത്. നല്ല കുട്ടികളായി വളരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. ഒന്നാമതായി അച്ചടക്കം. സമയത്ത് വരിക, ടീച്ചർ പറയുന്നത് അനുസരിക്കുക. രണ്ടാമതായി പഠനം. ദിവസവും പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക, എനിക്ക് പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമതായി സ്നേഹവും സഹായവും. കൂട്ടുകാരോട് വഴക്കിടരുത്, പകരം അവരെ സ്നേഹിക്കുക, സഹായിക്കുക. എന്നും ഞാൻ വായിക്കും, കഥയും കവിതയും വായിക്കും, വായനയിലൂടെ ഞാൻ വളരും. നമ്മുടെ സ്കൂളിന് അഭിമാനമാകും, നമ്മുടെ നാടിന് അഭിമാനമാകും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് വളരാം. നമ്മുടെ സ്കൂളിനും നാടിനും അഭിമാനമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
0: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സ്കൂളിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ആരാണ് എഴുതി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ബെറ്റിയെ
1: അമ്മ.
0: അമ്മയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ബെറ്റി എഴുത്തുകാരി ആണെങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലൊരു സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അവിടെ ഒരു പഠനം എന്നതിലുപരി ഒരു സൗഹൃദം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ബെറ്റി ആ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങനെ എന്താ പറയാ, ഒരു പ്രാസംഗിക എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അത് ബെറ്റിക്ക് ചെറിയ പ്രായത്തിലെ തന്നെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പാട്ടുകാരി എന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി, അത് കഴിഞ്ഞൊരു എഴുത്തുകാരി എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുമ്പോൾ ചിത്രരചനയാണ് അല്ലേ? അപ്പൊ ചിത്രരചന എന്ന രീതിയിൽ ബെറ്റി പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: രണ്ട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട്.
0: യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കി നന്നായിട്ട് വരയ്ക്കോ ബെറ്റി? ഇപ്പൊ ഒരു പിക്ക് കണ്ട് വരയ്ക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം തോന്നിക്കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് വരച്ച് എടുക്കാൻ സാധിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്താണ്? ഇപ്പൊ

0: പ്രകൃതിയാണോ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഒരാളുടെ രൂപം അങ്ങനെയൊക്കെയാണോ ഇഷ്ടം?
1: പ്രകൃതി.
0: പ്രകൃതി വരയ്ക്കാനല്ലേ ഇഷ്ടം? എങ്ങനെയാണ്? ഇപ്പോ നമ്മള് സാധാരണ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, തെങ്ങ്, ഒരു വീട് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. ബെറ്റി എങ്ങനെയാണ് പ്രകൃതി നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുന്നത്?
1: നല്ല രീതിയിൽ പ്രകൃതി എങ്ങനെയാണ് ഇരിക്കുന്ന അതേ കണക്ക് തന്നെ നല്ല വരയ്ക്കാറുണ്ട്.
0: നന്നായിട്ട് വരയ്ക്കാം. അപ്പൊ എന്തൊക്കെ കാണും? അതായത് ഒരു ഒരു പിക്ചറില് ബെറ്റിയുടെ ഒരു കൺസെപ്റ്റില് ഒരു പ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ബെറ്റി ഒന്ന് വരച്ചെടുക്കുന്നത്? അതായത് ഇപ്പൊ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പുഴ, അങ്ങനെയൊക്കെയാണോ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ അല്ലെ. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ബെറ്റി പഠിക്കുന്നത്, പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആശയത്തിലൂടെയൊക്കെ ആ ഒരു ചിത്രരചനയിലും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താരമാണ് നമ്മുടെ ബെറ്റി അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ പാട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ, നാടൻ പാട്ടുകൾ, ഒരുപാട് നല്ല നാടൻ പാട്ടുകളും അതുപോലെ ഒരു കവിതയിൽ വളരെ എല്ലാരും അഭിനന്ദിച്ചിട്ടുള്ള ഒരു കവിതയുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് കവിതയാണ് ബെറ്റി?
1: കുറത്തി.
0: അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാരും പറഞ്ഞു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബെറ്റി ഇങ്ങനെ അസാധ്യമായിട്ടാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനും നമ്മുടെ ശ്രോതാക്കളും കേൾക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കവിത നമുക്ക് വേണ്ടി ദാ ബെറ്റി പാടാൻ പോവാണ്.

0: എന്തായാലും ബെറ്റി ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ വളരെ എന്താ പറയുക സാമൂഹികപരമായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള പല സബ്ജക്റ്റിനെ പറ്റി ബെറ്റി ഇങ്ങനെ സംസാരിക്കുകയും പാട്ടിലൂടെ വരികയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ തീർച്ചയായിട്ടും പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ഒരു മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ബെറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻസ്പിറേഷനായിട്ട് നിലനിൽക്കുന്ന ആ പേരൻസിനെ പറ്റി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം അച്ഛനമ്മ അവരുടെ വിശേഷങ്ങളും അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു.
1: അപ്പം എന്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പം അമ്മയാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ടും എല്ലാം പഠിപ്പിക്കുന്നതെല്ലാം.
0: അതെ, അപ്പൊ അമ്മയുടെ പേരെന്താണ്?
1: ശാന്തി എസ്.
0: അതെ, അപ്പൊ എന്താ ചെയ്യുന്ന അമ്മ?
1: അമ്മ ടീച്ചറായിരുന്നു,
0: ഇപ്പൊ ഇല്ല, ടീച്ചർ അധ്യാപിക ആയിരുന്നു അല്ലെ. അച്ഛൻ എന്താ ചെയ്യുന്നത്?
1: അച്ഛൻ കർമ്മല റാണി ട്രെയിനിങ് കോളേജിലെ സൂപ്രണ്ടാണ്.
0: അതെ അല്ലേ.

0: അങ്ങനെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ആ ഒരു ബെറ്റിയുടെ ഒരു പഠന മേഖലയിലും ഈ ഒരു ഈ രീതികളിലും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപിക ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള പല കാര്യങ്ങളും ബെറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു പ്രായത്തിലെ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ വീട്ടില് അനിയനാണോ ചേട്ടനാണോ?
1: ചേട്ടൻ.
0: എവിടെ പഠിക്കുകയാണ്?
1: KVSNDPUPS കടപ്പാക്കട.
0: ഏത് സ്റ്റാൻഡേർഡ് ആണ്?
1: സെവന്റ് സ്റ്റാൻഡേർഡ്.
0: ചേട്ടൻ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? അതെ അല്ലേ. അപ്പൊ ബെറ്റി ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകുമ്പോ ചേട്ടൻ കൂടെ വരാറുണ്ടോ? അപ്പൊ ചേട്ടന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നന്നായിട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എഴുത്തിലാണെങ്കിലും പാട്ടിലും ഒക്കെ ചേട്ടൻ പാടാറുണ്ടോ?
1: ചേട്ടൻ പാടാറില്ല.
0: പാടാറില്ല. എഴുതാറുണ്ടോ? ഇല്ല. അപ്പൊ ബെറ്റിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സകലകലാ വല്ലഭ്യായിട്ട് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ടൊരു വീട്ടിൽ തന്നെ ബെറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊക്കെ ഉണ്ടോ ഇത്രയും ഒരു സ്റ്റാർ ആയതുകൊണ്ട്? ഇല്ലല്ലേ, വീട്ടിലങ്ങനൊന്നും ഇല്ല. വീട്ടിലെങ്ങനെയാണ് ചേട്ടനുമായിട്ട്? വളരെ നല്ല സ്നേഹമാണോ അതോ അടി കൂടാറുണ്ടോ? ഇടക്കിടക്കൊക്കെ ഉണ്ടല്ലേ, അതെന്ത് ചോദ്യമാണ് അല്ലേ. വീട്ടിൽ അടി കൂടാറുണ്ട്, പക്ഷെ സ്നേഹമാണ്. മോടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് അല്ലേ. പേരെന്തായിരുന്നു?
1: അലക്സ്.
0: അതെ അല്ലേ. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകരും ടീച്ചേഴ്സും അധ്യാപകരും അമ്മയും അച്ഛനും ബ്രദറും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ബെറ്റി, ഈ പഠനം ഇപ്പൊ സെവന്ത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടിയും ഒരുപാട് മേഖലകളിൽ ബെറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോ പല വേദികളിലും പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ പഠനമായിട്ട് എങ്ങനെയാണ്, ഇപ്പൊ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, അപ്പൊ ഇതെങ്ങനെയാണ് ഒന്ന് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പഠിക്കുകയും വേണം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയും വേണം. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യും?
1: ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്.
0: അപ്പൊ സ്കൂളിൽ, അത് തന്നെ, സ്കൂളിലൊക്കെ പോവാൻ ഇടയ്ക്ക് സാധിക്കാറില്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും, ഓക്കെ ആണ് എന്ന രീതിയിൽ? അപ്പൊ വീട്ടിലിരുന്ന് പഠിച്ച് അത് കവർ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാറുണ്ട് അല്ലേ. അത് ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഏതാണ്? എഴുതാനാണോ അതോ വരയ്ക്കാനാണോ പാടാനാണോ?
1: എഴുതാനും പാടാനും.
0: എഴുതാനും പാടാനും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അവസാനമായിട്ട് ബെറ്റി വരച്ചിട്ടുള്ളത് എന്തായിരിക്കും അവസാനമായിട്ട് വരച്ചത്?
1: അത്തപ്പൂക്കളാണ്.
0: അത്തപ്പൂക്കളാണ്. അപ്പൊ അങ്ങനെ ബെറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ, എന്താണ് പറയേണ്ടത്? ഒരുപാട് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും അല്ലെ, എന്താണ് വരയ്ക്കുന്നതെന്നൊക്കെ അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും?
1: എന്റെ ഭാഷ.
0: എന്റെ ഭാഷ. ഓക്കെ. അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ?

0: ബെറ്റി ഇങ്ങനെ ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി സമ്മാനങ്ങളും കിട്ടിക്കാണു അല്ലേ? അപ്പൊ എന്തൊക്കെ സമ്മാനങ്ങളാണ്, എങ്ങനെ പുരസ്കാരങ്ങളൊക്കെയാണ് ബെറ്റിക്ക് കിട്ടിയിട്ടുള്ളത്?
1: സ്കൂളിൽ നിന്നും പിന്നെ കലോത്സവത്തിനും ഒക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 ബാലപ്രതിഭ ആദരവ് സാഹിതി സംഗമ വേദിയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
0: 100+ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് നമ്മുടെ കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലപ്രതിഭ ആദരവൊക്കെ 2025 ഒക്കെ നേടിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ഈ ഓർമ്മയിൽ നിൽക്കുന്നത് ഇത്ര മാത്രമാണെങ്കിലും നിരവധി അവാർഡുകളാണ് 2026 തന്നെ മാസ് ആർട്സിന്റെയും OnV മലയാള പഠന കേന്ദ്രം ലൈബ്രറിയുടെയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങൾ

0: ഈ ഒരു കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഴുത്തുകാരി എന്ന രീതിയിലാണെങ്കിലും പാട്ടുകാരി എന്ന രീതിയിലാണെങ്കിലും ചിത്രരചനയിലും ഒരുപാട് മത്സരങ്ങളിൽ വർണ്ണം 2026 സെക്കൻഡ് പ്രൈസ് വിന്നറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ബെറ്റി അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല പുരസ്കാരങ്ങളാണ് ബെറ്റിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ അതില് പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ രസമായിട്ട് പാട്ടൊക്കെ പാടി ഒരുപാട് സ്കൂളിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹരിത വിദ്യാലയം എന്ന പ്രോഗ്രാം അല്ലെ. അപ്പൊ അത് സീസൺ 4 മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് തീർച്ചയായും നമ്മൾ ടി വിയിൽ ഇങ്ങനെ കണ്ട് കുട്ടികളുടെ ആ ഒരു പല രീതിയിലുള്ള കഴിവുകളും കണ്ട് രസിച്ചിട്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ ഹരിത വിദ്യാലയത്തിന്റെ പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അതിലൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ ബെറ്റി എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയാണ് ബെറ്റിക്ക് സമ്മാനിച്ചിരുന്നത്? അപ്പൊ അത് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ?
1: അന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെയും ഒരുപാട് ചേച്ചിമാരെയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പരിപാടി അടിപൊളിയായിരുന്നു.
0: അവിടെ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: അതെ, അപ്പൊ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും അല്ലേ. അപ്പൊ ഏത് എന്തായിരുന്നു അവിടുത്തെ ഒരു പെർഫോമൻസിൽ എങ്ങനെയൊക്കെയായിരുന്നു? പാട്ടുകളും പിന്നെ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള സംസാരവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തല്ലേ. അപ്പൊ എത്ര നാളുണ്ടായിരുന്നു അതില്? എത്ര ദിവസമായിരുന്നു അതിന്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്?
1: ഒരു ദിവസം.
0: ഒരു ദിവസം മാത്രം? ഒരു സ്കൂളിൽ ഒരു ദിവസം അല്ലേ. അപ്പൊ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഇങ്ങനെ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പേരൻസും എല്ലാരും ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? നമ്മുടെ ബെറ്റി ഇങ്ങനെ വന്നിരിക്കാണ് ടി വിയില്, അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലേ. ബെറ്റി എങ്ങനെയായിരുന്നു ടി വിയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമായിരുന്നു അത് പറഞ്ഞത് എന്നൊക്കെ തോന്നിയോ? അങ്ങനൊക്കെ തോന്നി അല്ലേ. യെസ്. അപ്പൊ ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നി അല്ലേ. അതെ. അപ്പൊ അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് ഹരിത വിദ്യാലയത്തിലൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികൾ, അതായത് ബാലസംഘം, മാസ്, ശിശുക്ഷേമ സമിതി, വനിതാ സാഹിതി, അങ്ങനെ ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്നത് ഗാസിക്കൊപ്പം കൊല്ലം എന്ന പരിപാടിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുള്ള പുലരിയോ നോവിൻ്റെ പുഞ്ചിരിയോ എന്ന കവിത അവതരിപ്പിച്ചു. അതിന് മുൻപ് നമ്മൾ ആ ഒരു കവിത കേട്ടു. അതിന് തന്നെ പാലസ്തീൻ അംബാസിഡർ ആയിട്ടുള്ള അബ്ദുള്ള അബു ഷാവേസിന്റെ നേരിട്ടുള്ള അഭിനന്ദനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഒരു 7 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നുകയാണ് ചെയ്യുന്നത്, ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റിലേക്കൊക്കെ പോയി എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ആ ഒരു നല്ലൊരു കുട്ടി അല്ലേ, ഇത്രയും കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഇന്ന് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കൗതുകം എല്ലാവർക്കും ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നും തോന്നും. അപ്പൊ ബെറ്റി ഇങ്ങനെ വളരെ കാമായി അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ആളൊരു നിസ്സാര പുള്ളി അല്ല എന്നെനിക്ക് തോന്നുകയാണ്. ഒത്തിരി നല്ല നല്ല എഴുത്തുകൾ ഇനിയും തുടർന്ന് ഒരുപാട് എഴുതാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ. അപ്പൊ ഈ പത്രങ്ങളിലൊക്കെ സജീവമായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ, എഴുത്തുകാരി എന്ന രീതിയിൽ മാഗസിൻസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ബെറ്റിക്ക് ഇപ്പൊ ഒരു 7 ആയിട്ടുള്ളൂ, പക്ഷെ എങ്കിലും ഒത്തിരി മേഖലകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു സ്വപ്ന വേദി അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ബെറ്റിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തോന്നുന്നത്?
1: എനിക്ക് ഒത്തിരി വായിക്കണം, വായിച്ച് വായിച്ച് കവിതകളൊക്കെ എഴുതണമെന്നൊക്കെ ഉണ്ട്.
0: അതെ, വായിച്ച് ഒരുപാട് വായിച്ചിട്ട് നല്ല നല്ല കവിതകളൊക്കെ എഴുതണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കുഞ്ഞി കുട്ടി ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ബെറ്റി പറയുന്നത്. കാര്യം ഇപ്പൊ കൂടുതലും നമ്മുടെ കുട്ടി ആൾക്കാർ പൊതുവെ എല്ലാവരും ടി വി അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരുന്ന് സമയം കളയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ബെറ്റി അതിനൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഒരുപാട് എഴുതണം, ഒരുപാട് വായിക്കണം, അറിയണം എന്ന് കൂടി നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ബെറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണോ അത്? അതെ അല്ലേ. അപ്പൊ നമ്മുടെ കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ബെറ്റിക്ക് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് വായിക്കണം എന്നൊക്കെ പറയാനുണ്ടോ? പറഞ്ഞോ.
1: നന്നായിട്ട് വായിക്കണം, വായിച്ച് വായിച്ച് വളരണം, വായനയുടെ ലോകത്തേക്ക് പോകണമെന്നൊക്കെ.
0: അതെ, അപ്പൊ നല്ലൊരു മെസ്സേജ് കൂടിയാണ്. കുഞ്ഞു കുട്ടിയാണെങ്കിലും നല്ല ആശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകകരമായിട്ട് തന്നെ തോന്നുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 7 ആണെങ്കിൽ കൂടിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടർ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ്

0: സ്റ്റാൻഡേർഡിലും ആണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്?
1: അപ്പം ടെക്സ്റ്റില് പഠിക്കാനുള്ളത് അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കും.
0: മിടുക്കിയാണല്ലോ, അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു വെക്കോ? നേരത്തെ തന്നെ പഠിച്ചു വെക്കും, അത് കൊള്ളാം കേട്ടോ. കാര്യം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പഠിപ്പിക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ വെറ്റിക്കുട്ടി വളരെ മിടുക്കിയായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറ്റി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വെറ്റിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ബ്രദർ, ടീച്ചേഴ്സ് ഒക്കെയാണ്. അല്ലാതെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്?
1: താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സജ്നാഥ് സാറ്, പിന്നെ ഷൈൻദേവ് അങ്കിള്, ബാബു മാമൻ, വർഗീസ് മാമൻ, തൊടിയൂർ മാമൻ, റഷീദ് സാറ്, ജവഹർ സാറ്, സദാശിവനപ്പൂപ്പൻ, അങ്ങനെ ഒത്തിരി പേരാണ്.
0: അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ബെറ്റിയുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഇതല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിലും ബെറ്റിയുടെ ഓർമ്മയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ സദാശിവൻ സാർ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു നല്ലൊരു കലാകാരിയായിട്ട് ഇങ്ങനെ തുടർന്നു പോകട്ടെ, നിരവധി വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അവസാനമായിട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു ബെറ്റി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ട് രസിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അവസാനമായിട്ട് റേഡിയോ സാന്ത്വനത്തിൽ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ബെറ്റിക്ക് പറയാനുള്ളത്?
1: എനിക്ക് ഈ റേഡിയോയിൽ പറയാൻ സാധിച്ചത് ഇവിടുത്തെ പ്രൊഡ്യൂസറായിട്ടുള്ള മജീഷ്യനായ സദാശിവൻ പൂപ്പനാണ്, പിന്നെ എൻ.എം. പിള്ള സാറിനും താങ്ക്സ്.
0: അതെ, അപ്പൊ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ എൻ.എം. പിള്ള സാറിനും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള സദാശിവൻ സാറാണ് ഈ ഒരു മിടുക്കിക്കുട്ടിയെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു താങ്ക്സ് തന്നെ നമ്മുടെ ബെറ്റി സാർത്രെ നൽകിയിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്, ഇനിയും തുടർന്ന് ഒരുപാട് വേദികളിൽ നല്ല രീതിയിൽ ഒരു മിടുക്കിയായിട്ട് ഒരു നിറ സാന്നിധ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ബെറ്റി സാർത്രെ. ബെറ്റി സാർത്രെ എന്ന കൊച്ചു മിടുക്കിയുടെ ഒരുപാട് വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇങ്ങനെ കടന്നു പോയത്. നിരവധി മേഖലകളിൽ സജീവമായിട്ടുള്ള ബെറ്റി സാർത്രയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളുമായി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർ
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: மதுர கரும்பு, மலர் தேனே மதன குழம்பு.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ പഞ്ച്.

0: എന്റെ ഉറവ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
0: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണേസിറ്റിലിരിക്കുന്നു ഞാൻ ആതിരായനോടൊപ്പം. എന്നോടൊപ്പം ഉള്ളത് ബീന ഗുവേരയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 8 September. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ബീന ഗുവേര, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്തുണ്ട്?
0: യെസ്, സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കോമ്പോയാണ് നമ്മൾ രണ്ടുപേരും. അപ്പം ഇന്നും ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതിനു മുൻപ് ആദ്യം തന്നെ എല്ലാ ലൈവിലും നമ്മളൊരു ശുഭചിന്തയോട് കൂടിയാണ് തുടങ്ങുന്നത് അല്ലേ?
1: അതെ, നല്ലൊരു ശുഭത്തോടു കൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങണം എന്നാണ് പറയാറുള്ളത്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ലൈവ് ചാറ്റ് ഷോയും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതുവരെയും തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ ശുഭചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റുകൾ വരുത്തുന്നില്ല എന്നതല്ല, മറിച്ച് അതിൽ നിന്ന് വളരുകയും ഓരോ ദിവസവും കൂടുതൽ മികച്ചതാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിലാണ് കാര്യം എന്നാണ് ഇന്നത്തെ ശുഭചിന്ത എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ തെറ്റുകൾ പറ്റാത്തവരാരുമില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കൂടിയാണ് നമ്മൾ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്നത്. അപ്പോൾ

0: പറ്റുക എന്നുള്ളതിൽ തെറ്റിലേക്ക് തന്നെ വീഴുക എന്നുള്ളതിൽ ഒഴിച്ചാൽ നമ്മൾ ആ തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നേറാൻ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ശുഭചിന്ത എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ തെറ്റിൽ നിന്നും പഠിക്കുന്നത് ഓരോ പാഠങ്ങളാണ്, ജീവിത പാഠങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തെറ്റ് പറ്റുമ്പോൾ ഇന്നലേക്കാൾ മികച്ച ഒരു ദിവസം ആയിരിക്കണം മറ്റൊരു ദിവസം എന്നുള്ളത് ചിന്തിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഇന്നത്തെ ഒരു ശുഭചിന്ത എന്ന് പറയുന്നത്. ആരും തെറ്റ് വരുത്തി എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. ആ തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പിറ്റേ ദിവസം അല്ലെ നല്ലൊരു ദിവസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, തെറ്റുകൾ വരുത്താതെ ശ്രമിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും തെറ്റുകൾ നമ്മുടെ ഒരു ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകളും ശരികളും പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും എല്ലാം ഉണ്ടാവുന്നത്, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത്.
0: പക്ഷെ ചിലരുണ്ട് ആതിര, ഒരു തെറ്റ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മുഴുകിയിരുന്ന് ആ ഒരു ജീവിതവും ആ ഒരു ലൈഫ് തന്നെ ഇല്ലാതാക്കുന്ന ചിലരുണ്ട്. അപ്പൊ ഒരു തെറ്റ് പറ്റും, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം നമ്മളെ തെറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു തെറ്റിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ഒരു അനുഭവമാണ് അത്, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു അനുഭവമാണ് ഇത് എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക, അതായിരിക്കണം ജീവിതത്തിലേക്കുള്ള ലക്ഷ്യം, അതായിരിക്കണം ജീവിതത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും നല്ലൊരു ശുഭചിന്തയോട് കൂടി നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്കുകളല്ല ഒരിക്കലും തെറ്റുകൾ അല്ലെ. അപ്പൊ അതിൽ നിന്ന് പതുക്കെ മുന്നേറാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കി അതൊരു പാഠമാക്കി നല്ല രീതിയിൽ ഒരു പോസിറ്റീവോട് കൂടി മുമ്പോട്ട് പോകാൻ എല്ലാവരും തയ്യാറാവുക എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊട്ടേഷനോട് കൂടി ദാ ലൈവ് ദാ ഇവിടെ ഓൺ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ബീന ഗുവേരിയും ഞാനും ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ സൂര്യൻ നമ്മളോട് വലിയ രീതിയിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: യെസ്, തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് സൂര്യനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്.
1: നമ്മൾ പറയും സൂര്യനാണ്
0: തെറ്റുകാരണം.
1: രാവിലെ ഒരു 8:30, 9:30, 10 ആ ഒരു ടൈമിൽ വെയിൽ നമ്മൾ കൊള്ളണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്ന ഈ ഒരു 8:30 വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരിയും എന്നുള്ളതിൽ ഒരു സംശയമില്ല.
0: പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു രാവിലത്തെ വെയിൽ
1: കൊള്ളണം,
0: പക്ഷേ രാവിലത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് രക്ഷയില്ല.
1: തീർച്ചയായിട്ടും അസഹനീയമായിട്ടുള്ള വെയിലാണ്,
0: തീർച്ചയായിട്ടും വല്ലാത്ത ഒരു എന്താ പറയണ്ട മഴ കൂടും എന്നൊക്കെയുള്ള ഒരു പ്രവചനമുണ്ട് എങ്കിൽ പോലും ഇന്നും നാളെയും നല്ല ചൂടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടൊക്കെ ഇരിക്കുക.
1: സാധാരണ നമ്മൾ ഈ ഏപ്രിൽ മാസങ്ങളിലുള്ള ചൂടില്ലേ, അതേ തീവ്രതയാണ് ഇപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ.
0: പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് ഇടയ്ക്കൊരു ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റുന്നത് 10-ാം തീയതി മുതലൊക്കെ ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതൊരു വലിയൊരു ആശ്വാസമാണ്. എന്നാൽ പോലും ഈ ഒരു മഴ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ചൂടിന്റെ കാഠിന്യം അതേപോലെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 10-ാം തീയതി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും 11-ാം തീയതി 11 കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.
1: ചൂട് ഇപ്പൊ മഴ ഉണ്ടെങ്കിൽ തന്നെയും ഈ ചൂടിന്റെ കാഠിന്യം കുറയില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അല്ലെ.
0: അപ്പൊ ഈ ചൂട് തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഈ സൂര്യതാപം അതുപോലെ തന്നെ നിർജ്ജലീകരണം, സൂര്യാഘാതം, ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജാഗ്രതകൾ എപ്പോഴും നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് പറയാറുള്ളതാണ്. അതുപോലെ തന്നെ അത് എപ്പോഴും നിങ്ങൾ ഇത് നിലനിർത്തുക, ആ ഒരു അലേർട്ട് അല്ലേ.
1: യെസ്, തീർച്ചയായിട്ടും കാലവർഷം കുറഞ്ഞതും വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവുമാണ് ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്ന അസ്വാഭാവികമായിട്ടുള്ള ഈ ഒരു താപവർദ്ധനയ്ക്ക് കാരണമായിരിക്കുന്നത്. അപ്പൊ അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുകയാണ്. മഴ കുറവ് ലഭിച്ചതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വയനാടാണ്. തൊട്ട് പുറയിലായിട്ട് നമ്മുടെ 3-ാം സ്ഥാനക്കാരനായിട്ട് കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മഴ കുറവ് ലഭിച്ചതിൽ നിലനിൽക്കുന്നത്. 33% മഴ കുറവായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും 10-ാം തീയതി മുതൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് അതികഠിനമായിട്ടുള്ള ചൂടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള മഴ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാലവർഷം ദുർബലമാണെങ്കിൽ കൂടിയും 10-ാം തീയതി മുതൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ വരുമെന്നുള്ളത്. അപ്പൊ ഇപ്പൊ ചൂടിന്റെ അലേർട്ടാണ്, ഇനി ഇതാ 10 എന്താ പറയാ മഴയുടെ അലേർട്ടാണ്. അപ്പൊ എല്ലാത്തിനും അലേർട്ട് ഉണ്ട് എന്നുള്ളതിൽ
0: അലേർട്ടുകളുമായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഈ അലേർട്ടുമായിട്ട് പോകുമ്പോൾ തന്നെ നമ്മളുടെ ഓരോ ജീവിതത്തിന്റെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചൂടിന്റെ കാഠിന്യം മൂലം ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തെയാണ് ഏൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ചൂട് ഉള്ള സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ മഴയാണ്, 10-ാം തീയതി എന്ന് പറയുമ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട്, കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഈ ഒരു വെള്ളം കൂടി ഒന്നും കുറയ്ക്കണ്ട.
1: അങ്ങനെ കരുതണ്ട, ചൂടും അതേ രീതിയിൽ ആ ആർദ്രതയും ഈർപ്പവും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും മഴ.

0: സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സൂര്യന്റെ കാര്യം പറഞ്ഞപ്പോ
1: അതെ, ഞാനതങ്ങോട്ട് പറയാൻ ഒരുങ്ങുമായിരുന്നു. ഏതായാലും ശരി തന്നെ, നമുക്കൊരു എപ്പോഴും നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു കുസൃതി ചോദ്യം കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് എന്താ സൂര്യന്റെ കാര്യം പറഞ്ഞിട്ടും ആതിരി ഒന്ന് മിണ്ടാതിരിക്കുന്നത്?
0: അപ്പൊ സൂര്യനെ കുറച്ച് നമുക്ക് എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞു, സൂര്യന് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷെ
1: അങ്ങനെ പറയാം, ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും ചൂട്.
0: അപ്പൊ ബീന പറഞ്ഞു, അല്ല സൂര്യനോട് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാണ്, അത് സത്യമായൊരു കാര്യമാണ് അല്ലെ. നമ്മൾ എന്താണോ അങ്ങോട്ടത്തേക്ക് കൊടുത്തത് അതിന്റെ നൂറിരട്ടിയായിട്ട് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ട്, പ്രകൃതി നമുക്ക് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: നല്ല തണൽ മരങ്ങളെയൊക്കെ നല്ല നല്ല കെട്ടിടങ്ങൾ നിർമ്മിച്ചപ്പോൾ ഓർത്തില്ല നമ്മുടെ സൂര്യൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാനുണ്ട് എന്നുള്ള കാര്യമല്ലേ.
0: അപ്പൊ എന്തായാലും സൂര്യന് നമ്മളെ ഇഷ്ടമല്ല എന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബീന പറയുന്നു, അല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കുസൃതി ചോദ്യം സൂര്യൻ ആ ഒരു ചേട്ടന് വേണ്ടിയിട്ട് തന്നെ ആവട്ടെ. സൂര്യനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുസൃതി ചോദ്യമാണ്. സൂര്യന് ഏറ്റവും ഇഷ്ടമുള്ള പട്ട് ഏത് എന്നുള്ളതാണ്.
1: പട്ട് നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ
0: അതെ, സൂര്യൻ ഉപയോഗിക്കണ്ടേ?
1: സൂര്യന്
0: ഇടയ്ക്ക് നമ്മള് ഈ പോഗോ ചാനലിലും കാർട്ടൂൺ ബേസിലൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ടൊക്കെ ഓരോ കാർട്ടൂൺ ബേസിലുള്ള കഥാപാത്രങ്ങൾ വരും, അതിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് സൂര്യൻ ഇങ്ങനെ സാരി കൊടുത്തു. അപ്പൊ എന്തായാലും സൂര്യൻ അങ്ങനെ ആ കാർട്ടൂൺ ബേസിലൊക്കെ കാണും,
1: നമ്മൾ വിചാരിക്കാറുണ്ട് ഓ പട്ട എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല അല്ലേ, സൂര്യൻ ഇഷ്ടപ്പെടുന്ന പട്ട് ഏതാണ്,
0: ഏറ്റവും ഇഷ്ടമുള്ളൊരു പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ സൂര്യനെ ഇങ്ങനെ ഇഷ്ടപ്പെടാതെയും ഇഷ്ടപ്പെട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ഇനി മഴ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഉണക്കാനോ പിടിപ്പിക്കാനോ ഉണ്ടെങ്കിൽ യൂ ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു വൈരുദ്ധ്യം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. യെസ്, അപ്പോ സൂര്യൻ ഏറ്റവും ഇഷ്ടമുള്ള പട്ട് ഏതാണെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്നു വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവരൊന്ന് ചിന്തിക്കട്ടെ അല്ലേ. അതിരെ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുകയാണ്.
0: അപ്പോൾ നമ്മൾ എന്തായാലും നല്ല ചൂടിലാണല്ലേ, അപ്പൊ അതിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരുപാട് നാളുകൾക്ക് മുൻപ് എങ്ങനെ നിന്ന് അവിടെയും ഹിറ്റായി ഇപ്പോഴും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സോങ്. അപ്പൊ അത് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
4: ആതിരയാണ്. അപ്പൊ നല്ലൊരു പാട്ടല്ലേ, എന്തൊരു സോഫ്റ്റ് ടച്ചുള്ള സോങ് ആണ്. ഔസേപ്പച്ചൻ സാറിന്റെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. അന്ന എന്ന് പറഞ്ഞ മൂവിയല്ല, പക്ഷെ അത് സിനിമ റിലീസ് ആയിട്ടില്ല. പക്ഷെ ആ ഒരു പാട്ട് 1995 റിലീസ് ആയതാണ്. ഇന്നും അതൊരു ട്രെൻഡ് ആയിട്ട്
3: അതിന് കൂടുതൽ പുതിയ ഫിലിമിലൂടെയാണ്.
4: ഗിരീഷ് ഏരിയുടെ ബദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ സാധ്യമായിട്ടുള്ളൊരു പ്രണയ കോംബോയിലാണെന്ന് തോന്നുന്നു ആ ചിത്രം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബ്യൂട്ടിഫുൾ സിനിമയാണ്.
3: അതെ,
4: തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് തന്നെയാണ്. അപ്പോൾ ഓരോ പഴയ കാലഘട്ടത്തിലെ ചില സിനിമകൾ, ചില പാട്ടുകൾ റീക്രിയേറ്റ് അല്ലെങ്കിൽ റീഇമാജിനേഷനിലൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്യൂട്ടിയെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ഒരു അടിപൊളിയായിട്ട് വരികയാണ് അല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്
3: എനിക്ക് തോന്നുന്നു. ആ ഒരു ടൈമിൽ അറിയപ്പെടാതെ പോയ പാട്ടുകളാണ് പലപ്പോഴും ഈ ഒരു ട്രെൻഡായിട്ട് ഇപ്പം നിൽക്കുന്നത്.
4: തീർച്ചയായിട്ടും
3: ഒന്ന് രണ്ട് പാട്ടുകൾ ഇങ്ങനെ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുണ്ട്.
4: അതെ. അപ്പൊ ഈ ഔസേപ്പച്ചൻ സാറിന്റെ ആ ഈ പാട്ട് അന്നും ഹിറ്റ് ആയിരുന്നു. പിന്നീട് ഈ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു എന്താ പറയാ, ഒരു റീ എൻട്രി പോലാണ് ഈ ഒരു പാട്ട്. ഇപ്പോ ഇൻസ്റ്റ തുറക്കണ്ട, എല്ലാരും ഈ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അതെ, എല്ലായിടത്തും അത് തന്നെയാണ്. എന്തായാലും എല്ലാരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി ആ ഒരു പാട്ടിന്റെ. ദാസേട്ടന്റെ ഒക്കെ വോയിസ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ചിത്രാമ്മയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചൂട് ഇങ്ങനെ കഠിനമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാട്ടൊക്കെ കേൾപ്പിച്ച് നിങ്ങളൊന്ന് കൂളാക്കുകയാണ്.
3: നമ്മളൊരു കുസൃതി ചോദ്യം ഒന്നുകൂടി ഒന്ന് ചോദിച്ചോളൂ.
4: നമ്മുടെ സൂര്യൻ ചേട്ടന്, സൂര്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555785.
4: യെസ്, തീർച്ചയായിട്ടും. നമുക്ക് ഇനി അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ, നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ടെൻഷൻ ഉള്ളൊരു കാര്യമാണ് ഗ്യാസ്.

0: തീർന്നു പോവാന്നുള്ളത് അല്ലെ. എൽ പി ജി സിലിണ്ടർ തീർന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ടെൻഷനാണ്. അഥവാ ഇൻ കേസിൽ രണ്ട് സിലിണ്ടർ നിറഞ്ഞ് കുറ്റി നിറഞ്ഞിരിക്കുകയാണെങ്കിലും അടുത്തത് ഒന്നുകൂടെ വാങ്ങണം എന്നുള്ള ടെൻഡൻസിയാണ്. പിന്നീട് കുറേ കാലത്തിന് മുമ്പ് ഇങ്ങനെ എൽ പി ജി ഗ്യാസിൻ്റെ ഇത് എന്താ പറയുക, അതിൻ്റെ ആ
1: ഒരു
0: വേതനം കൂട്ടിയ സമയത്ത്, ഫീസ് കൂട്ടിയ സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു, ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വർണ്ണമല്ല, ഡയമണ്ട് അല്ല, എന്താ വസ്തുക്കളല്ല, ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നവരാണ് ഏറ്റവും സമ്പന്നർ എന്ന് വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡും ഒരു
1: കോമഡിയും.
0: അപ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ എൽ പി ജി ഗ്യാസ് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലൊരു എന്താ പറയുക ബിസി ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വിറകെടുപ്പിലൊക്കെ വെച്ച് അങ്ങനെ ടൈം കളയാനുള്ളൊരു സാഹചര്യം നമുക്കില്ല അല്ലെ.
1: അപ്പോൾ അതുകൊണ്ട് യു എസ് ഇറാൻ സംഘർഷത്തെ തുടർന്നായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു ഇതിന്റെ വിതരണം തടസ്സപ്പെട്ടത്. അപ്പോൾ 45 ദിവസം ആക്കി മാറ്റിയിരുന്നു ഈ ഒരു അതിന്റെ ഒരു ഗ്യാസിന്റെ ഒരു നീണ്ട ആ ഒരു ഇടവേള അല്ലേ. പക്ഷെ അത് ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതൊരു 25 ദിവസത്തിൽ ഒരിക്കൽ സിലിണ്ടർ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇന്ന്
0: സന്തോഷമായില്ലേ. നമ്മളെല്ലാം ഇപ്പൊ ഇന്നലെ തൊട്ടാണ് അതിന്റെ അപ്ഡേഷൻസ് വന്ന് തുടങ്ങുന്നത്. അപ്പൊ ഇനി എല്ലാവർക്കും 25 ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും അടുത്തത് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും നമുക്ക് റീഎൻട്രി കൊടുക്കാം എന്നുള്ളത് അല്ലേ. യെസ്. അപ്പൊ ഇതിന് മുൻപ് 45 ദിവസമായിരുന്നു. പിന്നീട് പ്രത്യേകിച്ചും ഈ എന്താ പറയാ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വിറക് അതിന്റെ സൗകര്യങ്ങൾ കുറവുള്ളത് കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് 45 ദിവസത്തിൽ അധികം കൊടുത്തിട്ട് ഇവർക്ക് കുറച്ചും കൂടെ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കൊടുക്കാന്നുള്ളൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ രണ്ട് മേഖലകളിലും ഈക്വലായിട്ട് 25 ദിവസങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ എനിക്ക് ഫുൾ അവർ ഗ്യാസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവർ വിറകെടുപ്പിലേക്കും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും അവർക്ക് ഗ്യാസ് തീരില്ല. അപ്പോൾ അവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നഗരങ്ങളിലും ഇനി ഗ്രാമങ്ങളിലും ഒക്കെ ഒരേപോലെ തന്നെ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. ഇപ്പോൾ വിറകൊന്നും കാണാനേ ഇല്ല.
0: അതെ അതെ അതെ. അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ വിറകെടുപ്പിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ആ കൊള്ളാം, ഇത്
1: കാണുമ്പോൾ
0: കാഴ്ചയിൽ സൂപ്പറാണ്, പക്ഷെ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തികളും ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ പലരും ഇല്ല, ഞങ്ങൾ ഇപ്പോഴും വിറകെടുപ്പുകൾ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതൊക്കെ കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഇതുപോലെ ടെൻഷൻ എടുക്കുന്ന വ്യക്തികളാണ്, രണ്ട് സിലിണ്ടർ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്തത് വേണം എന്നുള്ള ടെൻഡൻസി ഉള്ളവരാണോ, അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ വിറകടുപ്പുകളൊക്കെ യൂസ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരാണോ എന്നൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. നമുക്ക് എന്തായാലും കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്, എനിക്കും ടെൻഷനാണ്. എൽ പി ജി തീരുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനാണ്, അയ്യോ ഇനി പെട്ടെന്ന് സ്കൂളിൽ കുഞ്ഞിന് സ്കൂളിൽ പോകാനാണെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനല്ല, ഞങ്ങൾ ഇതൊക്കെ തീർച്ചയായും അയച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ ചേട്ടന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സൂര്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃത ചോദ്യം. ആരും എന്നെ അടിക്കരുത്.
1: അപ്പോ ആതിര, നമ്മളിങ്ങനെ നല്ല സന്തോഷത്തിലാണ് വരുന്നത്. അപ്പൊ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക്.
0: ഇന്നലെ സത്യം പറഞ്ഞാല് ഇന്നലെ തന്നെ മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളൊന്ന് ഹോൾഡ് ചെയ്താണ്, അതായത് മെസ്സേജസ് വായിച്ചുകൊണ്ടിരുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി അബദ്ധത്തിലോ അങ്ങ് പറയുമോ എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സസ്പെൻസിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 8 വളരെ നമ്മുടെ റേഡിയോ സംബന്ധിച്ചും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പൊ ബീന ഗുവേര തന്നെ പറഞ്ഞാട്ടെ എന്താണ് ആ ഒരു സ്പെഷ്യാലിറ്റി.
1: നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായ, അല്ല നമ്മളുടെ മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളുടെയും ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ശ്രീകുട്ടിയുടെ,
0: അതെ നമ്മുടെ ശ്രീയുടെ,
1: ശ്രീലക്ഷ്മിയുടെ അല്ലെ, നമ്മുടെ ശ്രീലക്ഷ്മി പിറന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ഹൃദയം നിറഞ്ഞ ഒരു
0: ഹാപ്പി ബർത്ത്ഡേ നേരാണ്. റേഡിയോ സാന്ത്വനത്തിന്റെ ഫുൾ ടീമും അതുപോലെ തന്നെ ശ്രീലക്ഷ്മി എന്ന ഒരു ആർജെ അല്ലെ, ഇപ്പോൾ ഒരു ശബ്ദത്തിലൂടെ മാത്രമാണ് പലർക്കും അറിയാവുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു കുട്ടി അല്ലെങ്കിൽ ശ്രീകുട്ടി പ്രിയപ്പെട്ടവളായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരയായിട്ടുള്ള ആർജെ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ മനോഹരമായിട്ട് അതിൻ്റെ ആ ഒരു ആഘോഷ നിറവിൽ ഇന്ന് നിൽക്കുകയാണ് ഈ സെപ്റ്റംബർ 8. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഇനിയും ഒരുപാട് വിജയങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു അല്ലേ.
1: നമ്മൾ മാത്രമല്ല ശ്രീലക്ഷ്മിക്ക്, നമ്മളെക്കാൾ മുന്നേ നമ്മുടെ ശ്രോതാക്കൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ട്.
0: ഇന്നലെ സത്യം പറഞ്ഞാൽ സെപ്റ്റംബർ 8 എന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും നമ്മൾ പെട്ടെന്ന് ഓർക്കില്ലല്ലോ. അപ്പോൾ ഇന്നലെ വന്ന മെസ്സേജസിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ അടിമാലി ബ്രദേഴ്സിൻ്റെയാണ്. അപ്പോൾ അവർ മിക്കപ്പോഴും നമ്മുടേതായ, നമ്മൾ തന്നെ മറന്നു പോകുന്ന പല കാര്യങ്ങളും നേരത്തെ തന്നെ ഓർത്ത് ഇങ്ങനെ മെസ്സേജസ് അയക്കാറുണ്ട്. അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്, നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ മെസ്സേജ് അയച്ചപ്പോൾ ശ്രീലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് പതറും. അപ്പോൾ ഞാൻ വരികയും

0: ഇതെന്താ അപ്പൊ ശ്രീലക്ഷ്മിക്ക് പറയുകയും വേണം, എന്നാ സസ്പെൻസ് ആയിട്ട് നിർത്തുകയും വേണം. അപ്പൊ അതുകൊണ്ട് അവർ ഇന്നലെ തന്നെ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് സോ മച്ച്.
1: നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം അത്രയും ദൂരെ ഇരുന്ന് നമ്മളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ നമുക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിക്കുമ്പോൾ അല്ലെ, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ വിഷസ് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മളെ അവർ എത്രത്തോളമാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നതെന്ന്. നമുക്ക്

0: തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജിലേക്ക് ഒന്ന് പോയാലോ.
1: യെസ്.
0: അപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ എൽദോ അടിമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടിമാലിക്കാരുടെ പ്രിയ കൂട്ടുകാരി, ഞങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി ചേച്ചിക്ക് അടിമാലിക്കാരുടെ 1000 ജന്മദിനാശംസകൾ പറഞ്ഞിട്ടുണ്ട്. ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രീലക്ഷ്മി കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രീലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ അടിമാലിയാണ്. ബേസിൽ പറഞ്ഞിരിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആർ ജെ ശ്രീലക്ഷ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അജിത്ത് അടിമാലി പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി എന്നിട്ട് കുറച്ച് കേക്കൊക്കെ തന്നിട്ടുണ്ട് ബൈ അജിത്ത് അടിമാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് രതീഷ് അടിമാലി പറഞ്ഞിരിക്കുന്നു, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ശ്രീലക്ഷ്മിക്ക് ഞങ്ങൾ അടിമാലിക്കാരുടെ 100 ജന്മദിനാശംസകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറം ശ്രീലക്ഷ്മിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത് എന്ന് ശ്രീലക്ഷ്മി കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
1: അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീലക്ഷ്മിയുടെ പേരിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് എനർജി ആയിട്ട് നിർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യൽ എല്ലാവരും ചേർന്നിട്ടൊരു ഡെഡിക്കേഷൻ സോങ് കൊടുത്താലോ?
0: തീർച്ചയായിട്ടും.
1: യെസ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കൊടുക്കാം. മനോഹരമായൊരു ഗാനത്തിലേക്ക് പോകുന്നതിന് മുൻപ്
0: നമുക്ക് വാട്സപ്പ് നമ്പർ ഒന്നുകൂടി പറയാം. 8848555785 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇനിയും ശ്രീലക്ഷ്മിക്കുള്ള വിഷസ് അറിയിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളും അറിയിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഇത് ശ്രീലക്ഷ്മിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സോങ് ആണ്.
1: യെസ്, ഒരു സ്പെഷ്യൽ സോങ് ആണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈ സെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല വാർത്തകളുമായി നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. നല്ലൊരു പാട്ടൊക്കെ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട്, ആർ ജി ശ്രീലക്ഷ്മിക്ക് വേണ്ടി, ശ്രീകുട്ടിക്ക് വേണ്ടി, ശ്രീക്ക് വേണ്ടി, അല്ലേ, എന്തെല്ലാം പേരുകളാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെ, അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി അടിപൊളിയായിട്ട് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു നിറവിലാണ്. അപ്പോൾ എല്ലാവരും വിഷസൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നമുക്ക് ഒത്തിരി സന്തോഷം. ശ്രീലക്ഷ്മിയുടെ പേരിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണല്ലേ
1: എല്ലാവർക്കും. അപ്പോൾ ഇനിയും മെസ്സേജുകൾ തീർന്നിട്ടില്ല, നമ്മൾ ആ മെസ്സേജിലേക്കൊക്കെ ഒന്ന് പോകാം. അപ്പോൾ ഇന്ന് വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ അഭിലാഷ് അടിമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മിക്ക് അടിമാലിക്കാരുടെ 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിലാഷിന് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിജു അടിമാലി പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട സാന്ത്വനം FM ശുഭദിനം നേരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങളും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഒത്തിരി ഇഷ്ടത്തോടെ ശ്രീലക്ഷ്മി മാമിന് അനന്തകോടി ജന്മദിനാശംസകൾ നേരുന്നു. ഒരു പാട്ടും കൂടി ശ്രീലക്ഷ്മിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പൊന്നമ്പളി പുട്ടും തൊട്ടെന്നുള്ള പാട്ട് വെച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പാട്ട് നമ്മുടെ അടിമാലി ബ്രദേഴ്സ് എല്ലാരും ചേർന്നിട്ട് ഇന്നലെ തന്നെ വിഷസ് അയക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ആ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ.
1: യെസ്, അതെ. അപ്പൊ പിന്നെ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷിംഗ് യു എ വണ്ടർഫുൾ ബർത്ത്ഡേ ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്, ലവ് ആൻഡ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. മേ ദി ഇയർ ഹാഡ് ബ്രിങ് യു ലോഡ്സ് ഓഫ് ജോയ് ആൻഡ് സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇത്രയേറെ ഭംഗിയോടുകൂടി അല്ലേ, ഏറ്റവും സന്തോഷവും സ്നേഹവും ഒക്കെ ഉള്ള നിമിഷങ്ങൾക്ക് അതിമനോഹരമായ ഒരു ജന്മദിനമാണ് നമ്മുടെ അടിമാലി ബ്രദേഴ്സ് അവർ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ആശംസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി വരുന്ന വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ സമൃദ്ധിയും സമ്മാനവും എന്തോ ഒക്കെ കിട്ടട്ടെ എന്നുള്ളൊരു നല്ലൊരു കൺസെപ്റ്റോടു കൂടിയാണ് അവർ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രശ്മി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടത് അല്ലേ?
0: ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം.
1: നല്ല നല്ല രസകരമായ ഒരു ജന്മദിന ആശംസയാണ് ശ്രീലക്ഷ്മിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ അടിമാലിയിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബിനീഷേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് 40th ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരി ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഒരു 100 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എന്തായാലും അതിന്റെ പകുതി വയസ്സ് ഇച്ചിരി കൂടെ ഉള്ളു ശ്രീലക്ഷ്മിക്ക്. യെസ്, അപ്പോൾ അതൊരു ഫണ്ണി ആയിട്ട് നമ്മൾ എടുക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കുറേ ശ്രോതാക്കളൊക്കെ നമ്മളിങ്ങനെ എന്താ രസകരമായിട്ടൊക്കെ ഓരോ മെസ്സേജസ് അയക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതും ശ്രീലക്ഷ്മി കേൾക്കുന്നുണ്ട് അല്ലേ.
1: നമ്മുടെ ഐശ്വര്യ ചവറയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ആതിര, ബീന ഗുവേര, നിങ്ങൾ രണ്ടുപേരും കുറച്ചുനാളായല്ലോ രണ്ടുപേരുടെയും ശബ്ദം ഒന്നിച്ച് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വല്ലപ്പോഴും കേൾക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു സുഖം.
0: അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് അല്ലേ.
1: നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഒരു ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ചോക്ലേറ്റ് ഞങ്ങൾ എടുത്തിട്ട് പകുതി

0: പകുതി കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ഐശ്വര്യക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
0: നല്ലൊരു ദിവസം നേരുന്നു അല്ലെ ഐശ്വര്യ? തീർച്ചയായിട്ടും നമ്മുടെ കോമ്പോസ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ എപ്പോഴെപ്പോഴും കൊടുക്കാതെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് മധുരം കൂടും എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെ അബീന?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇനിയും ഇങ്ങനെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
0: അപ്പോൾ
1: നമുക്കൊരു ചെറിയ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ
0: ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശ്രീലക്ഷ്മിയുടെ വിഷസ് കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യുന്ന തോറും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവരും അയച്ചോളൂ. വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊരു ചെറിയ കുസൃതി ചോദ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നു പോകാതെ, കാരണം ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്.
0: അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് ഞാൻ കൊടുത്തതാണ്. ആക്ച്വലി ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെടട്ടെ, അതിനിടയ്ക്ക് നമ്മുടെ ആ കുസൃതി ചോദ്യം നമ്മുടെ സൂര്യനെ മറന്നു പോകരുത്. സൂര്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ശ്രീലക്ഷ്മി ബർത്ത്ഡേ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ അല്ലേ? പട്ടിലിരിക്കട്ടെ. യെസ്. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 8-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇന്ന് സാക്ഷരതാ ദിനമാണ് അല്ലേ? 1966 യുനെസ്കോയിലാണ് ഈ ദിനം ആദ്യമായിട്ട് പ്രഖ്യാപിച്ച് ആഘോഷിക്കാനായിട്ട് തുടങ്ങുന്നത്. വ്യക്തികൾക്കും സമൂഹത്തിനും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കും സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുകയാണ് അല്ലേ?
1: ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു വായിക്കാനോ പഠിക്കാനോ ഒക്കെ വേണ്ടി മാത്രമല്ല നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതെന്ന് പറഞ്ഞാൽ അറിവാണ്, നമ്മൾ മറ്റുള്ളവരേക്കിൽ എത്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു വാതിലാണ് ആ ഒരു സാക്ഷരത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാക്ഷരത എന്ന് പറയുന്നത് തൻ്റെ അവകാശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന അല്ലേ? ഒരു പണ്ടുള്ളവർക്കൊക്കെ ഈ ഒരു വിദ്യാഭ്യാസം കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവർ സാക്ഷരതയിൽ കൂടി അവർ തൻ്റെ അറിവുകൾ നേടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷമുണ്ട്. കാരണം മറ്റുള്ളവരുമായിട്ട് നമ്മൾ മിംഗിള് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അറിവുകളാണ്. ആ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷരത ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടിരിക്കുന്നത്.
0: യെസ്, തീർച്ചയായിട്ടും. 2026 സാക്ഷരതാ ദിനത്തിലെ തീം എന്ന് പറയുന്നത് ആളുകൾക്കുള്ള സാക്ഷരതാ ഗ്രഹം സമൃദ്ധി, അതായത് ലിറ്ററസി ഓഫ് പീപ്പിൾ പ്ലാൻഡ് ആൻഡ് പ്രോസ്പെറിറ്റി പ്രൊമോട്ടിംഗ് ലിറ്ററസി ഫോർ എ വേൾഡ് ഇൻ ട്രാൻസിഷൻ എന്നതുപോലുള്ള ആഗോള ലക്ഷ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ദിവസത്തിൽ കേരളത്തിൻ്റെ നേട്ടങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാവുന്ന ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. 1991 April 18 കോഴിക്കോട് മാനഞ്ചിറയിൽ വച്ച് നവസാക്ഷരയായ ആയുഷാമയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചത്. അപ്പോൾ എറണാകുളം ജില്ലയായിരുന്നു ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് നമ്മൾ സാക്ഷരത എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും മനസ്സിലാക്കലും മലയാളം പഠിക്കലും ഭാഷകൾ പഠിക്കലും മാത്രമല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് ഡിജിറ്റലായിട്ട് കൂടി ആ ഒരു ഡിജിറ്റൽ സാക്ഷരത കൂടി നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ അറിവുകൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയ ടെക്നിക്കൽ സൈഡുകളും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അല്ലേ?
1: അപ്പം
0: അതിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അറിവ് പങ്കുവയ്ക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ വളരുന്നത്. അപ്പോൾ ഈ ഒരു സാക്ഷരതാ ദിനത്തിൽ നമുക്ക് എന്താ പറയാ, ഒരു അറിവ് നമുക്ക് കിട്ടുന്ന അറിവ് മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചിലരുണ്ട് എത്ര അറിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അറിവുകൾ എപ്പോഴും നമ്മൾ പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക.
0: തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ അറിവുകൾ നമ്മൾ എപ്പോഴും സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സാക്ഷരതാ ദിനത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു വയ്ക്കുമ്പോൾ ഇന്നത്തെ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യം 1820 ലോകത്തിൽ വെറും 15% താഴെ ആളുകൾക്ക് മാത്രമായിരുന്നു അക്ഷരവിദ്യ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ 88% ലോകം എത്തി നിൽക്കുന്നത് സാക്ഷരതയിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട്
1: തീർച്ചയായിട്ടും. സാക്ഷരതയ്ക്ക് പ്രായപരിധി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇല്ലേ? അതായത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശിക്ക് വരെ പഠിച്ച് അവർ പരീക്ഷ പാസ്സാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: 96-97 നമ്മുടെ കാർത്യാനിയമ്മയ്ക്കൊക്കെ 96
1: എന്താ
0: 10-ാം ക്ലാസ് പാസ്സായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷിക്കാം.
1: ആ ഒരു വയസ്സിലും അറിവ് നേടാനുള്ള അവരുടെ ഒരു ആ ജിജ്ഞാസ അല്ലേ, അത് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രായപരിധി ഇല്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രായപരിധി ഇല്ല. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പഠനം പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഇതൊക്കെ ഒരു അവസരമാകട്ടെ എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്.
0: യെസ്, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ സാക്ഷരതാ ദിനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ ഒരു പ്രാധാന്യത്തെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയം 10:44 സൂര്യൻ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൂര്യന് ഏറ്റവും ഇഷ്ടമുള്ള പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ. ഐ കൺ വാട്സപ്പ് നമ്പർ 8848558785.
1: അതെ, അപ്പം നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിജു അടിമാലി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടി തന്നെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പമുള്ളത് ആതിരയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജില്ലായിട്ട് ഇങ്ങനെ പോവുകയാണ്.
4: അപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട്, അതെ, നമ്മുടെ പൊന്നമ്പിളി പൊട്ടക്ക് തൊട്ട് നമ്മുടെ ശ്രീലക്ഷ്മി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമ്മുടെ ബിനീഷ് അടിമാലി അല്ലെങ്കിൽ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
3: മാത്രമല്ല, ഇനിയും പാട്ട് ഇങ്ങനെ
4: എല്ലാരും ഡെഡിക്കേഷൻ. ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രീലക്ഷ്മി ഇങ്ങ് എടുക്കുകയാണല്ലേ.
3: ഞാനിങ്ങി എടുത്തു. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മെസ്സേജുകളൊക്കെ വായിക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8888558785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചുള്ളൂ അല്ലേ. അപ്പം അതിനിടയ്ക്ക് പാവം പിടിച്ച ആദര ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുസൃതി ചോദിച്ചിട്ടുണ്ട്. പാവം അത് മുങ്ങി പോയിരിക്കുകയാണ്.
4: ശ്രീലക്ഷ്മി ആണ് ഞാൻ വെറുതെ വിട്ടു.
3: എങ്കിലും ആൻസറുകളൊക്കെ വരുന്നത്.
4: അപ്പോ ചോദ്യം ഇതാണ്, എന്നിട്ട് അവരയച്ചിരിക്കുന്ന രസകരമായിട്ടുള്ള ആൻസറിലേക്ക് കൂടി നമ്മൾ പോവാം. പക്ഷെ അതൊന്നും അല്ല കേട്ടോ ആൻസർ. ആൻസർ കേൾക്കുമ്പോ നിങ്ങൾ കൊള്ളാലോ.
3: അപ്പം ക്വസ്റ്റ്യൻ ഒന്നും കൂടി
4: ചോദ്യം ഇതായിരുന്നു, സൂര്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണ് എന്നുള്ളതാണ്. ഡയറക്റ്റ് ആൻസേഴ്സ് അല്ല വേണ്ടത്, നമ്മുടെ ഒരു ഇൻഡയറക്റ്റ്
3: ചോദ്യം. കുസൃതി ചോദ്യമാണ്, കുസൃതിയോടുകൂടി നിങ്ങൾ ചിന്തിക്കുക. കുസൃതിയോടുകൂടിയാണ് ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാബുരാൻ സാർ അയച്ചിട്ടുണ്ട് ആൻസർ, സൂര്യകാന്തി എന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് ഉത്തരം. പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തന്ന് നമ്മളെ വെള്ളം കുടിപ്പിക്കാറുള്ള
4: അപ്പൊ സാരയില്ല ബാബുരാജൻ സാർ, 10:53 ആയിട്ടുള്ളൂ. 11 മണി കഴിയുന്നതോടുകൂടി ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സഹായിച്ചു തുടങ്ങാം അല്ലേ. അതെ അതെ അതെ, 11 മണി കഴിഞ്ഞാൽ എനിക്ക് പറയണം എല്ലാരും. അതുവരെ ആരും പറയരുത്, പക്ഷെ 11 മണി കഴിഞ്ഞാൽ പറയണം.
3: പക്ഷെ പറയാത്തതല്ലാന്ന് എനിക്ക് തോന്നുന്നു, കാരണം ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ എന്നാലും നമ്മുടെ നമ്മുടെ നമ്മുടെ രാജം ചേച്ചി അയച്ചിട്ടുണ്ട്. രാജം ചേച്ചി അയച്ചിരിക്കുന്നത് വെയിൽപ്പട്ട് എന്നാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ രാജം ചേച്ചി എവിടേക്കോ അടുത്തടുത്തൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ചേച്ചി ഒന്ന് പറ്റിച്ചതാണ് കേട്ടോ.
4: അതെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം അല്ലേ.
3: അതെ, അപ്പോൾ നമ്മുടെ പിന്നെ നെൽസൺ ചേട്ടൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിന്ധുമതി ചേച്ചിയും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീത ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീ എൻജോയ് യുവർ ഡേ, കേക്ക് എനിക്കും വെച്ചേക്കണം, നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീത ടീച്ചർ ആൻസർ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്
4: അയച്ചിരിക്കുന്നത്. അതെ, 11 മണിക്ക് മുമ്പേ തന്നെ പ്രീതി ടീച്ചർ ആൻസർ പറഞ്ഞു. പ്രീതി ടീച്ചർ ആരാണ് അല്ലേ, ഈ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഒക്കെ ഒരു ഉസ്താദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് പ്രീതി ടീച്ചർ ആൻസർ
3: നമ്മൾ അങ്ങനെ അങ്ങോട്ട്.
4: അതെ, അപ്പൊ അത് നമ്മൾ ആ ഒരു ആൻസർ നമ്മൾ പരിഗണിക്കുന്നില്ല.
3: എങ്കിലും പാവല്ലേ, നമ്മളെ അയച്ചതല്ലേ.
4: അപ്പൊ

0: തീർച്ചയായിട്ടും പ്രീതി ടീച്ചർ
1: വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് നാളെ കേക്ക് കൊടുക്കാതിരിക്കാം.
0: അതെ, അയ്യോ പാവം. യെസ്, അപ്പൊ നമ്മുടെ പ്രീതി ടീച്ചറിന് നല്ലൊരു ദിവസം നേരുന്നു അല്ലേ. ടീച്ചർ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. യെസ്, തീർച്ചയായിട്ടും.
1: കവിത ചേച്ചി കണപ്പാക്കടയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആതിര, ബീന, ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കവിതയാണ് കടപ്പാക്കടയിൽ നിന്ന് അല്ലേ. അപ്പോ രണ്ടാൾക്കും സുഖമല്ലേ.
0: യെസ്, നമ്മൾ അടിപൊളിയാണ്.
1: അതെ, അടിപൊളിയാണ്. അപ്പൊ പ്രിയപ്പെട്ട ശ്രീക്കുട്ടി, സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീക്കുട്ടി അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ ശ്രീക്കുട്ടിയിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ ശ്രീക്കുട്ടിക്ക് വേണ്ടിയിട്ട് അനിയത്തിപ്രാവ് എന്ന ഫിലിമിലെ അനിയത്തിപ്രാവ് എന്ന് തുടങ്ങുന്ന ഗാനം ശ്രീക്കുട്ടിക്ക് വേണ്ടി വയ്ക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാം അല്ലേ.
0: അല്ല, പാവമല്ലേ നമ്മുടെ കവിത ചേച്ചി, പാവമല്ലേ ശ്രീലക്ഷ്മി, പാവമല്ലേ. അതുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ അനിയത്തിപ്രാവിനു പ്രിയമി, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലേ. നല്ല രസമാണ്. എല്ലാവരും ഒരു അനിയത്തി കുട്ടിയായിട്ടും നമ്മുടെ ഒരു ഒരു കുഞ്ഞു കുട്ടിയായിട്ടൊക്കെ എല്ലാവരും കാണുന്നൊരു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീക്കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്പെഷ്യൽ സോങ് ആണ്. അപ്പം ആ സോങ് നമ്മൾ അടുത്തായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനു മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ട്, സത്യം പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ ആ സ്ക്രീനിൽ വരുന്ന മുഖങ്ങളാണ് ഏറ്റവും നമുക്കിങ്ങനെ നിൽക്കുന്നത് അല്ലേ. ആ ഒരു സിനിമയുടെ കഥയോ തിരക്കഥയോ അല്ലെങ്കിൽ അതിൻ്റെ സംഭാഷണങ്ങളോ അതെങ്ങനെയാണ് മേക്ക് ചെയ്യപ്പെട്ടതെന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മളെപ്പോഴും ആ ഒരു സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന, ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ നിറഞ്ഞു നിൽക്കുന്ന ആക്ടേഴ്സിനെയും ആക്ട്രസിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിശയത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നീട് പിന്നീട് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് നമ്മൾ ആ ഇത് സംവിധാനം, ഇങ്ങനെയുള്ള പ്രോസസ്സുണ്ട്, അതിൻ്റെ കുറേ കഷ്ടപ്പാടുകളുണ്ട് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ.
1: പിന്നെ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ കരുതും, കാരണം അതിനകത്ത് ഒരുപാട് വികാരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്വന്തം വ്യക്തിത്വം മറന്നിട്ട് മറ്റൊരാളിലേക്ക് മാറുകയാണ് ഒരാൾ,
0: അതൊരു സ്വിച്ച് ഇട്ടതുപോലെ ആ ഒരു ക്യാരക്ടറിലേക്ക് മാറുക എന്നുള്ളത്
1: മാറുകയാണ്.
0: അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അഭിനയ കല എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഴിവാണ്. അപ്പൊ ഇന്ന് അഭിനയ കലയും സിനിമ, ടെലിവിഷൻ, നാടകം, വോയിസ് ആക്ടിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അഭിനേതാക്കളുടെ കഴിവുകളെ, അവരുടെ ആ ഒരു കഴിവുകളെ വളരെ മനോഹരമായിട്ട് ആദരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. 2026 ആക്ടേഴ്സ് ഡേ ആണ്, സെപ്റ്റംബർ 8 ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും, ഇന്നലെ നമ്മുടെ മമ്മൂട്ടി സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇന്ന് മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ നിരവധി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിലനിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നടന വിസ്മയങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സൊസൈറ്റിയാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ആ ഒരു സ്കെയിലും മീറ്ററിങ്ങും ഒക്കെ പിടിച്ച് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് അവർ ചെയ്യുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആദരവാണ് ഇന്നത്തെ ആക്ടേഴ്സ് ഡേയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേയിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ആദരവ് നമ്മൾ സമർപ്പിക്കുന്നു. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് പറയുന്നതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മളൊരു ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് എത്തുമ്പോൾ അവരാണ് അവർ മറ്റൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ ആ കഥാപാത്രം എന്താണ് എന്നുള്ളത് ആ കഥാപാത്രം തന്നെയാണ് അവരല്ലേ. അപ്പൊ അവർ സ്വന്തം സ്വഭാവം ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ആ ഒരു ആ ഒരു ക്യാരക്ടറും ഈ ഒരു കഥാപാത്രവും തമ്മിലുള്ള
0: വില്ലനസം കാണിക്കുന്നത് റിയൽ ക്യാരക്ടർ അല്ല. ചിലപ്പോ അവരിപ്പോ സീരിയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വില്ലത്തി ആയിട്ടുള്ള അമ്മമാരൊക്കെ, അല്ലെങ്കിൽ അവരൊക്കെ വെറും പാവങ്ങളായിരിക്കും. അപ്പൊ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അമ്മമാരൊക്കെ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ അവര്, പക്ഷെ യഥാർത്ഥത്തിൽ അത് അവരുടെ അഭിനയമാണ് അല്ലേ. ആ ഒരു കഥാപാത്രത്തെ അവർ ആ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ സക്സസ് ആണ് യഥാർത്ഥത്തിൽ ദേഷ്യം വരുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കഥാപാത്രം കാണുമ്പോൾ ശരിക്കും അത് അഭിനയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിരെ ഇല്ല അല്ലെ, ജീവിക്കുകയാണ് അവർ, ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫിലിം കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കഥാപാത്രത്തെ എന്നും ഓർത്ത് വെക്കാറുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മളിപ്പോൾ മോഹൻലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ഒക്കെ ആയാലും കഥ പഴയ കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുമ്പോൾ അവരത് മമ്മൂട്ടിയാണ് മോഹൻലാൽ ആണ് എന്നുള്ളതിലല്ല നമ്മൾ പലപ്പോഴും പറയാറുള്ളത്.
0: കഥാപാത്രങ്ങളുടെ
1: പേരിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് ജീവൻ കൊടുക്കുന്ന അവർക്ക് ഒരു ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല ഓർക്കേണ്ടത്, കാരണം അവർ അത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ.
0: സിനിമ മാത്രമല്ല, അഭിനയ കല എന്ന് പറയുമ്പോൾ ബിഗ് സ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ സീരിയൽ ടെലിവിഷൻ ഷോസും കാര്യങ്ങളൊക്കെ
1: ചെയ്യുന്നുണ്ട്.
0: അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് വോയിസ് ആർട്ടിസ്റ്റുകൾ അല്ലേ. വോയിസ് ഓവേഴ്സ് കൊടുക്കുന്നവരെല്ലാം അഭിനയത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പൊ അവർക്കും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയലിലെ ഒരു സ്ക്രീൻ പ്രസൻസിൽ കാണുന്ന ഒരു ആക്ടറിനെ പോലെ തന്നെ അതിന്റെ പകുതി മടങ്ങും എഫേർട്ട് എടുക്കുന്നവരാണ് വോയിസ് ആർട്ടിസ്റ്റുകൾ. അപ്പൊ അവരെയും ഈ ഒരു അവസരത്തിൽ

0: വോയിസ് ആർട്ടിസ്റ്റുകളാണ്, ആക്ടേഴ്സ് ആണ്, വോയിസ് ആക്ടേഴ്സ് ആണ് അവരല്ലേ. അപ്പൊ അവരെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്.
1: അതെ, എല്ലാവരെയും ഓർക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിമിഷം, ആ ഒരു നിമിഷം അവർ ചെയ്യുന്ന ആ ഒരു ജോലി എന്നതിലുപരി അവർ അതിലേക്ക് ജീവിച്ചെത്തുമ്പോൾ, കാരണം പെട്ടെന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ നോർമലി നിൽക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്നായിരിക്കും ഒരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് കരയേണ്ടി വരും അല്ലെ, പെട്ടെന്ന് ചിരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു നിമിഷം അത് നമുക്ക് സാധാരണ അനുഭവങ്ങളിൽ കൂടി നമുക്കുണ്ടാവുന്ന ഒരു വികാരമല്ല അത്, ഇത് അഭിനയമാണ്. പക്ഷെ ആ അഭിനയത്തിൽ കൂടി അവർ അത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും അല്ലേ.
0: തീർച്ചയായിട്ടും നമ്മൾ സാധാരണ തിരശീലയിൽ കാണുന്ന ആ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ മാത്രമല്ല ഒരു നടൻ ഒരു നടിക്കുള്ളത്. അവർക്ക് ഒരുപാട് ഇപ്പൊ റിഹേഴ്സൽ ടൈം ഉണ്ടാവും, ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ പെർഫോമൻസിന്റെ ഒരുപാട് സ്ട്രഗിൾ അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളിലൂടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ അവരെത്തി നിൽക്കുന്നെങ്കിൽ അല്ലെ. അപ്പൊ അവർക്കൊരു ഹാറ്റ്സ് ഓഫ് തന്നെ ഈ ഒരു ദിവസം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു നമ്മുടെ ശ്രീലക്ഷ്മി, ആ ഒരു വൈബിലേക്ക് എത്തുമ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ നമ്മുടെ ഷിജി, നമ്മുടെ മാലാഖക്കുട്ടിയാണ് ഇന്ന് അയച്ചിരിക്കുന്നത്. എന്റെയും നമ്മുടെ എല്ലാം എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ പൊന്നോമനയായ ശ്രീകുട്ടിക്ക് 1000 ജന്മദിന ആശംസകൾ തന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ തന്നിട്ടുണ്ട്, പൂക്കൾ തന്നിട്ടുണ്ട്, ഹേർട്ട് തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ.
0: അപ്പൊ ഇനി
1: അയച്ചിരിക്കുന്നത്
0: സന്തോഷമായി.
1: എന്നിട്ട് ലവ് യു ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി ആണോ എന്ന്
0: എനിക്കറിയില്ല.
1: ലവ് യു ബേബി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ശൈല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേടയിൽമുക്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സാന്ത്വനം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീക്ക് 1000 ജന്മദിനാശംസകൾ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ശ്രീയുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശ്വരൻ സാക്ഷാത്കരിക്കട്ടെ. ശ്രീക്ക് വേണ്ടി മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും.
0: മുൻപ് ചോദിച്ചിട്ടുള്ള സോങ് സജഷൻസ് ഒരുപാട് വന്നുകൊണ്ട് ഓരോ ക്രമമായിട്ടാണ് നമ്മൾ പാട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കവിത ചേച്ചിയുടെ പാട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് അല്ലേ.
1: അപ്പൊ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഒരു സങ്കടം ഉണ്ട്, അത് ഉണർത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, നമുക്കും ഉണ്ടായിരുന്നു ബർത്തും ഡേറ്റും ഒക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
0: അപ്പൊ അദ്ദേഹത്തിന്റെ ഡേറ്റും എന്നാണെന്നുള്ളത് പറഞ്ഞോളൂ, നമ്മൾ ആഘോഷിക്കാം.
1: അപ്പൊ എന്നാൽ ഇത്ര വലിയൊരു സങ്കടം നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ. നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് ആതിര. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. യെസ്, അപ്പോൾ നമ്മുടെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടി, എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ്സ് ഒക്കെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്തായാലും സമയം എന്തായിരിക്കുന്നു ബീന? 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ കുസൃതി ചോദ്യം ഇങ്ങനെ, സൂര്യൻ ഇങ്ങനെ നമ്മളെങ്ങനെ ഇഷ്ടമല്ലാതെ പക്ഷേ ചില പട്ടിനോട് ഒരു സ്നേഹത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അതിനുള്ള മെസ്സേജസും അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
2: അതെ, ഇങ്ങനെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ വന്ന് മറിയുകയാണ് അല്ലേ? ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ശൈല ചേച്ചി ചോദിച്ചിട്ടുണ്ട് മേഡയുടെ മുക്കിൽ നിന്ന്, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നുള്ള പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഈ മെസ്സേജുകൾ കൂടാതെ നമ്മളെ കോൾ ചെയ്ത് വരെ നമുക്ക് നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വിഷസുകൾ അറിയിക്കുകയാണ് നമ്മുടെ വയലിനിസ്റ്റായ ആർച്ചയുടെ അപ്പൂപ്പൻ മധുസൂദനൻ സാറാണ് വിളിച്ച് നമുക്ക് നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ബർത്ത്ഡേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചൊക്കെ ഇങ്ങനെ ബർത്ത്ഡേകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, ബർത്ത്ഡേ ആശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശ്രീലക്ഷ്മി തീർച്ചയായിട്ടും ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ?
2: യെസ്.
1: അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് 8th September വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണ്. മനുഷ്യരുടെ ശാരീരിക ചലനശേഷി നിലനിർത്തുന്നതിനും പരുക്കുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന ആ ഒരു ദിവസമാണ്. അതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തിലേക്ക് ഒന്ന് നോക്കി കാണുന്ന, ഒന്ന് വിരൽ ചൂണ്ടുന്നൊരു ദിവസമാണ്. 1951

0: സെപ്റ്റംബർ 8 തൊട്ടാണ് ആഗോള സംഘടന ഈ ഒരു ദിവസം ആഘോഷിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ പ്രാവശ്യത്തെ 2026 തീം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും പക്ഷാഘാതവും തടയുന്നതിലും പുനരധിവാസത്തിനും ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഈ പ്രാവശ്യം കൂടുതലും അവർ ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കകാലത്ത് ഏകദേശം ഒരു BC 480 തൊട്ട് തന്നെ ആധുനിക രീതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് പല പേശി പ്രശ്നങ്ങളും ഒടിവുകൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അന്നേ നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
1: ഈ ഫിസിയോതെറാപ്പി ഇപ്പോൾ ഏറ്റവും വളരെ ഒരു ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ചില ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില ആൾക്കാരുണ്ടാവും, പാരാപ്ലീജിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് തിരിച്ചെത്താനും ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണെന്ന് തോന്നുന്നു ഈ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ആരോഗ്യമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും പിന്നീട് ഈ ഫിസിയോതെറാപ്പിയുടെ തന്നെ വേറൊരു രീതിയാണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു 1 ഇയർ ഗ്യാപ്പിലൊക്കെ ഇപ്പോൾ ഈ കർക്കിടക ചികിത്സയുടെ തന്നെ ഭാഗമാണ് നമ്മുടെ ഇപ്പോൾ പേശി വലിവുകളും നമുക്കുണ്ടാവുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോ വർഷങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യുകയും അങ്ങനെയുള്ളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ബോഡി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു പുതിയൊരു
1: രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തെ മാത്രം ചലിപ്പിക്കുന്ന ഒരു ചികിത്സയായിട്ടല്ല, നമ്മുടെ ഒരു സ്വതന്ത്രമായ ഒരു ജീവിത ശൈലിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ കാലത്തൊന്നും പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ഒന്നും ഇത് ഇത്രയേറെ അറിയപ്പെടുന്ന ഒന്നും
0: സജീവമായിരുന്നില്ല. പക്ഷേ 480 അതായത് BC 480 വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് ആദ്യമായിട്ട് ഈ മസാജ് ആണെങ്കിലും ഹൈഡ്രോതെറാപ്പി അതായത് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയൊക്കെ അന്നേ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നീട് 2nd World War ആ ഒരു ടൈമിൽ പരിക്കേറ്റിട്ടുള്ള ലക്ഷക്കണക്കിന് സൈനികരെ ഫിസിയോതെറാപ്പിയിലൂടെയാണ് ലോകം തിരിച്ചു കൊണ്ടുവന്നത് എന്നുകൂടി നമുക്കറിയാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ടൈപ്പിൽ ഇന്നത്തെ ആധുനിക രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അന്നേ ഫിസിയോതെറാപ്പിയുടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ.
1: യെസ്,
0: മരുന്നുകളില്ലാത്തൊരു ചികിത്സയാണ് പലപ്പോഴും ഈ ഒരു എങ്ങനെയാണ് ഈ പിടിച്ചിടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് മാറാറുണ്ട് എന്ന് കൂടിയാണ് ഈ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ചികിത്സകളാണ് കൂടുതലും കണ്ടുവരുന്നത് അല്ലേ.
1: അപ്പം നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പിയെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴൊക്കെ നമ്മളുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ വിഷസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് മിത്തു ചന്ദനത്തോപ്പിൽ നിന്ന് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എലീന കുട്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ എലീന, എനിക്ക് രാധിമ എന്ന സോങ് ലൈവിൽ ഇട്ട് തരണേ, പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എലീന പാട്ട് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ഒന്നുകിൽ ഒരു ഫിലിമിൻ്റെ പേരൊക്കെ ചേർത്ത് ഒന്ന് ചോദിക്കുക, അല്ലെ ഇങ്ങനെ ഒരു 2-3 വരിയൊക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും.
0: തീർച്ചയായിട്ടും നമ്മൾ പാട്ടെല്ലാം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എലീന കുട്ടിക്ക് നല്ലൊരു ദിവസം നേരുന്നു.
1: തീർച്ചയായിട്ടും നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി ചേച്ചി ബൈ ആർച്ചാലക്ഷ്മി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജലക്ഷ്മി ആൻറ്റി അയച്ചിരിക്കുന്നു, ഓം ശതം ജീവശരദോ വർദ്ധമാനഹ ശ്രീലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജലക്ഷ്മി ആൻറ്റി നമ്മുടെ ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷേ സുവർണപ്പട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ച് ചെറുതായിട്ടൊന്ന്
0: കുസൃതിയിലേക്ക് വരൂ, നമ്മൾ ആ ഒരു എന്താ പറയുക ചെറിയ കുട്ടികളെ പോലെ ആയി മാറുക. ചില ആൻസേഴ്സ് ഒക്കെ ചിന്തിക്കുമ്പോൾ അയ്യോ ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും ലാസ്റ്റ് ഇത് കേൾക്കുമ്പോൾ. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അല്ല, ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക കുസൃതി ചോദ്യത്തിന് ആൻസർ കേൾക്കാൻ.
1: അപ്പൊ നമ്മുടെ രാജമുഖത്തിലെ ചേച്ചി ഇങ്ങനെ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്നു പകലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ആദ്യം പറഞ്ഞത് വെയിൽപ്പെട്ടെന്നായിരുന്നു, അപ്പൊ പിന്നീട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പകൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല.
0: അപ്പൊ തീർച്ചയായിട്ടും രാജൻ ചേച്ചിക്ക് 3rd ആൻസർ രാജൻ ചേച്ചി കറക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: രാജൻ ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ മകളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷസ് തന്ന റേഡിയോ സാന്ത്വനത്തിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സിന്ധുമതി ചേച്ചി അയച്ചിട്ടുണ്ട്, ഹലോ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചും ചേച്ചിക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആശംസിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, സൂര്യകാന്തിപ്പട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: അത് വളരെ തെറ്റായ ഒരു ഉത്തരമാണ്. അപ്പൊ ഉണ്ണി ട്രൈ ചെയ്തോണ്ടിരിക്കുക, സൂര്യകാന്തി പട്ടല്ല, നമ്മൾ അത് കറക്റ്റ് അങ്ങനെ ഒരു പേരിലുള്ള ഒരു സംഭവം ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. അപ്പൊ ഇതാണ് ലാസ്റ്റ് ക്ലൂ, സൂര്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ആൻസറിലേക്ക് നിങ്ങൾ പോകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പെട്ടെന്ന് അയച്ചോളൂ, അയക്കണം വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പൊ നമുക്ക് നല്ലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: Once again, welcome back to Radio Sandhvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. യാത്രയ്ക്ക് ഏകദേശം ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളൊരു സമയമായിരിക്കുകയാണ്. സമയം 11:21 ആയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. എന്തായാലും സൂര്യൻ ചൂട് ഒരുപാട് തരുന്നുണ്ടെങ്കിലും പാവമല്ലേ, ആ ആൻസർ പെട്ടെന്ന് പറഞ്ഞോളൂ. സൂര്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
2: അതെ, അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ഒരുപാട് പേര് ആൻസറുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൻസറുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശ്രീലക്ഷ്മിക്കുള്ള ബർത്ത്ഡേ ആശംസകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ജരി, നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന മാഡം, ആതിര കുട്ടി, നിങ്ങൾക്ക് സുഖമാണോ എന്ന്
1: ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്കും അടിപൊളി ഒരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്.
2: ചേച്ചി കറക്റ്റ് ആൻസർ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. ചോദിച്ച ഉടൻ തന്നെ ചേച്ചി ആൻസർ തന്നിട്ടുണ്ട്.
1: അല്ലല്ല,
2: പക്ഷെ ചേച്ചി നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചതാണ്, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് കണ്ടത്.
1: അപ്പൊ
2: ചേച്ചി പറഞ്ഞിട്ടുണ്ട് ലൈവ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രിയപ്പെട്ട ശ്രീകുട്ടിക്ക് എന്റെയും കുടുംബത്തിന്റെയും ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ചേച്ചി ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം.
3: നമസ്കാരം സ്വന്തം, ഞാൻ മുളങ്കാടത്ത് നിന്ന് ഷീജ. ഇന്ന് ആതിര കുട്ടി അവതരിപ്പിച്ച സ്റ്റുഡൻസ് ലിസ്റ്റ് ഓഫ് ദ ഡേ വളരെ വളരെ മനോഹരമായിരുന്നു. ഇനി ഇനി അത് കേട്ടിരിക്കാനായിട്ട് തോന്നുന്ന രീതിയിലാണ് ആതിര അത് അവതരിപ്പിച്ചത്. പിന്നെ കുട്ടിത്താരം വ്യക്തിയുമായിട്ടുള്ള സംവാദം വളരെ രസകരവുമായിട്ടാണ് ആതിര അത് അവതരിപ്പിച്ചത്. ആ മോളുടെ കവിതയിൽ നിന്ന് ആ ശൈലിയും അത് എനിക്ക് പാട്ട് പാടുന്നതും എല്ലാം പടം വരയ്ക്കാനുള്ള കഴിവും കവിത എഴുതാനുള്ള ആ കഴിവും അതെല്ലാം ചൊല്ലി കേൾപ്പിച്ച് ആ പാട്ടുകളും എല്ലാം വളരെ വളരെ മനോഹരമായിരുന്നു ആ മോൾക്കും ആതിര.
1: യെസ്, അപ്പോൾ നമ്മുടെ ചേച്ചി ഇന്ന് SGU സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്ന കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിശയത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എല്ലാവരും ടാലൻറ്റഡ് ആയിട്ടുള്ള, എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല നല്ല കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളിലൂടെയാണ് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരമായിട്ട് വന്നത് ബെറ്റി സാർത്രയാണ്. അപ്പോൾ നിസ്സാരക്കാരിയല്ല, നിരവധി കഴിവ് എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ചിലപ്പോൾ വിരലിലെണ്ണാവുന്നതായിരിക്കും. എല്ലാം, പാട്ട്, ഡാൻസ്, കവിത എഴുത്തും ഒരുപാട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ
2: എഴുതുന്ന കവിതകൾ,
1: ഒരു സകലകലാ വല്ലഭയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ പെറ്റി സാർത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷസ് ആണ് ആ ഒരു നല്ല പ്രോഗ്രാമാണ് എന്ന രീതിയിലാണ് നമ്മുടെ ചേച്ചി മെസ്സേജ് അയച്ചിരുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ.
2: തീർച്ചയായിട്ടും നമ്മുടെ കവിത ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. രാജം ചേച്ചി കറക്റ്റ് ആൻസറിന് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല. ചേച്ചി വീണ്ടും അയച്ചിരിക്കുന്നു, കാർപ്പറ്റ് എന്നാണ് അത്.
1: ചേച്ചി ഇംഗ്ലീഷിലേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ചേച്ചി, നമ്മള് പട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന്

0: ശ്രമിച്ചു, എനിക്ക് വിഷമമുണ്ട് രാജൻചേച്ചി മൂന്നാമത് ഔട്ട് ആവുന്നതിൽ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലേ. യെസ്, വേറെ ആരോടും പറയണ്ട,
1: സൂര്യനും കൂടിയാണ്.
0: അപ്പൊ തീർച്ചയായിട്ടും വേറെ ആരും കേൾക്കണ്ട, ഇത് രാജൻചേച്ചിക്ക് വേണ്ടി മാത്രമാണുള്ളത്. നമ്മുടെ പട്ടിനെ ഒന്ന് ഇംഗ്ലീഷിലാക്കിക്കോളൂ അല്ലെ.
1: അപ്പോ നമ്മുടെ രമേശ് സാർ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പോ പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, തലോടലും വാക്കും ഭാരത പൈതൃകമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രമോദേട്ടൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം.
2: യെസ് യെസ്.
1: അപ്പോ അദ്ദേഹം ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ടാണ്
0: പാടിയിട്ടിരിക്കുകയാണ് പുളിയില കരയോലം. ആ ഒരു പാട്ടാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നമ്മളത് ഒന്നെങ്കിൽ ലൈവിലോ അല്ലെങ്കിൽ അതിനുശേഷമോ, എന്തായാലും ടൈം നമുക്ക് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലൈവിന് ശേഷം നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ചേട്ടനും പ്രമോദേട്ടനും അല്ലേ, പ്രമോദേട്ടനും നല്ലൊരു ദിവസം നേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമയം 11:25 ആകുമ്പോൾ
1: നമ്മുടെ പ്രസന്ന ചേച്ചി നമുക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
3: എല്ലാരും ആഘോഷിച്ചു കഴിഞ്ഞോ? ഇവരും വിളിക്കാനൊന്നും പറ്റിയില്ല. ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി.
1: അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയുള്ള ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്, മൺസൂർ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ മൺസൂർ കൊട്ടുകാട്. ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരു ഗാനം വെച്ച് തരണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ജന്മദിനം ആശംസിച്ചിരിക്കുന്നു. നമ്മുടെ പത്മാവതി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ രമാവതി, സോറി രമ, പത്മാവതി അല്ല, രമാവതി ചേച്ചിയാണ് പ്രാക്കുളത്ത് നിന്ന്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീകുട്ടിക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
0: യെസ്, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഒരു കളർഫുൾ ആയി, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഒരു നിറങ്ങൾ കൂടി എന്ന് തന്നെ അല്ലെ. എല്ലാവരും ചേർന്നിട്ട് മനോഹരമായിട്ടുള്ള വിഷസ് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും
1: നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. പാവം രാജം ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട്, കാരണം ചേച്ചി കറക്റ്റ് ആൻസർ തന്നു, പക്ഷേ അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം.
0: യെസ്, അപ്പോ നമുക്ക് നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ആൻസർ കേട്ടോളൂ. നമ്മുടെ നിസ്സാരം എന്ന് പറയുന്നത് നമ്മുടെ പല ശ്രോതാക്കളും ഇതുവരെ എത്തിയിട്ടില്ല, അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ ആൻസർ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ കുസൃതി ചോദ്യം ഇതായിരുന്നു, സൂര്യൻ രാവിലെ തന്നെ നല്ല ചൂടിലാണ്, അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ സൂര്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് ഏതാണെന്നുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻ അല്ല, കുസൃതി ചോദ്യമായിരുന്നു. അപ്പൊ അതിന് ആൻസർ ഞാൻ പറയട്ടെ, പിന്നെ ഒന്ന് ചെയ്യരുത്. ആൻസർ എന്ന് പറയുന്നത് സൺസിൽക്ക് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്.
1: ഒരുപാട് പേര് സൺസിൽക്ക് എന്ന് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യ ചവറയിൽ നിന്നും അയച്ചിട്ടുണ്ട്, ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷിജി അയച്ചിട്ടുണ്ട്, പ്രീത ടീച്ചർ അയച്ചിട്ടുണ്ട്, രാജലക്ഷ്മി ആൻറ്റി അയച്ചിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടൻ അയച്ചിട്ടുണ്ട്, നമ്മുടെ രമേശ് സാർ അയച്ചിട്ടുണ്ട്, കവിത ചേച്ചി അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ ആതിരയെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൻസറുകൾ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 11 വരെയൊക്കെ ഇങ്ങനെ ആൻസറുകൾ ഒന്നും വരാതിരുന്നപ്പോൾ ആതിര വിചാരിച്ചു എന്റെ ക്വസ്റ്റ്യൻ
0: അല്ല, 11 വരെ അയക്കരുത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അയക്കണം കേട്ടോ, എനിക്കത് ഇഷ്ടം.
1: അപ്പൊ എന്തായാലും
0: അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസങ്ങളെ നമ്മളിപ്പോ അപ്ഡേഷനും ഇങ്ങനെ രസവും കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കുസൃതി ചോദ്യങ്ങളുടെ ഒരു പ്രസക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ ഒന്ന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓ ഇതായിരുന്നു, ഓ എനിക്ക് വയ്യ ഈ ആതിരയുടെ കാര്യം, അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ കുസൃതി ചോദ്യം വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലൈവ്. അതിനെ വളരെ സുന്ദരമാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻസും സോങ്സും മെസ്സേജസും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുകയാണ്. അപ്പൊ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം
1: ഞാൻ ബീനകുവേരയാണ്.
0: യെസ്, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

കുംഭരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

0: തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് സമയത്ത് അടക്കം OMSS സ്പെഷ്യൽ അരി നൽകുന്നതിനായി FCI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരിയും നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് 4ാം ഘട്ടം വികസനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 4ാം ഘട്ടം ഒരു മിക്സ്ഡ് ടൌൺഷിപ്പ് മോഡലിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക IT സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശത്തിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. സാക്ഷരത അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസവും ശാക്തീകരണവുമുള്ള ജനതയാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാവയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയർന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, NATPAC, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലുമുണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും

0: പതിനെട്ടിന് വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. 24 മുതൽ 29 വരെ നടക്കുന്ന അത്ലറ്റിക്സിൽ 70-ലധികം ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ പങ്കെടുക്കും. ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമെട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൗന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് അണക്കരയിലെത്തുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. തണുത്ത കാറ്റും കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി ഭംഗി സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും. രാമക്കൽമേട്ടിലെത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അണക്കരമേട്ടിന് കഴിയും.
0: പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖമായ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയിൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ഫാർമക്കോളജി വിദഗ്ധനും മികച്ച എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡ് ജേതാവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ലഖ്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലഖ്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. RDSO എയർ ബ്രേക്ക് ലബോറട്ടറി, ഫാറ്റിക് ടെസ്റ്റിംഗ് ലബോറട്ടറി, മെറ്റൽ ആൻഡ് കെമിക്കൽ ലബോറട്ടറി എന്നിവ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. തൊടുപുഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. FIR ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുതലക്കോടത്ത് സാൻജോ ഭവൻ എന്ന വിരമിച്ച വൈദികർ താമസിക്കുന്ന കെട്ടിടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 520 പോയിന്റ് നഷ്ടത്തിൽ 75,613, നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 23,642 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 880 രൂപ ഉയർന്നു. 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വേഗത്തിലാക്കാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. ഇന്ന് സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. നിരക്ഷരരെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് ഈ ദിനാചരണം നടത്തുന്നത്. 1965 ടെഹ്റാനിൽ ചേർന്ന യുനെസ്കോ അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനമാണ് നിരക്ഷരതാ നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങാൻ ആഹ്വാനം ചെയ്തത്. 1967 മുതൽ യുനെസ്കോ സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു. വ്യക്തികൾക്കും സമൂഹത്തിനും സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങൾക്കും സാക്ഷരതയുടെ പ്രാധാന്യം ഓർമ്മ

പഠിപ്പിക്കുക, നിരക്ഷരത തുടച്ചു നീക്കുക എന്നിവയാണ് ഈ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലിറ്ററസി ഫോർ പീപ്പിൾ, ദ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പിരിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാതൃഭാഷയിൽ ഒരു ചെറു ഖണ്ഡികയെങ്കിലും വായിക്കാനും എഴുതാനുമുള്ള കഴിവിനെയാണ് നാം സാക്ഷരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ വായിക്കാനും എഴുതാനും അറിയുക എന്നത് ഒരു കഴിവ് മാത്രമല്ല, അവകാശങ്ങളിലേക്കും അവസരങ്ങളിലേക്കും തുറക്കുന്ന വാതായനം കൂടിയാണത്. വിദ്യാഭ്യാസം വ്യക്തികളെയും സമൂഹത്തെയും കൂടുതൽ നീതിയുള്ളതും സമാധാനപരമായതുമാക്കുന്നു. പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധ സേനകൾക്കായി 110,000 കോടി

0: രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധ സേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11-ാമത് ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
1: 11-ാമത് ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളൊന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുവൻ ഹസാരികയുടെ 100-ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുവൻ ഹസാരികയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി കുറ്റ്യാടി നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾ

0: പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കിച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കിച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കിച്ചിറ വരെയും ഗതാഗത യോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പിന് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. PV സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് UAE നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 200 ദശലക്ഷം യൂറോയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. പദ്ധതിയിലൂടെ ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയെയും കുടുംബാംഗങ്ങളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധ സേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1 മണി.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3

0: ഐസിയു സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ കലാ ജെർലിൻ. ഇന്ന് സെപ്റ്റംബർ 8 ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം. ഏതാണ്ട് 170 രചിക്കപ്പെട്ട യാക്കോബിന്റെ സുവിശേഷങ്ങളിൽ നിന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ജോവാക്കിമിനും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന അന്നയ്ക്കും വർഷങ്ങളായി കുട്ടികൾ ഇല്ലായിരുന്നു. മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ അതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യകാമറിയം ലോകരക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അവളുടെ മകന്റെ അനന്തമായ യോഗ്യതകൾ കാരണം അവൾ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹം നിറഞ്ഞവളുമായിട്ടാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും നൽകപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇഷ്ടപ്രകാരം അവളിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുമെന്നും എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങുന്നു. തിരുസഭയുടെ ദിനസൂചികയിൽ ആഘോഷിക്കപ്പെടുന്ന 3 ജന്മദിനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മദിനം. ക്രിസ്തുവിന്റെ ജനനം 25 December, സ്നാപയോഹന്നാന്റെ ജനനം 24 June, അതിനോടൊപ്പം കന്യകാമറിയത്തിൻ്റെതും. ഇവർ 3 പേരും ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചവരാണ്. സ്നാപയോഹന്നാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിരുന്നപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനവേളയിൽ തൻ്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ ജന്മഭാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആദ്യകരണമെന്ന നിലയിലാണ് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ നാം കൊണ്ടാടുന്നത്. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തിനിയായിൽ അവൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിശേഷണമായ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം. വിശുദ്ധ അംബ്രോസ് പറയുകയുണ്ടായി, മറിയം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഇതിലെ ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ ഇതുവഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്. ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു അവൾ. മേരിയുടെ ജനനം എവിടെയായിരുന്നു എന്ന് വ്യക്തമായ തെളിവുകളില്ല. ജെറുസലേമിലായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിക്കും. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക, അവളുടെ സഹായം വിളിച്ചപേക്ഷിക്കുക, ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ജപമാലയിലൂടെ മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാനാകൂ. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ എന്നും നമ്മെ സഹായിക്കാനും വഴി നടത്താനുമായി ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയദാനമായ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ആനന്ദം നിറഞ്ഞ ഈ സുദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു.

0: സന്തോഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. Vice President Sri C.P. Radhakrishnan has urged young people to stay away from drugs and encourage their friends to say no to drugs. Addressing the Golden Jubilee celebrations of Geetan Nagar College in Guwahati yesterday, Madhya Pradesh Chief Minister Dr. Mohan Yadav arrived in Dubai yesterday.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ലോകം, വളർന്ന് വളർന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നിയന്ത്രിക്കുന്ന ലോകം, പ്രായഭേദമന്യേ എല്ലാവരും ഗാഡ്ജറ്റിലേക്ക് മാറി. ഏതുതരം ജോലിയാണെങ്കിലും താരതമ്യേന ബോഡി മൂവ്മെന്റ്സ് ചുരുങ്ങി. ഒരിടത്ത് സെഡൻറി ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും. അവിടെയാണ് ഫിസിയോതെറപ്പിയുടെ പ്രാധാന്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയാണ് ഫിസിയോതെറാപ്പി. മരുന്നുകളും പാർശ്വഫലങ്ങളുമില്ലാതെ ചലനം പുനഃസ്ഥാപിക്കുന്നതിലും ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയി ആചരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം പ്രശസ്തനായ ഫിസിയോതെറാപ്പിസ്റ്റ് അരുൺ കാമ്പശ്ശേരിയാണുള്ളത്. അദ്ദേഹം ആലപ്പുഴ, കൊല്ലം ബോർഡറായ വള്ളികുന്നത്തും കരുനാപ്പള്ളി കന്നേറ്റിയിലും കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ 2 ക്ലിനിക്കുകൾ നടത്തിവരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഫിസിയോതെറാപ്പിസ്റ്റുമായ ദിവ്യയസും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം. ഞാൻ അരുൺ കാമ്പശ്ശേരി, ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ 2003 batch AWH സ്പെഷ്യൽ കോളേജ് കാലിക്കറ്റിൽ BPT കംപ്ലീറ്റ് ചെയ്ത ആളാണ്.

0: പിന്നീട് 2010 മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് സ്വന്തമായി കാമ്പിശ്ശേരിയിൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽനസ് എന്ന സ്ഥാപനം രണ്ടിടത്തായിട്ട് നടത്തുന്നു. ഇപ്പോൾ അതിനോടൊപ്പം എലിസ്റ്റർ ഹെൽത്ത് കെയർ ഭരണിക്ക് അവിടെയും ഒരു കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആധുനിക ലോകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ വിഭാഗമാണ്. ഹ്യൂമൻ ജോയിൻസ് മൂവ്മെൻറ്റ് അഥവാ മനുഷ്യൻ്റെ സന്ധികളുടെ ചലനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പേശികളെ ബലപ്പെടുത്തുകയും വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ് ഇന്ന് ഫിസിയോതെറാപ്പി. മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും ഉപയോഗിക്കാതെ ഫിസിക്കൽ ഏജൻസായ ചൂട്, തണുപ്പ്, വ്യായാമങ്ങൾ, ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് എന്നിവയൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഈ ചികിത്സയിലൂടെ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് കേരളത്തിലെ ചെറുതും വലുതുമായ ആശുപത്രികൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, ഗവൺമെൻറ് ജില്ലാ ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഈ ചികിത്സ ലഭ്യമാണ്.
1: ഈ ഫിസിയോതെറാപ്പിയിലോട്ട് വരാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം തിരഞ്ഞെടുത്തത്?
0: എൻ്റെ അച്ഛനും അമ്മയും ആരോഗ്യ വകുപ്പിൽ തന്നെ ജോലി ചെയ്ത ആൾക്കാരാണ്. അച്ഛൻ കെ ആർ അജയചന്ദ്രൻ റിട്ടയർഡ് ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അമ്മ പി കെ വിജയമ്മ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ വീടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഫിസിയോതെറാപ്പി ഒരു കണ്ട് വളർന്ന ഒരാളാണ്. മാത്രമല്ല എൻ്റെ അമ്മയുടെ മൂത്ത രണ്ട് സഹോദരന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്നു. മൂത്തയാൾ ശ്രീ പി കെ രാജൻ, കേരളത്തിൽ തന്നെ ആദ്യത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്ന അദ്ദേഹം 2013 അന്തരിച്ചത്. അമ്മയുടെ തന്നെ സഹോദരനും ഇന്നത്തെ പ്രശസ്ത കവിയുമായ ശ്രീ പി കെ ഗോപിയാണ് മറ്റൊരാൾ. 50 മുമ്പ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഇവർ കേരള ഹെൽത്ത് സർവീസിൽ നിന്നും ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റുകളായി ആണ് വിരമിച്ചത്. ഇവരെയൊക്കെ ആണ് മാതൃകകളായി ഞാൻ കാണുന്നത്. അന്നത്തെ കാലത്ത് പലവിധ ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങളാൽ കഠിനമായ വേദന അനുഭവിക്കുന്നവർ, നാഡീ സംബന്ധമായ രോഗങ്ങളാൽ പൂർണ്ണമായോ ഭാഗികമായോ തളർന്നു പോയവർ, അപകടങ്ങളിൽ ഗുരുതരമായ പരിക്കേറ്റവർ, ലെപ്രസി മൂലം സമൂഹവും കുടുംബവും കൈവിട്ട ആൾക്കാർ, ഇത്തരത്തിൽ രോഗാതുരരായ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ചികിത്സാ അനുഭവം ആർജിച്ച പ്രഗത്ഭരായിരുന്നു അവരൊക്കെ. ആ രോഗികൾ അച്ഛനോടും മാമന്മാരോടുമൊക്കെ കാണിക്കുന്ന സ്നേഹാദരവുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതേപോലെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ നേരത്തെ ഒരു ആശുപത്രി, കാമ്പിശ്ശേരിയിൽ മെഡിക്കൽ മിഷൻ ആശുപത്രി, അത് 1983 സ്ഥാപിതമായതാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പി കെ രാമചന്ദ്രൻ എൻ്റെ അങ്കിളിലൂടെയാണ് അദ്ദേഹം. അതുപോലെ തഞ്ചാവൂർ സ്വദേശിയായ ഡോക്ടർ കെ ലക്ഷ്മി നാരായണൻ, അവരൊക്കെ പ്രഗത്ഭരും മനുഷ്യസ്നേഹികളുമായ ഭിഷഗ്വരന്മാരാണ്. ചെറുപ്പത്തിലെ ഞാൻ അവരെയൊക്കെ കണ്ടു തന്നെയാണ് വളർന്നത്.
1: ഒരേ വീട്ടിൽ തന്നെ അല്ലെ, ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം ഫിസിയോതെറാപ്പിസ്റ്റുകൾ അല്ലെ?
0: അതെ അതെ, ഇനിയുമുണ്ട്. എൻ്റെ ഭാര്യ കോഴിക്കോട് സ്വദേശിനി ആണ്, ദിവ്യ എസ്. ദിവ്യയും ഫിസിയോതെറാപ്പിസ്റ്റാണ്. പിന്നെ മൂത്ത മാമൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാജ്, അദ്ദേഹം ഡോക്ടർ ശ്രീരാജ് PhD ഹോൾഡറൊക്കെയാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്. അദ്ദേഹം മുംബൈയിലെ ഒരു ഫിസിയോതെറാപ്പി കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഞങ്ങളോടൊപ്പം കാമ്പിശ്ശേരിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കസിനുണ്ട്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ്, MG യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്ന ശ്രീമതി ജ്യോതി. അപ്പം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്.
1: അന്നേരം ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകളെ കണ്ടും കേട്ടും വളർന്ന് അല്ലേ, അന്നേരം നല്ലൊരു ഉത്തേജനമാണ്. അന്നേരം അവരിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്?
0: ഓരോ രോഗികളും പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുകയും ആ രോഗവിവരങ്ങൾ, അവർ പറയുന്ന ആ രോഗവിവരങ്ങൾ കോർത്തിണക്കുകയും ചെയ്യുമ്പോൾ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാമെന്ന് അവർ പലപ്പോഴും സ്വജീവിതത്തിൽ തന്നെ ഒരു അത്രമാത്രം ക്ഷമയോടുകൂടിയാണ് അവരൊക്കെ ഓരോ രോഗികളെയും ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ രോഗിയും സത്യത്തിൽ നമ്മുടെ ഗുരുക്കന്മാരാണ്. കാരണം അവർ പറഞ്ഞു തരുന്ന പല, അവർ രോഗമായി ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ക്ലിനിക്കൽ സിംറ്റമായിട്ടും അത് നല്ലൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്കും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായ ചികിത്സ, അത് ഫിസിയോതെറാപ്പിയിലെന്നല്ല ഏത് ചികിത്സാ മാർഗത്തിലും അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓരോ രോഗിയെയും കേൾക്കുവാനുള്ള ക്ഷമ,

0: ആ രോഗിയോട് നമ്മൾ ഒരു ബഹുമാനം കാണിക്കുക. എൻ്റെ അങ്കിൾ ശ്രീ പി കെ ഗോപിയെക്കുറിച്ച് പറയില്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞങ്ങളുടെ ഒരു കോളേജ് മാഗസിന് വേണ്ടി ഫിസിയോതെറാപ്പിയും ഫിലോസഫിയും എന്ന ഒരു ലേഖനം തയ്യാറാക്കി ഞങ്ങൾ അദ്ദേഹം എഴുതി തന്നു. അതിൽ ആദ്യം പറയുന്ന വാക്കുകൾ, അവനവൻ ആർജിച്ച അറിവുകൾ മാത്രമല്ല ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നാണ്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ച അത് മാത്രമാണ് കൃത്യമെന്ന് കരുതാതെ വീണ്ടും വീണ്ടും ആഴത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് തന്നെ കൂടുതൽ അറിവും പാകതയും ലഭിക്കും. അപ്പം ഞാൻ എപ്പോഴും അതിനെ ആ ഒരു വാക്ക് എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിൽ. അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പാകത വരാനും രോഗികളോട് സൗമ്യമായി പെരുമാറാനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്.
1: ഫിസിയോതെറാപ്പി കോഴ്സിനെ പറ്റി ഒന്ന് പറയാമോ?
0: ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോഴ്സ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് 4.5 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ അത് ഈ വർഷം മുതൽ അത് 5 വർഷ കോഴ്സായി മാറി. 4 വർഷത്തെ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ടത് നീറ്റിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ. ബി പി ടിക്ക് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷനായിട്ട് PhD ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും. അപ്പം 3 രീതിയിൽ നമുക്കിതിന് ശേഷം പോകാം. ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റായിട്ടും അക്കാഡമിക് ലെവലിൽ പഠിപ്പിക്കാനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് അവർക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ടും അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാം. പിന്നെ സയന്റിഫിക് റിസർച്ചിന് താല്പര്യമുള്ളവർക്ക് PhD എടുത്ത് ആ രീതിയിലും പോകാവുന്നതാണ്.
1: ഈ ഫിസിയോതെറാപ്പിയിലെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്?
0: പലതരം. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒരു ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ മരണാസന്നനായ ഒരു വ്യക്തിക്ക് വരെയും ഉപകാരപ്പെടുന്ന ഒരു സയൻസാണ് ഫിസിയോതെറാപ്പി. ഇപ്പോൾ നിയോനേറ്റോളജി ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പല വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷൻ, ഇപ്പം ചില ടോർട്ടിക്കോളിസ് ക്ലബ് ഫുട്ട് എപ്സ് പൾസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ടോർട്ടിക്കോളിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന ചെറിയ പേശികളുമായി സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്താൽ വളരെ നിയോനേറ്റൽ ഏജ് ആ ഒരു ഏജിൽ തന്നെ നമുക്ക് അതിനുള്ള കുഞ്ഞ് കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കാലിൻ്റെ ക്ലബ് ഫുട്ട് ഉണ്ടെങ്കിലും കൺജനിറ്റലി ഉണ്ടാകുന്ന ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അതൊക്കെ ഏർലി ഐഡന്റിഫിക്കേഷൻ ചെയ്താൽ അതിൻ്റെ മാനേജ്മെന്റ് കുറച്ചും കൂടെ എളുപ്പമായി. ഡെലിവറി സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ബ്രേക്കൽ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ഞരമ്പിൻ്റെ കൂട്ടം, അതിന് ഒരു ട്രാക്ഷൻ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു തളർച്ച ബാധിക്കും. അപ്പം അത് ഏർലി സ്റ്റേജിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്കതിന് ഏർലി ഇൻ്റർവെൻഷനായിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിലേക്കാണ് അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇപ്പം പലർക്കും അറിയാം ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ ശാസ്ത്രീയമായിട്ടും വളരെ വ്യാപകമായിട്ടും ഇന്നിപ്പം നമ്മുടെ നാടുകളിലൊക്കെ BRC എന്ന് പറയുന്ന സ്കൂളുകളിൽ തന്നെ, അപ്പം അത്രമാത്രം ഗവൺമെൻറ് പോലും അതിനകത്തൊരു പ്രാധാന്യം ഇന്ന് കണ്ടിരിക്കുന്നു എന്നാണ്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് പോലും ഫിസിയോതെറാപ്പിയുടെ സേവനം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾക്കുള്ള സാധ്യത കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഏർലി ഇൻ്റർവെൻഷനായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ചെറിയ വ്യായാമങ്ങളും സ്ട്രെച്ചസും അതിന് വേണ്ടുന്ന സപ്പോർട്ടിങ് അപ്ലയൻസസ് സ്പ്ലിൻറ്റ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ പരമാവധി നമുക്ക് ഡീഫോമിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഓരോ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയത്തില്ലേ, കുഞ്ഞ് ജനിക്കുമ്പോൾ കഴുത്തുറയ്ക്കുന്നത്, കമന്ന് വീഴുന്നത്, എഴയുന്നത്, പിടിച്ച് നിൽക്കുന്നത്, ഇതെല്ലാം ഇവൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഈ മൈൽ സ്റ്റോണിന് എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ആ മൈൽ സ്റ്റോൺ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോൾ അവൻ്റെ ഡെവലപ്മെൻറ്റ് ശരിയാവുന്നു. അപ്പം അവന് ഭൗതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം ഇതൊരു കോംപ്രിഹെൻസീവ് അപ്രോച്ചായിട്ടാണ് പീഡിയാട്രിക്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിന് സൈക്കോളജിയുടെ ചിലപ്പോൾ ബിഹേവിയർ തെറാപ്പി വേണ്ടി വരും, ഒക്കുപ്പേഷണൽ തെറാപ്പി വേണ്ടി വരും, സ്പീച്ചിന് ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് ആ കുഞ്ഞിന് പരമാവധി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫിസിയോതെറാപ്പിയിലെ മേഖലയാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയും ന്യൂറോ ഫിസിയോതെറാപ്പിയും. ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി നമുക്കിന്ന് അറിയാം എല്ല് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കൺമുന്നിൽ എത്തുന്ന പല ആൾക്കാർക്കും കുട്ടികൾ മുതൽ ഓസ്റ്റിയോപോറോസിസ് ഇന്ന് കണ്ടുവരുന്നു. പിന്നീട് സ്പൈൻ സംബന്ധമായ കഴുത്തു വേദന, നടുവേദന, പണ്ടൊക്കെ വളരെ പ്രായമുള്ള ആൾക്കാരിൽ മാത്രമേ കണ്ടുവരുന്ന അസുഖമായിരുന്നു ഇതൊക്കെ. ഇന്ന് വളരെ യങ്ങായിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന, ഇന്നലെ ഒരു കുട്ടി പറഞ്ഞത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കൈവേദന ഉണ്ടായിരുന്നു, കഴുത്ത് വേപ്പ. അത്രേ ഏറെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വേദനകൾ, അതിനെയൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ കൂടുന്നു, ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി കൂടുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി. ഇപ്പോൾ സർജറി, ഇപ്പോൾ ഒരാൾ വീണ്, ഒരു പരിക്ക് പറ്റി, ഒരു ഇന്റേണൽ ഫിക്സേഷൻ ഇട്ടു, ഇപ്പോൾ 6 ആഴ്ച 8 ആഴ്ച അവരെ റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ റെസ്റ്റിന് അനുബന്ധിച്ച് കാല് തറയിൽ കുത്താതിരിക്കുകയാണെങ്കിൽ അവരുടെ മസിൽസ് വീക്കായി പോകും. അപ്പോൾ തിരിച്ചവർ നടക്കുന്ന സമയത്തിലേക്ക് അവരുടെ പേശികളെ ബലപ്പെടുത്താനായിട്ട് കാല് കുത്തുന്നില്ല, വെയിറ്റ് ബിയറിംഗ് ചെയ്യാത്ത അവസരത്തിൽ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള പ്രത്യേക വ്യായാമങ്ങൾ, ഒരു ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ശ്വസന പ്രക്രിയയിലുമൊക്കെ വ്യതിയാനങ്ങൾ വരുന്നു, ബ്രീത്തിങ് പാറ്റേൺ മാറുന്നു, രക്തയോട്ടം ശരീരത്തിൽ മാത്രം സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം കാലിലെ പാദത്തിലൊക്കെയാണ് അനക്കാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് നീര് വരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റും, പേഷ്യൻ്റ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരെ ആ ഒരു എയിമോടുകൂടി, എയിം ഓഫ് ദ ട്രീറ്റ്മെൻ്റ് എന്ന രീതിയിലാണ് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സ്പൈനിലാണെങ്കിലും സ്പൈൻ സർജറിക്ക് ശേഷവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഇൻ്റർവെൻഷൻ, ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ് ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ന്യൂറോളജിക്കലി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ന്യൂറോളജിയിലായിരുന്നു ചെയ്തത്, സ്ട്രോക്ക് പേഷ്യൻസ്. അപ്പം പണ്ട് കാലത്ത് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കുറേ സ്റ്റുഡൻസ് കാണും, കാരണം അത്രയും കാണാനില്ല, പേഷ്യൻസിനെ ഇല്ല. ഒരാളൊരു MRI ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു MRI അതിൻ്റെ റിപ്പോർട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്റേ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് എല്ലാവരും ഇത്രയധികം മെഡിക്കൽ റിപ്പോർട്ട്. ഇപ്പം MRI ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ എന്ത് അസുഖത്തിനും MRI റിപ്പോർട്ട്സ് വ്യാപകമായി മാറി. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. അപ്പോൾ ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഒരു പ്രോഗ്രസീവായിട്ടുണ്ടാവുന്ന രോഗം പോലെയല്ല ഒരു സ്ട്രോക്കിൻ്റെ മാനസിക ആഘാതം. വളരെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഒരു നിമിഷം ഒന്ന് നിലച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒരു ഹെമറേജ് വന്നു കഴിഞ്ഞാലൊക്കെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ, ബ്രെയിനിനെ ഓപ്പോസിറ്റ് സൈഡിലെ ശരീരഭാഗം പൂർണ്ണമായിട്ട് തളർന്നു പോകുന്ന ആ അവസരത്തിൽ ശാരീരികമായ ബലക്കുറവിനേക്കാൾ ഉപരി പേഷ്യൻ്റ് മാനസികമായിട്ടും തളർന്നു പോകുന്നു. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ ശാരീരികമായിട്ട് അവരുടെ പേശി ബലം വീണ്ടെടുക്കാനും അവരുടെ നടത്ത ശരിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ആ പേഷ്യന്റിൽ, ആ വ്യക്തിയിൽ ആത്മവിശ്വാസം, അതന്നെ ആ പേഷ്യന്റിൽ ആത്മവിശ്വാസം കൂടി ഉണർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്തനം 90.4 FM.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
7: This is Radio Santanam 90.4 FM. Stay tuned.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ്.
0: മറ്റൊരു വിഭാഗമാണ് ഫിസിയോതെറാപ്പിയിലെ കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ കാർഡിയോ സർജറി ഒക്കെ കഴിഞ്ഞാൽ ബൈപ്പാസ് CABG ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ആഴ്ചകൾ മാസങ്ങളോളം പേഷ്യന്റ് റെസ്റ്റ് ആയിരുന്നു.

0: ക്ഷണിസ്റ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്നിപ്പോ ഒരു ബൈപാസ് ഗ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സെഡേഷന്റെ ഇതെല്ലാം മാറുമ്പോൾ തന്നെ പേഷ്യന്റെ വൈറ്റൽസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആക്സിലറേറ്റഡ് റീഹാബാണ്. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എഴുന്നേപ്പിച്ചിരുത്താനും പേഷ്യന്റിന്റെ റെസ്പോൺസിനനുസരിച്ച് പേഷ്യന്റിനെ നിർത്താനും ഒരു വോക്കറിന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ പേഷ്യന്റിനെ നടത്താനും ഒക്കെയാണ് ഇന്നത്തെ ഇന്റർവെൻഷൻസ് ശ്രമിക്കുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പൊ ശ്രീചിത്ര പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിയോനേറ്റൽ കാർഡിയാക് സർജറീസ് ഒക്കെ കഴിയുമ്പോൾ പോലും അത്രയും വളരെ ദിവസങ്ങളും ആഴ്ചകളും പ്രായമായ കുഞ്ഞുങ്ങൾക്ക് അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സെക്രീഷൻസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. അതല്ല എങ്കിൽ ഹൈ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ അതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പം കാർഡിയാക് സർജൻസ് ആയാലും അവർ വളരെ താല്പര്യമാണ് കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പിയോട് കാണിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കിംസിലോ അമൃതയിലോ ശ്രീചിത്രയിലോ ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന് ഇന്ന് എല്ലാ ആശുപത്രികളിലും കാർഡിയാക് സർജറീസ് ഒക്കെ ഉള്ള എല്ലായിടത്തും ഒരു കാർഡിയാക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ഇന്ന് ലഭ്യമാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് വുമൻസ് ഹെൽത്ത്. OBGYയിൽ സ്പെഷ്യാലിറ്റി ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ നോക്കിയാൽ ഡെലിവറിക്കൊക്കെ ശേഷം പൂർണ്ണമായിട്ട് റെസ്റ്റാണ്. അവർ ബെഡ് റെസ്റ്റ്, ആയുർവേദിക് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ് അതിനെല്ലാം ശേഷം അവര് ആ ലേഡി ജോലികളിലേക്കും വീട്ടുജോലികളിലേക്കും അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിലേക്കും പോവുകയാണ്. ഒരു സ്ട്രെങ്തനിങ് ഫേസ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അപ്പൊ ഈ സ്ട്രെങ്തനിങ് ഫേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ്, അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ആകണം എന്ന് തന്നെ ഇല്ല. ചിലർക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ബാക്ക് പെയിൻ സിംറ്റംസ് വരും. ചിലർക്ക് കോക്സിജൽ പെയിൻ എന്ന് പറഞ്ഞിട്ട് ടിപ്പ് ഓഫ് ദ ബാക്ക് ആ ഒരു ബോണിലുള്ള പെയിൻ വരും
1: ഇരിക്കുന്ന
0: ആ സ്പോട്ടില്. അപ്പം അതൊക്കെ അസഹനീയമായ വേദനയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. ചിലർക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും,
1: അറിയാതെ
0: മൂത്രം പോകുന്ന അവസ്ഥ. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യുന്ന ആ പേശികൾക്ക് ഉള്ള എക്സസൈസ് വളരെ ലഘുവായിട്ടുള്ള എക്സസൈസ് ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഈ സ്ട്രെങ്തനിങ് ഫേസിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏർലി ഇന്റർവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് ബാക്ക് പെയിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഫിസിയോതെറാപ്പി വളരെ അധികം പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്പോർട്സിലെ ഇഞ്ചുറീസിൽ പ്രിവെൻഷൻ ഓഫ് ദ ഇഞ്ചുറി എന്നതാണ് ഒരു ഫ്യൂച്ചർ ഫിസിയോതെറാപ്പിയുടെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ പല ആൾക്കാർക്കും ഇപ്പം ഓൺ ഫീൽഡ് ഫിസിയോതെറാപ്പിയെ കുറിച്ച് അറിയാം. ഇപ്പൊ ഒരു ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ ഒരു സ്പോർട്സ് കിറ്റുമായിട്ട് ഓടിയെത്തുന്നത് ആദ്യം ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനെ വളരെ കീനായിട്ട് അറ്റൻഷനോടുകൂടി ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഒരു സ്പോർട്സ് ചിലപ്പോൾ ഞങ്ങളെ പോലുള്ളവർ ഒരു ക്രിക്കറ്റ് മാച്ചും ഫുട്ബോളും ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും. ഒരാൾ വീഴുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫോൾ ഏത് രീതിയിലാണ് അവർ വീണതെന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഒരു പ്രോഗ്നോസിസ്. ഈ രീതിയിൽ വീഴുമ്പോൾ അവർക്ക് ഇന്ന ഇഞ്ചുറി ആയിരിക്കാം ഉണ്ടാകുന്നത്. അപ്പൊ അയാൾക്ക് ആ ഇഞ്ചുറിയുടെ ഒരു ആ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഇനി കളിക്കാൻ പറ്റുമോ. ചില കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡിഫിക്കൽ, ഇത് ചിലപ്പോൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറിയിലേക്ക് പോകും, ചിലപ്പം അതൊരു മിനിസ്കൽ ഇഞ്ചുറി ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിളിന്റെ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ആയിരിക്കും, ഇത് കളിക്കുന്നത് റിസ്ക് ആണ്. പക്ഷെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും നിമിഷങ്ങൾക്കുള്ളിൽ. സ്പോർട്സ് ഫിസിയോതെറാപ്പി അസസ്മെന്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് അസസ്മെന്റ് ആണ്. ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ പോസ്റ്റിംഗ് ഉണ്ട്, ഡോക്ടർ കണ്ണൻ പുകഴേന്തി എന്ന് പറഞ്ഞിട്ട് സ്പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ. അപ്പം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കഴിവെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആൻഡ് ക്യൂക്ക് അസസ്മെന്റ് ആണ്. 1 മിനിറ്റ് അസസ്മെന്റ് എന്നാണ് നമുക്ക് 1 മിനിറ്റ് ആണ് തരിക. ആ 1 മിനിറ്റിനുള്ളിൽ പേഷ്യന്റിനെ ഇഫ് യു ക്യാൻ നമ്മൾ പുറത്ത് അടുത്ത ആൾ വരിക നോക്കുക. ക്യുക്ക് അസസ്മെന്റ് പോലെ തന്നെ ക്യുക്ക് ട്രീറ്റ്മെന്റ്സ്, പലതരം ടെക്നിക്സ് ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ. ടേപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പിന്നെ അതുപോലെ ചെറിയ ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്, പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്. അപ്പൊ ഇതിലൂടെ അല്ലെ ചില പെയിൻ സ്പ്രേസ് പല മെത്തേഡ്സിലൂടെ ആ ഒരു സ്പോർട്സ് ഇഞ്ചുറിയെ മിനിറ്റുകൾക്കകം 5 മിനിറ്റ്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും. അപ്പം ആ പ്ലെയറിൻ്റെ ആ ഇഞ്ചുറിയുടെ ഡെപ്ത് 1 മിനിറ്റിനുള്ളിലോ 2 മിനിറ്റിനുള്ളിലോ മനസ്സിലാക്കി വെദർ ഹി ക്യാൻ പ്ലേ ഓർ നോട്ട് എന്ന ഒരു ക്യുക്ക് ഡിസിഷൻ ആ സ്പോർട്സ് ഓൺ ഫീൽഡ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ഹാൻഡ്, ഇപ്പൊ MBTയിലെ ഹാൻഡ് എന്നൊരു സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഭാഗം കൈ മാത്രം, പക്ഷെ ആ കയ്യിൽ തന്നെ ഇപ്പൊ ഓർത്തോപെഡിക്സിൽ ഹാൻഡ് സർജൻസ് ഉണ്ട്. അപ്പൊ അവർ ഹാൻഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫർദർ മാനേജ്മെന്റ്. ഇപ്പോൾ പല തരത്തിലുള്ള ടെൻഡൻസ് നമ്മുടെ കൈവെള്ളയിലും ഒക്കെ ഉണ്ട്, ടെൻഡൻസിന്, ചെറിയ ലിഗമെന്റ്സിന്. അപ്പോൾ അതിനുള്ള റീകൺസ്ട്രക്ഷൻ സർജറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക പ്രോട്ടോക്കോളിലാണ് അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക പ്ലാനോടുകൂടി, എയിമോടുകൂടി, ഇത്ര നാൾ പേഷ്യൻ്റ് റെസ്റ്റ്, ഇതിനുശേഷം ഇന്ന ഇന്ന ജോയിൻസ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓരോ സന്ധികൾക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് മോഷൻ, ROM എന്ന് പറയും. അപ്പോൾ ഇത്ര റേഞ്ച് ഓഫ് മോഷനകത്തുള്ള മൂവ്മെൻറ്റ്സ് അത് വൺ ബൈ വൺ ആയിട്ട് കിട്ടുന്നതനുസരിച്ച് അടുത്തൊരു ഫേസിലേക്ക്, റീഹാബിലിറ്റേഷൻ്റെ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോവുക. അതൊക്കെയാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ. ഇതേ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രംഗം വരെയും ഫിസിയോതെറാപ്പിയും, മരണാസന്നനായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മാർഗങ്ങളും ഒക്കെ ഉണ്ട്.
1: ഓൾഡ് ഏജും ഫിസിയോതെറാപ്പിയും അതിനെ പറ്റിയും കൂടെ ഒന്ന് വിശദീകരിക്കാം മാഡം.
0: അതും ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് മാഡം, ജെറിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം പലപ്പോഴും രോഗാതുരരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലോ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത് അല്ലേ. ഇപ്പം പല ആൾക്കാരും പ്രായമാകുമ്പോൾ അവരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രധാന വിഷയം വേദന, അവരുടെ ബാലൻസ്, സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. അപ്പം പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. അപ്പം നമുക്കിത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാലൻസ് അസസ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു വ്യക്തിയിൽ ബാലൻസ് കുറയുന്നുണ്ടോ അവർക്ക്, അപ്പം അതൊരു പ്രത്യേക ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലേ അത് കൃത്യമായിട്ട്, അതിനൊരു സ്കോറിംഗ് ഉണ്ട്. ഇപ്പം ബ്ലഡ് ബാലൻസ് സ്കെയിൽ അങ്ങനെയൊക്കെയുള്ള പലതരം സ്കെയിലുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ബാലൻസിനൊരു സ്കോറിംഗ് കൊടുക്കുകയും റിസ്ക് ഓഫ് ഫോൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാനും പറ്റും. അപ്പം അത്തരത്തിൽ റിസ്ക് ഓഫ് ഫോൾ ഉള്ളവരാണെങ്കിൽ അവർക്ക്
1: വീഴാനുള്ള സാധ്യത,
0: അതെ അതെ, വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇപ്പോൾ ഒരു വാക്കിംഗ് എയ്ഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ക്ഷീണമാണ്. ഒരു വാക്കിംഗ് എയ്ഡിനോട് അയ്യോ ഞാൻ പ്രായമായെന്നെല്ലാവർക്കും തോന്നുന്നല്ലോ, ഒരിക്കലുമല്ല. നമ്മൾ വീണ് നമുക്കൊരു മേജർ ഫ്രാക്ചർ വരുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു ഏർലി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വാക്കിംഗ് എയ്ഡ്. അപ്പോൾ അത് ഏത് ടൈപ്പ് വാക്കിംഗ് എയ്ഡ് യൂസ്, വോക്കേഴ്സ് ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, അല്ലെങ്കിൽ എൽബോ ക്രച്ചസ് ഉണ്ട്, പലതരത്തിലുള്ള വാക്കിംഗ് എയ്ഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീഴ്ച തടയത്തക്ക രീതിയിലുള്ള പലതരം എക്സസൈസുകളുണ്ട്, ബാലൻസ് എക്സസൈസുകളുണ്ട്. അത്തരത്തിലുള്ള സ്പെസിഫൈ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ പേശികൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇപ്പം ചിലർ വീട്ടിലാണെങ്കിൽ പോലും ചിലർ നടക്കുമ്പം കണ്ണട യൂസ് ചെയ്യത്തില്ല. ഓൾറെഡി വിഷൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ചെറിയൊരു തട്ടിയാൽ തന്നെ വീഴും. അപ്പം അത്തരത്തിലുള്ള റിസ്കുകൾ ഒഴിവാക്കുക. ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ബാത്റൂംസ് ഒക്കെ സ്ലിപ്പറി ആയിട്ട് അവർ യൂസ് ചെയ്തിട്ട് കുളിച്ചിട്ട് ബാത്റൂം വൈപ്പ് ചെയ്തിട്ടേക്കാണ് പ്രായമുള്ള ഒരാൾ നടക്കുമ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ സ്ലിപ്പായാൽ തന്നെ വലിയൊരു ഫ്രാക്ചർ വരാം. അപ്പം അത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ആയാലും ബോധവാന്മാരാക്കുക. പിന്നെ അതുപോലെ ടോയ്ലറ്റ്സിലൊക്കെ പ്രായമുള്ളവർ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ചെറിയൊരു സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ, ഒരു ഹാൻഡ് ഗ്രിൽ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് എഴുന്നേക്കാം. അപ്പോൾ അവർക്ക് മുട്ടിനും നടുവിനും ഒക്കെ സ്ട്രെയിൻ പരമാവധി കുറയും. അങ്ങനെ ജെറിയാട്രിക് ഫിസിയോതെറാപ്പി ഇനി അങ്ങോട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ കൺട്രീസിലൊക്കെ അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ശൈശവകാലത്തിൽ നിന്നും വാർദ്ധക്യകാലം വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിനിടയിൽ പലരും പ്രായമാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. അയ്യോ ഞാൻ പ്രായമായാലോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ നമ്മൾ തീർത്തും സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ഏജിലും നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഓരോ എബിലിറ്റീസ് ഉണ്ട്. കുറച്ച് ഡീജനറേഷൻ, തേയ്മാനം എന്നൊക്കെ ഉള്ളത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ മരങ്ങൾ കാണുന്നില്ലേ, എല്ലാ കാലത്തും മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കാറുണ്ടോ? ഇല്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഡീജനറേഷൻ ഉണ്ട്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തേയ്മാനം, ഇപ്പൊ മുട്ടിന് തേയ്മാനം. ചിലരിത് അയ്യോ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മാനസികാഘാതത്തില്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള ഇന്റർവെൻഷൻസ് ചെയ്യുക, പരമാവധി പ്രിവെന്റീവ് ആസ്പെക്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രായമായവർക്കും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് കോറിലേറ്റ് ചെയ്ത് നോട്ട്സ്. ചിലപ്പോൾ നമുക്ക് എഴുതാനുള്ള എബിലിറ്റി കുറവായിരിക്കും, ആവശ്യമില്ലെങ്കിലും അത് എഴുതുക. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഫോൺ ചെയ്യുക. അങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പണ്ട് ഞങ്ങളുടെ വള്ളുവിനത്തെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് കാമ്പശ്ശേരി കരുണാകരൻ തോപ്പിൽവാസിയും ഒക്കെ, അശ്വമേധം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പം അതിൽ അതിനോടൊക്കെ അനുബന്ധിച്ച് തോപ്പിൽവാസി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, രോഗം ഒരു കുറ്റമാണോ എന്ന്. ആ ചോദ്യം നമുക്ക് ഈ പുതിയ കാലത്ത് വേറൊരു രീതിയിൽ ചോദിക്കാം, പ്രായം ഒരു കുറ്റമാണോ എന്ന്. ഏജിങ് ഈസ് നോട്ട് എ സിൻ. അപ്പൊ ആളുകൾ അത് പ്രായമുള്ളവർ കൂടി മനസ്സിലാക്കണം, പ്രായമായവർ കൂടി അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവരും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ തലമുറയും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട്സും കൊടുത്തുകൊണ്ട് നിൽക്കും. അപ്പൊ അതിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫിസിയോതെറാപ്പിയിലെ ജെറിയാട്രിക് മേഖല എന്ന് പറയും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ. നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
10: Radio Santhanam 90.4 FM il nadaga gaanangalude sugandhavumayi ippol Yavanika
11: gaanam Cheppu Kilukana, nadagam മുടിയനായ പുത്രൻ, രചന ONV, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക KPSC സുലോചന, നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മധുരിക്കും ഓർമ്മകളെ. നാടകം ജനനി ജന്മഭൂമി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകൻ സിയോ ആൻഡോ. നവഗായകൻ തോപ്പിൽ ആൻഡോ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം എന്തമ്മേ കൊച്ചുതുമ്പി. നാടകം മുടിയനായ പുത്രൻ. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകർ KPSC സുലോചന, ജി ദേവരാജൻ. നവഗായകർ സുധാകരൻ, മെറിൻ ഡയാന.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പള്ളിനീരാട്ടിനെ, നാടകം സീമന്തിനി, രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം MS ബാബുരാജ്, മുൻഗായകൻ ആലപ്പി ബെന്നി, നവഗായകൻ ബിമൽ പങ്കജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മിണ്ടാതിങ്ങനെ. നാടകം ബർമ ബോറൻ. രചന കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എച്ച് മെഹബൂബ്. മുൻഗായകൻ എച്ച് മെഹബൂബ്. നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം കളിത്തോഴ വരുമോ. നാടകം മലബാർ ലഹള. രചന വയലാർ രാമവർമ്മ. സംഗീതം തൃശൂർ പി രാധാകൃഷ്ണൻ. മുൻഗായിക സി എസ് രാധാദേവി. നവഗായിക ബിൻഹാ റോസ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം വാനിലെ വാരുളി, നാടകം വെളുത്ത പിശാച്. രചന ഫാദർ ഓസ്റ്റിൻ OCD. സംഗീതം കുമരകം രാജപ്പൻ. മുൻഗായകർ യേശുദാസ്, ബി വസന്ത. നവഗായകർ മേരി ദാസ്, ദിലീമ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്.

0: പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. രണ്ടാംകുറ്റി TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ ആരംഭിക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മിനിമം യോഗ്യത +2. വിശദ വിവരങ്ങൾക്ക് 8989826060 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8989826060. പെരിനാട് പണയിൽ ഗവൺമെന്റ് HSS HST മാക്സ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് September 10 രാവിലെ 10:30 അഭിമുഖം നടക്കും. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൌൺസിൽ ഇന്ത്യയുടെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ബോർഡ് ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഇലൂമിൻ പ്രവചക ക്വിസ് മത്സരത്തിന്റെ കോളേജ് തല മത്സരം കൊല്ലം ഇസ്ലാമിക് കോളേജിൽ നടന്നു. മത്സരത്തിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K.A.L. ഹഫീദ് സഫീർ നിർവഹിച്ചു. പത്തനാപുരം ഡിവൈൻ ലോ കോളേജിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് BA LLB, BCOM LLB, ത്രിവത്സര LLB, LLM എന്നീ കോഴ്സുകളിലെ ഏതാനും മെറിറ്റ് സീറ്റുകൾ ഒഴിവ്. September 10, 11 തീയതികളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ N. ബിനു അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് 0475829277 എന്ന നമ്പറിലോ 9447094991 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0475829279777. മറ്റൊരു നമ്പർ 9447094991. ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടോക്കിയോയിൽ നടത്തിയ ഇന്റർനാഷണൽ ഡിസൈൻ കോണ്ടെസ്റ്റ് റോബോക്കൺ 2026 മത്സരത്തിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ടീമുകൾ 1-ഉം 2-ഉം സ്ഥാനങ്ങളും മികച്ച ഡിസൈനുള്ള പുരസ്കാരവും നേടി. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ബഹുരാഷ്ട്ര ടീമുകളാക്കി മാറ്റിയാണ് IDC റോബോകോൺ മത്സരം സംഘടിപ്പിച്ചത്. അമൃതയിൽ നിന്നുള്ള ഫൈനൽ ഇയർ വിദ്യാർത്ഥി K. കാർത്തിക് ഉൾപ്പെട്ട ടീം 1-ഉം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. തലച്ചിറ യൂനസ് കോളേജ് ഓഫ് പോളിടെക്നിക്കിൽ ലാറ്റർ

0: എൻട്രി റെഗുലർ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 14 വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. വിശദവിവരങ്ങൾക്ക് 7994 4981 111 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 7994 4981 111. പെരിനാട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഗണിതം തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം 10:30. വെള്ളിമൺ ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ഹിന്ദി ടീച്ചർ ഒഴിവ്. അഭിമുഖം 10:00 സ്കൂൾ ഓഫീസിൽ വച്ച്. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.

സാന്ത്വനം 90.4 FM. ഞാൻ കലാ ജെർലിൻ. ഇന്ന് സെപ്റ്റംബർ 8 ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന സുദിനം. ഏതാണ്ട് 170 രചിക്കപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ജോവാക്കിമിനും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന അന്നയ്ക്കും വർഷങ്ങളായി കുട്ടികൾ ഇല്ലായിരുന്നു. മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ അതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യകാമറിയം ലോകരക്ഷകൻ്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അവളുടെ മകൻ്റെ അനന്തമായ യോഗ്യതകൾ കാരണം അവൾ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹം നിറഞ്ഞവളുമായിട്ടാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും നൽകപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഇഷ്ടപ്രകാരം അവളിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുമെന്നും എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങുന്നു. തിരുസഭയുടെ ദിനസൂചികയിൽ ആഘോഷിക്കപ്പെടുന്ന 3 ജന്മദിനങ്ങളിലൊന്നാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മദിനം. ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25, സ്നാപയോഹന്നാൻ്റെ ജനനം ജൂൺ 24, അതിനോടൊപ്പം കന്യകാമറിയത്തിൻ്റേതും. ഇവർ 3 പേരും ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചവരാണ്. സ്നാപയോഹന്നാൻ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിരുന്നപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനവേളയിൽ തൻ്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ ജന്മഭാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആദ്യകരണമെന്ന നിലയിലാണ് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ നാം കൊണ്ടാടുന്നത്. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തിനിയായിൽ അവൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിശേഷണമായ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം. വിശുദ്ധ അംബ്രോസ് പറയുകയുണ്ടായി, മറിയം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഇതിലെ ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ ഇതുവഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്. ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു അവൾ. മേരിയുടെ ജനനം എവിടെയായിരുന്നു എന്ന് വ്യക്തമായ തെളിവുകളില്ല. ജെറുസലേമിലായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിക്കും. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ

ിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക, അവളുടെ സഹായം വിളിച്ചപേക്ഷിക്കുക. ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ജപമാലയിലൂടെ മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാനാകൂ. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ എന്നും നമ്മെ സഹായിക്കാനും വഴി നടത്താനുമായി ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയദാനമായ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ആനന്ദം നിറഞ്ഞ ഈ സുദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു.

നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: Wake up with the rhythm of success.

പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണൻ ശുകൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ തന്റെ ദൂതനായി ഒരു പ്രത്യേക ദൗത്യം നൽകി അയക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം: സുഗ്രീവനെ സ്വാധീനിക്കുക. സ്വാധീനിച്ചിട്ട് സുഗ്രീവനെ എങ്ങനെയെങ്കിലും ശ്രീരാമനിൽ നിന്നും അകറ്റുക. ഈ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ശുകൻ എന്ന രാക്ഷസൻ വരുന്നത്. അയാൾ വന്നു നിന്നത് ആകാശത്താണ്. ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് സുഗ്രീവനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു: വാനര രാജാവേ, നീ ദേവേന്ദ്രന്റെ മകനായ ബാലിയുടെ സഹോദരനാണ്. ശരിയാണ്, ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. അതുകൊണ്ട് ബാലിയുമായിട്ട് എനിക്കും ബന്ധമുണ്ട്, രാവണനും ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം പറയുന്നത്, ബന്ധം വെച്ച് നോക്കുമ്പം നീ എന്റെ ഒരു സഹോദരനായിട്ട് വരും, വകയിലൊരു സഹോദരനായിട്ട് വരും. രാവണൻ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നോക്കുക. നമ്മളും ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് അല്ലേ, ചില കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടി വരുമ്പോൾ ചില ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പറയും. ഇതുതന്നെയാണ് രാവണനും പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, രാവണന് വേണ്ടി ശുകൻ ചോദിക്കുന്നു, രാവണന്റെ ഭാഷയിൽ ശുകൻ സംസാരിക്കുന്നു: നമ്മൾ തമ്മിൽ എന്താണ് വിരോധം? എന്റെ ശത്രുപക്ഷത്താണ് നീ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടേ? നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. എനിക്കും സുഗ്രീവൻ, രാവണനും സുഗ്രീവനും തമ്മിൽ വിരോധം ഉണ്ടാകാനായിട്ട് ഒരു കാര്യവുമില്ല. എന്ത് വിരോധമാണുള്ളത്? ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. രാജകുമാരനാം രാമഭാര്യായം അഹം വ്യാജേനെ കൊണ്ടുപോകുന്നേൻ അതിനെന്തുതേ. ശരിയാണ്, രാജകുമാരനായ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമന്റെ ഭാര്യ സീതയെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോയി. അത് ശരിയാണ്, അതിന് നിനക്കെന്താണ്? നീയും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതിന്റെ പേരിൽ നിനക്കെന്തിനാണ് എന്നോട് വിരോധം? നിനക്ക് എന്റെ ശക്തിയെ പറ്റി എന്തറിയാം? ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ശക്തിയെ പറ്റി രാവണൻ പുകഴ്ത്തുകയാണ്. ഇതെല്ലാം ശുകനാണ് പറയുന്നത് രാവണന്റെ ഭാഷയിൽ. നിനക്ക് എന്റെ ശക്തിയെ പറ്റി എന്തറിയാം? ദേവന്മാർ വിചാരിച്ചിട്ട് പോലും ലങ്കാപുരിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ദുർബലരായ കുറച്ച് കുരങ്ങന്മാരും നിസ്സാരന്മാരായ ചില മനുഷ്യരും എല്ലാം കൂടി ചേർന്ന് എന്നെ എന്തൊക്കെയോ അങ്ങ് ചെയ്യും എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്നത്. മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക. നീ സുഗ്രീവ, നിനക്ക് ഇപ്പൊ ചെയ്യാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, ഞാൻ നല്ലതിന് പറയാണ്, നീ ഈ മർക്കട സേനയും ഈ കുരങ്ങൻ വാനര സേനയും വിളിച്ചോണ്ട് നീ നേരെ നിന്റെ രാജ്യത്തേക്ക് പോവുക, കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോവുക. വാനരന്മാരിത് കേട്ടോണ്ട് കിടക്കല്ലേ, അവർക്ക് കലശലായിട്ടുള്ള കോപം വന്നു. അവരെഴുന്നേറ്റ് ആകാശത്തേക്ക് ചാടി പിടിച്ചു ശുകനെ. ശുകൻ ഗത്യന്തരമില്ലാതായപ്പോ ശുകൻ പ്ലേറ്റ് മാറ്റി, ശുകൻ കരച്ചിൽ തുടങ്ങി. രാമനെ വിളിച്ച് നിലവിളിക്കുകയാണ്: എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ശ്രീരാമദേവ, എന്നെ ഇവരിതാ കൊല്ലാൻ പോകുന്നു, ഞാൻ ദൂതനായി വന്നതാണ്. ഇപ്പൊ ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് ശുകൻ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തിന് നിരക്കാത്തതൊന്നും ചെയ്യല്ലേ എന്ന് ശുകൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. ശുകൻ പറയുന്നത് കേട്ടാൽ തോന്നും അയാളെ ദൂതനായി ഇങ്ങോട്ട് അയച്ച രാവണൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മത്തിന് നിരക്കുന്നതാണെന്ന് അല്ലേ. ഇപ്പൊ ശ്രീരാമൻ പക്ഷേ ഭക്തപ്രിയനാണല്ലോ, ഭക്തനിൽ പ്രസാദിക്കുന്നവനാണ്. അദ്ദേഹം ഈ ശുകന്റെ കരച്ചിൽ കേട്ടിട്ട് വാനരന്മാരെ വിലക്കി, അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കി അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ശുകൻ സുഗ്രീവനോട് ചോദിക്കുകയാണ്. അപ്പൊ ശുകന് മനസ്സിലായി, എന്തായാലും രാമൻ ഇടപെട്ടല്ലോ, കൊല്ലരുതെന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. അപ്പൊ തിരിച്ചു പോയി ഞാൻ രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് സുഗ്രീവനോട് ശുകൻ ചോദിക്കും. അപ്പം സുഗ്രീവന്റെ മറുപടി വളരെ രസകരമാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകണമെന്നല്ലേ. അപ്പൊ രാവണൻ പറഞ്ഞത് കിഷ്കിന്ധയിലോട്ട് പോകണമെന്നാണല്ലോ. ശരി, അപ്പൊ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറയുക. പക്ഷേ രാവണനെയും പുത്രന്മാരെയും അവന്റെ സൈന്യത്തെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകൂ എന്ന് നീ രാവണനോട് പറയണം. മാത്രമല്ല, സീതാദേവി എനിക്ക് വീണ്ടെടുക്കണം, എന്നിട്ട് സീതാദേവിയെ കൊണ്ട് കിഷ്കിന്ധയിലേക്ക് ഞാനൊരു പോക്കുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീ ഇപ്പൊ ഇങ്ങനെ തന്നെ നീ ചെന്ന് രാവണനെ അയച്ച രാവണനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ശ്രീരാമൻ ഇത് കേട്ട് വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം തീരെ അപ്രതീക്ഷിതമായിരുന്നു. പലരും ശുകനോ സുഗ്രീവനോ ഒന്നും ഒന്നും മനസ്സിൽ വിചാരിച്ച ഒരു തീരുമാനമല്ല ശ്രീരാമനിൽ നിന്ന് വരുന്നത്. ശ്രീരാമൻ പറയുന്നു, വാനരന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ്,
ഇവനെ ബന്ധനസ്ഥനാക്കുക, ശുകനെ ബന്ധനസ്ഥ കെട്ടിയിടുക, ഞാൻ പറഞ്ഞിട്ട് ഇനി വിട്ടാൽ മതി.

0: കെട്ടി അവിടെ ബന്ധനത്തിൽ കിടന്നോട്ടെ. ഇപ്പൊ കടുവകളെ പോലെ പരാക്രമികളായി ഒരു സംഘം വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശം കേട്ട പാടെ കേൾക്കാത്ത പാടെ ഓടിച്ചെന്ന് ചാടിച്ചെന്ന് ഈ ശുകനെ വരിഞ്ഞ് മുറുക്കി കെട്ടി ബന്ധനസ്ഥരാക്കിയിട്ടിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഒരു രാക്ഷസൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ശാർദൂലൻ എന്നാണ് അയാളുടെ പേര്. ഈ ശാർദൂലൻ തിരിച്ചു ചെന്നിട്ട് രാവണനോട് വള്ളി പുള്ളി വിസർഗം തെറ്റാതെ നടന്ന കാര്യങ്ങളെല്ലാം അതേപടി പറഞ്ഞു. രാവണൻ ആകെ വിഷമിച്ചു. രാവണൻ ചിന്താക്കുഴപ്പത്തിലായി. രാവണൻ ഇങ്ങനെ ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. വളരെ ചിന്തയിൽ മുഴുകി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു സിനിമയിൽ ഇങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലായി കാര്യങ്ങൾ. ശുകൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചുകൊണ്ട് വരുമെന്ന് രാവണൻ ധരിച്ചിരുന്നത് എല്ലാം വൃഥാവിലായിരിക്കുന്നു. ഇത് അവനെ കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് സംഭവിക്കാൻ എന്താണ്? ഇനി എന്താണ് ഞാൻ അടുത്തതായി ചെയ്യേണ്ടത്? അടുത്ത പടി എന്താണ്? രാവണൻ ഇങ്ങനെ ചിന്തയിൽ മുഴുകി പരവശനായി കിടക്കുന്ന സമയത്ത് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നു.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശ്രീരാമൻ കൂടിയാലോചനകൾ തുടങ്ങുകയാണ്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? സുഗ്രീവൻ, വിഭീഷണൻ, ലക്ഷ്മണൻ ഇവരെല്ലാം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങൾ എല്ലാവരുമായി. നിങ്ങൾ എല്ലാവരും കൂടി തന്നെ ചിന്തിച്ച് ആലോചിച്ച് പറയാം, എന്താണൊരു ഉപായം ഈ സമുദ്രം കടന്ന് വാനര സൈന്യത്തിന് അക്കരെ ചെല്ലണം? ഇതിനെന്താണ് വഴി? അവർ ആലോചിച്ച ശേഷം ഇവരെല്ലാം കൂടി ചേർന്നൊരു മറുപടി നൽകുകയാണ്. അതിപ്രകാരമാണ്: ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. വരുണൻ നമുക്കറിയാം ജലത്തിൻ്റെ ദേവതയാണ്, സമുദ്രത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ വരുണനെ ധ്യാനിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വഴി നമുക്ക് തരാതിരിക്കില്ല. അപ്പൊ നല്ല അഭിപ്രായം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. ആ അഭിപ്രായത്തെ ശിരസ വഹിച്ചുകൊണ്ട് ശ്രീരാമൻ സമുദ്രതീരത്തെത്തുകയാണ്. കിഴക്കോട്ട് നോക്കി ദർഭ വിരിച്ച് നമസ്കരിച്ചു. ഒന്നും രണ്ടുമല്ല, 3 ദിവസം അഹോരാത്രം, രാത്രിയും പകലും നിരന്തരമായി ഭജിച്ചു, വരുണനെ ഭജിച്ചു. യാതൊരു ഇളക്കവുമില്ല സമുദ്രത്തിന്, യാതൊരു ചലനവുമില്ല. രാമൻ കുപിതനായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറയാണ്, കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. ലക്ഷ്മണനോട്, സഹോദരൻ ലക്ഷ്മണനോട് പറയുന്നു, നീ എൻ്റെ അമ്പും വില്ലും ഒക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, അമ്പിലും വില്ലലും വില്ലിലുമുള്ള എൻ്റെ ആ ശരപ്രയോഗത്തിലുള്ള ശരവിക്രമം, ശരപ്രയോഗത്തിലുള്ള എൻ്റെ സാമർഥ്യം, എൻ്റെ കഴിവ് ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഇന്ന് പെരുവഴി മീളുന്നത് അല്ലെങ്കിൽ, മീളുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനുവദിക്കുക, ഇന്ന് എനിക്ക് സമുദ്രത്തിലൂടെ വഴി അനുവദിച്ച് കിട്ടണം, അല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ, ഈ സമുദ്രത്തെ ഞാൻ ഭസ്മമാക്കും, ഇല്ലാതാക്കും. മതീയ പൂർവന്മാർ എന്ന് പറഞ്ഞാൽ എന്റെ പൂർവികർ, അവർ തന്നെയാണ് ഇതിനെ, ഈ സമുദ്രത്തെ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇന്ന് ഞാൻ, അനന്ത തലമുറയിൽപ്പെട്ട ഞാൻ ഇല്ലാതെയാക്കും നിർണയം. എന്റെ പൂർവികരാണ് ഈ സമുദ്രത്തെ സൃഷ്ടിച്ചത്, വളർത്തിയത്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ മതി, ഞാൻ അത് ചെയ്യും. ഈ വെള്ളം മുഴുവൻ നശിപ്പിക്കും, ഈ സമുദ്രം വറ്റി വരളും. ഇതിലൂടെ എന്റെ വാനര സൈന്യം ധൈര്യമായി, വളരെ സുഗമമായി, കാൽനടയായി സഞ്ചരിക്കും. ഇതെല്ലാവരും കണ്ടുള്ളൂ, സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം, സർവഭൂതങ്ങൾക്കും ഇത് കാണാനുള്ള അവസരമാണ്. എൻ ദുർവാരമായ, എൻ്റെ വാക്കിൻ്റെ അർത്ഥം ആർക്കും തടുക്കാനാവാത്ത ശിലിമുഖ വിക്രമം, നേരത്തെ ശരവിക്രമം എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു ശിലിമുഖ വിക്രമം എന്നുള്ള വാക്ക്, ഒരേ അർത്ഥമാണ്. ശരപ്രയോഗത്തിലുള്ള എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം സർവഭൂതങ്ങൾക്കും കാണാനായിട്ടുള്ള അവസരം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. ശ്രീരാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സസ്യജാലങ്ങൾ, വനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു, ആടി ഉലഞ്ഞു, ഭൂമി കുലുക്കമുണ്ടായി, സൂര്യൻ മങ്ങി മറഞ്ഞു, എവിടെയും ഇരുട്ട് പരന്നു, കടൽക്ഷോഭമുണ്ടായി, തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയാണ്, മുതലകളും അതിഭീകരങ്ങളായിട്ടുള്ള, ഭയങ്കരങ്ങളായിട്ടുള്ള മുതലകളും തിമിംഗലങ്ങളും പോലും പേടിച്ചരണ്ട് ഓടി വിറയ്ക്കുകയാണ്.

0: വരുണൻ ഭയന്ന് പോയി. സമുദ്രദേവതയായ വരുണൻ അവിടെ അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞ് വരുണൻ വരുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ 10 ദിക്കുകളിലും ആ കാന്തി പ്രസരിക്കുകയാണ്, വ്യാപിക്കുകയാണ്. വരുന്ന വരുണൻ എന്താണ് ചെയ്യുന്നത്? കൈകളിൽ രത്നങ്ങളൊക്കെ എടുത്ത് അങ്ങേറ്റ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി, രാമ കുറ്റബോധത്തോടുകൂടി രാമപാദങ്ങളിൽ വെച്ച് ക്ഷമ ചോദിച്ച് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് വരുണൻ. 3 ലോകങ്ങളുടെയും നാഥനാണ് അങ്ങ്, അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങ് തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എന്നെയും ഈ ജഡ സ്വഭാവത്തോടുകൂടി സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ അഭിപ്രായങ്ങളെ ലംഘിക്കാൻ ആർക്കാണ് കഴിയുക? എന്റെ സ്വഭാവത്തിന് ചില കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങ് പ്രാർത്ഥിച്ച അങ്ങ് ഭജിച്ചിട്ട് പോലും എനിക്ക് ഞാൻ വരാതിരുന്നത്. എൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ടാണല്ലോ, എൻ്റെ ആ ജഡ സ്വഭാവം കൊണ്ടാണല്ലോ. അതെന്തുകൊണ്ടാണ്? എന്നിൽ ഏറ്റവും കൂടുതൽ പ്രഭാവപൂർണ്ണം നിൽക്കുന്നത് തമോ ഗുണമാണ്. പക്ഷെ എന്നെ ആ തമോ ഗുണത്തോടുകൂടി സൃഷ്ടിച്ചതാരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെ എന്നെ തമോ ഗുണത്തിലൂടെ സൃഷ്ടിച്ചു. പിന്നെ അത് മാറ്റാനായി എന്നെ കൊണ്ട് സാധിക്കുമോ? നിർഗുണനും നിഷ്കളങ്കനും നിരാകാരനുമായ ശ്രീരാമചന്ദ്രൻ അങ്ങയെ തമോ ഗുണത്തിൽ പെട്ട് ഉഴലുന്ന മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിരുന്നു? മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂഢൻ, മഠയൻ, വിഡ്ഢിയാണ് ഞാൻ. എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂഢനായ വിഡ്ഢിയായ എനിക്ക് അങ്ങയെ അറിയാൻ സാധിച്ചില്ല. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. എന്നെ പോലെ തെറ്റ് ചെയ്യുന്ന മഠയന്മാരെ, മണ്ടന്മാരെ സന്മാർഗത്തിലേക്ക്, ശരിയുടെ മാർഗത്തിലേക്ക്, ശരിയായ വഴിയിലേക്ക് നയിക്കാൻ യജമാനന്മാരുടെ, അങ്ങേ പോലെയുള്ള യജമാനന്മാരുടെ ശിക്ഷാവിധികൾക്ക് സാധിക്കും. ദുഷ്ടമൃഗങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വടി ഉപയോഗിക്കുന്ന പോലെയാണത്. ദുഷ്ടമായിട്ടുള്ള മൃഗങ്ങളെ വഴി തിരിച്ചുവിടാൻ, അവരെ അപകടകരമായ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ, ആപത്കരമായ സ്വഭാവത്തിൽ മാറ്റാൻ വടിയും ആയുധങ്ങളും ഒക്കെ പ്രയോഗിക്കാറുള്ളത് വരുണൻ ചൂണ്ടിക്കാട്ടുകയാണ്. അതേപോലെ അങ്ങ് എന്നെ ശിക്ഷിച്ചോളൂ. അങ്ങക്ക് എന്താണ് വേണ്ടത്? അങ്ങക്ക് അങ്ങയുടെ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഈ സ്വഭാവത്തിന്റെ കുഴപ്പം എന്താണ്? അങ്ങ് തന്നെയാണ് എന്നെ ഈ ചീത്തയായ സ്വഭാവത്തിൽ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. അതിന്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ ഈ രീതിയിൽ പെരുമാറിയത്. എനിക്കതിൽ വിഷമമുണ്ട്. അങ്ങ് വടിയെടുത്താലും അങ്ങനെ ശിക്ഷിച്ചാലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഞാനത് അർഹിക്കുന്നു. ദുഷ്ടാനുശാസനം, ദുഷ്ടന്മാരെ ശിക്ഷിക്കൽ. ധർമ്മം ഭവാദൃശ, ധർമ്മമാണ് ഭവാദൃശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങയെ പോലെയുള്ളവരുടെ, അങ്ങയെ പോലെയുള്ളവരുടെ ധർമ്മമാണ് എന്നെ പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കുക എന്നത്. അത് അങ്ങയ്ക്ക് ചെയ്യാം. ഭക്തവത്സല കാരുണ്യവാരിധേ പുരുഷോത്തമ ശ്രീരാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം. എനിക്ക് അഭയം നൽകിയാലും, എനിക്ക് ആശ്രയം നൽകിയാലും അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ഞാൻ ശരണം പ്രാപിക്കുന്നു. ലങ്കാമാർഗമാശു ദദാമിതേ, ലങ്കയിലേക്കുള്ള മാർഗം. അങ്ങക്ക് ലങ്കയിലേക്കാണല്ലോ പോകേണ്ടത്, സമുദ്രമധ്യത്തിലൂടെയാണല്ലോ പോകേണ്ടത്, അതിനുള്ള മാർഗം വഴിയാണല്ലോ അങ്ങക്ക് വേണ്ടത്, അത് ഞാൻ തരാം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: ലങ്കയിലേക്ക് സമുദ്രം കടന്നു പോകാനുള്ള വഴിയൊക്കെ വരുണൻ കാട്ടിക്കൊടുക്കും എന്ന് ഉറപ്പായി. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ശ്രീരാമന് കോപം വന്നപ്പോൾ വരുണന് നേരെ തൊടുക്കാനായി ഒരു അമ്പ്, ഒരു ശരം എടുത്തിരുന്നു, അവനാഴിയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. അത് തിരിച്ചു വെക്കാൻ സാധ്യമല്ല. ബാണം മതീയം അമോഘം എന്നാണ് പറയുന്നത്. എന്റെ ബാണം നിഷ്ഫലമാവുകയില്ല, അതിന് ഫലമുണ്ടായേ തീരൂ. അത് ലക്ഷ്യം കാണണം, ലക്ഷ്യസ്ഥാനത്തെത്തണം. പക്ഷെ എവിടെയാണ് ലക്ഷ്യം? വരുണൻ എന്നുള്ള ലക്ഷ്യം മാറിപ്പോയിരിക്കുന്നു. എവിടേക്കെങ്കിലും അത് തൊടുത്തേ പറ്റൂ. വരുണനോട് തന്നെ ശ്രീരാമൻ നിർദ്ദേശം ചോദിക്കുകയാണ്. ഒരു ലക്ഷ്യം കൂടി കാട്ടിത്തരണം എൻ്റെ ഈ ശരത്തിന് പോകാനായി, എൻ്റെ ഈ ബാണത്തിന്, അമ്പിന് പോകാനായി. അതേ വരുണൻ പറഞ്ഞു, വടക്കേ ദിക്കിൽ വിചിത്രമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വനത്തിന് സമാനമായ ഒരു പ്രദേശമുണ്ട്. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരർ, എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ. തത്ര തന്നെ അവിടെ പാപാത്മാക്കളുണ്ട് നിശാചരന്മാർ, രാക്ഷസന്മാരായുണ്ട്, പാപികളായ രാക്ഷസന്മാരുണ്ട്. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്, അവർ ഉപദ്രവകാരികളാണ്. അവിടെയൊക്കെ ബാണം അയച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്താൽ, അവരെ നശിപ്പിച്ചാൽ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായിരിക്കും. ശ്രീരാമൻ വരൻ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യുകയാണ്. രാമബാണമേറ്റ് ആ രാക്ഷസന്മാർ ഒന്നടങ്കം കാലപുരി പൂകി. ആ പ്രദേശം തന്നെ ശോഭനമായി തീർന്നു. ജനങ്ങൾ സന്തോഷത്തോടെ വസിക്കുന്ന ജനപദമായി മാറുകയാണ്. അതോടെ വരുണനും തൃപ്തിയായി, വരുണനും സന്തോഷമായി. അദ്ദേഹം പറയുകയാണ്, ആകുലം എന്നിയെ മജ്ജലെ, ഒരു വിഷമവും വേണ്ട, മജ്ജലെ എന്റെ ജലത്തിൽ കൂടി, എന്റെ അധീനതയിലുള്ള ജലത്തിൽ കൂടി, സമുദ്ര ജലത്തിൽ കൂടി സത്വരം എത്രയും പെട്ടെന്ന് സേതു ബന്ധിക്കുക, ചിറകെട്ടുക. വരുണൻ അനുവാദം നൽകുകയാണ്, അനുമതി നൽകുകയാണ്, കൺസെന്റ് നൽകി. എന്നിട്ട് അദ്ദേഹം തന്നെ, വരുണൻ തന്നെ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു, നളൻ എന്ന കവിവരൻ അതിന് നേതൃത്വം നൽകട്ടെ. നളന്റെ പ്രത്യേകത, അദ്ദേഹം വിശ്വകർമാവിന്റെ മകനാണ്. നമുക്കറിയാം ഏറ്റവും വലിയ വാസ്തുശില്പിയാണ് വിശ്വകർമാവ്. അദ്ദേഹത്തിന്റെ മകനാണ് നളൻ. മാത്രമല്ല, അദ്ദേഹം ശില്പകലയിലൊക്കെ അതീവ തൽപരനുമാണ് എന്ന് വരുണൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ നളന് ചാർജ് കൊടുക്കാൻ തീരുമാനമായി. അതോടൊപ്പം തന്നെ വരുണൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും. ഈ ചിറ കെട്ടുന്നതോടുകൂടി, ഈ സേതു ബന്ധനം നടക്കുന്നതോടുകൂടി അങ്ങയുടെ കീർത്തിയും ഇപ്പോൾ തന്നെ ഉണ്ട്, അതേപോലെ തന്നെ കൂടുതലായി ഈ ലോകം മുഴുവനും പരക്കും, വ്യാപിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം തൊഴുത് വന്ദിച്ച് വരുണൻ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനാവുകയാണ് ആ രംഗത്തു നിന്നും. സേതു ബന്ധനം, ചിറകെട്ടൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടും ലക്ഷ്മണനോടും ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിനുശേഷം നളനെ വിളിച്ച് ചിറ നിർമ്മിക്കാൻ ആറ്റം നൽകി. ഇവിടെയാണ് ശ്രീരാമന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം, നമ്മൾ രാമായണത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടതുപോലെ ഒരിക്കൽ കൂടി വെളിവാകുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് തന്നെ നളനെ വിളിച്ച് നിർദ്ദേശം നൽകാം, സേതുബന്ധനം ആരംഭിക്കാം, ആര് ചോദിക്കാനാണ്, ആരോട് ചോദിക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിനെല്ലാം മുറ പോലെ തന്നെ നടക്കണം. എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ആലോചനകൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ്. എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ, അതുവരെ കൂടെ നിന്നവരെ, എന്തിനും തയ്യാറായി കൂടെ നിന്നവരെ ഓർക്കാതെ, അവരുമായി ആലോചിക്കാതെ, അവർക്ക് കൂടി ഒരു പങ്കാളിത്തം നൽകാതെ, പങ്കെടുക്കാൻ അവസരം നൽകാതെ നാം ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. വിജയം ഉറപ്പാണല്ലോ, അപ്പൊ പിന്നെ നാം ആ ഒറ്റയ്ക്ക് ചാടി പുറപ്പെടും. അങ്ങനെയാകാൻ പാടില്ല. ആ സന്ദേശമാണ് ശ്രീരാമൻ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകുന്നത്. നളൻ എന്ത് ചെയ്തു? നളൻ രാമനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പണി തുടങ്ങി. ആദ്യമായിട്ട് എല്ലാ ദിക്കിൽ നിന്നും വലിയ പർവ്വതങ്ങൾ, കൂറ്റൻ വൃക്ഷങ്ങൾ, വലിയ വലിയ പാറക്കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്, സമുദ്രത്തിലേക്ക് കൊണ്ടിടുകയാണ്, അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്താനായി. എത്രയാണ് ഇതിൻ്റെ നീളം വീതി എന്നറിയാമോ? 100 യോജനയാണ് നീളം ആയി നിശ്ചയിച്ചത്. 100 യോജന കടന്നു ചെന്നാൽ മാത്രമേ അങ്ങേക്കരയിൽ എത്താൻ ഒക്കൂ. 10 യോജന വീതിയും വേണം. അന്നത്തെ അളവുകളാണ് 100 യോജന നീളം, 10 യോജന വീതി. ഇങ്ങനെ അളവുകൾ നിശ്ചയിച്ചു, പണി തുടങ്ങി. നേരത്തെ പറഞ്ഞപോലെ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, കൂറ്റൻ പാറക്കല്ലുകളെല്ലാം കൊണ്ടുവന്ന് ഇട്ടു തുടങ്ങി. സേതുബന്ധനം തുടങ്ങിയപ്പോൾ തന്നെ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്യുകയാണ്. എന്താണ്? തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ സ്മരിച്ചു. എന്നിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് നൽകി, നാമകരണം ചെയ്തു. നമ്മളെല്ലാവരും പോയിട്ടുണ്ട് രാമേശ്വരത്തിലെ ആ മഹാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടില്ലാത്തവർ ചുരുങ്ങും. രാമനാണ്, ശ്രീരാമനാണ് ശ്രീ പരമേശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് തന്നെ രാമേശ്വരം എന്ന് നാമകരണം ചെയ്തത് എന്ന് രാമായണത്തിൽ പറയുന്നു. രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം, അതിനടുത്തുള്ള ധനുഷ്കോടിയിലാണല്ലോ രാമസേതുവിന്റെ അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ ഇന്നും നമുക്കവിടെ കാണാം. ഇപ്പൊ രാമേശ്വരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, രാമേശ്വരത്തിന്റെ പ്രത്യേകതകളെ പറ്റി ശ്രീരാമൻ തന്നെ എന്തു പറഞ്ഞു എന്ന്.

0: രാമായണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ശ്രീരാമൻ പറയുന്നു, ഇവിടെ വന്ന് രാമേശ്വരത്ത് വന്ന് സേതുബന്ധനം കണ്ട് വന്ദിച്ച് ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം ഭജിക്കുന്നവൻ എന്റെ അനുഗ്രഹത്താൽ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ, ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് പോലും മോചിതനായി തീരും, മുക്തനായി വരും, അവന് മോക്ഷം ലഭിക്കും, സംശയമില്ല എന്ന് ശ്രീരാമൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി രാമായണത്തിൽ പറയുന്നു. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, തൊഴുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് രാമേശ്വരത്ത് തന്നെ വരിക, ആ തീർത്ഥം കൊണ്ട്, ഗംഗാജലം കൊണ്ട് രാമേശ്വരനെ അഭിഷേകം ചെയ്യുക, അതിനുശേഷം ഈ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ ആരാണോ അവന് എന്നോട് സായുജ്യം വരും, അതിനില്ല ഒരു സംശയവും. അവൻ എന്നോടുകൂടി വന്നു ചേരും, അവനെ സായുജ്യം തന്നെ മോക്ഷം, അവന് മോക്ഷം ലഭിക്കും, ഒരു സംശയവും വേണ്ട എന്ന് ശ്രീരാമൻ രാമായണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി പറയാം, എടുത്തു പറയാം. സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, രാമേശ്വരനെ വന്ദിക്കുക, അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക, അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്ത ശേഷം ഈ സമുദ്രത്തിൽ ഒരിക്കൽ കൂടി മുങ്ങിക്കുളിക്കുക. അങ്ങനെ ചെയ്യുന്ന ഭക്തൻ, അവൻ ആരായാലും ശരി, അവന് ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, എന്നോടുകൂടി ശ്രീരാമചന്ദ്രനോട്, ഭഗവാനോടുകൂടി തന്നെ, മഹാവിഷ്ണുവിനോടുകൂടി തന്നെ വന്ന് ചേരും, വിഷ്ണുപദം ചേരും, മോക്ഷം ലഭിക്കും.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇപ്പൊ നളന്റെ നേതൃത്വത്തിൽ സേതു നിർമ്മാണം, ചിറ കെട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആകെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയാണ് കെട്ടേണ്ടത് എന്നും കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ എന്താണ് പ്രോഗ്രസ് ഉണ്ടായത് നമുക്ക് നോക്കാം. 14 യോജന നീളം പൂർത്തിയാക്കി ആദ്യത്തെ ദിവസം തന്നെ. രണ്ടാമത്തെ ദിവസം 20 യോജന പൂർത്തിയാക്കി. മൂന്നാമത്തെ ദിവസം 21 യോജന നീളത്തിൽ ചിറ പൂർത്തിയാക്കി. നാലാമത്തെ ദിവസം 22 യോജന നീളത്തിൽ ആ ചിറ സേതു പൂർത്തിയാക്കി. പഞ്ചാമത്തെ ദിവസം ആയപ്പോഴേക്കും ആകെ 23 യോജന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് അഞ്ചാമത്തെ ദിവസം തന്നെ പൂർത്തിയാക്കി. അങ്ങനെ 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ചിറയുടെ നിർമ്മാണം വെറും 5 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് പൂർത്തിയാക്കി. 5 ദിവസം കൊണ്ട് പൂർത്തിയായ ശേഷം വാനരന്മാർ സേതുവിന്റെ മുകളിലൂടെ നടന്ന് സമുദ്രം കടന്നു തുടങ്ങി. ശ്രീരാമനാകട്ടെ ഹനുമാന്റെ തോളിൽ കയറിയാണ് അവരോടൊപ്പം മുന്നോട്ട് നീങ്ങിയത്. അപ്പൊ അദ്ദേഹം എത്തിച്ചേരുന്നത് സുബേല പർവ്വതം എന്ന പേരുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ ഉയരം കൂടിയ സ്ഥലമാണല്ലോ പർവ്വതത്തിന്റെ മുകളിൽ. അവിടെ നിന്നുകൊണ്ട് ശ്രീരാമൻ ലങ്കാപുരിയെ ആകെ ഒന്ന് വീക്ഷിച്ചു, മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടു. ഒരു വിഹഗ വീക്ഷണം തന്നെ അദ്ദേഹം അവിടെ നിന്ന് നടത്തുകയാണ്. അദ്ദേഹം അങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ്, അദ്ദേഹം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്വർണമയ ധ്വജ പ്രാകാരം, സ്വർണമയമായിട്ടുള്ള കൊടിമരങ്ങൾ, സ്വർണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണമയമുള്ള, സ്വർണത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണം പൂശിയ അത്തരത്തിലുള്ള കൊടിമരങ്ങൾ, കോട്ടകൾ, മണിമാളികകളൊക്കെയാണ് ശ്രീരാമൻ ആദ്യം തന്നെ കാണുന്നത്. തോരണ പൂർണ്ണം, അതായത് കൊടി തോരണങ്ങളാൽ ലങ്കാപുരി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലം, അതായത് കൈലാസ പർവ്വതം പോലെയുള്ള ഉയരമുള്ള ഗോപുരങ്ങൾ നിരവധിയുണ്ട് ലങ്കാപുരിയിൽ എന്നും ശ്രീരാമൻ നോക്കിക്കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാവണനെ കാണുന്നത്. ആദ്യമായിട്ടാണ് രാവണനെ അദ്ദേഹം നേരിട്ട് കാണുന്നത്, അല്പം അകലെ നിന്ന് ആണെങ്കിൽ കൂടി. അത് ഇപ്രകാരമാണ് രാവണന്റെ ആ ഇരിപ്പിനെ, രാവണൻ ആ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതിനെ രാമായണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വാസവതുല്യ പ്രഭാവേന രാവണൻ, ദേവേന്ദ്രന് സമമായ പ്രഭയോടുകൂടി, പ്രഭാവത്തോടുകൂടി രാവണൻ ഇങ്ങനെ അവിടെ വാണരുളുകയാണ്. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? രത്നസിംഹാസനേ, രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിലാണ് രാവണൻ ഉപവിഷ്ടനായിരിക്കുന്നത്, ആസനസ്ഥനായിരിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്? മന്ത്രിപിസങ്കുലേ.

0: മന്ത്രിസഭ സമുഖലി എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോടൊത്താണ് അദ്ദേഹം അവിടെ രാജാവായി വിരാജിക്കുന്നത്. കുടകൾ പിടിച്ച മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ടുള്ള ധാരാളം പേരെ അവിടെ കാണാം ആ രാവണന്റെ സഭയിൽ. സാധാരണ കുടയല്ല, രത്നം പതിച്ച പിടികളുള്ള കുടകളാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത്. ബാലതരുണിമാർ, അതായത് കൊച്ചു പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവരെന്ത് ചെയ്യുന്നു, പാലവട്ടവും വെഞ്ചാമരവും വീശിക്കൊണ്ട് രാവണന്റെ ഇരുവശവും നിലയുറപ്പിച്ചിരിക്കുകയാണ്. യുവതികൾ ബാലതരുണികൾ എന്നാണ് പറയുക. നീല ശൈലാഭം ദശകിരീട ഉജ്ജ്വലം, അതായത് ദശകിരീടമാണുള്ളത്, പത്ത് കിരീടമാണ്, പത്ത് തലയുണ്ടല്ലോ, പത്ത് കിരീടം, നീല ശൈലം പോലെയുള്ള പത്ത് കിരീടങ്ങൾ എന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ. അപ്പൊ ഇവയെല്ലാം അണിഞ്ഞ് രാവണൻ രത്നസിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. അതിനെ രാമായണത്തിൽ എന്താണ് പറയുന്നത്, നീലമേഘോപമം, ഒരു നീലമേഘം പോലെയാണ് രാമൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്. ഇപ്പൊ രാവണൻ രാക്ഷസനായിരിക്കാം, ദുഷ്ടനായിരിക്കാം, അന്നന്റെ ഭാര്യയെ അപഹരിച്ചവനായിരിക്കാം, അതുകൊണ്ടൊന്നും രാവണന്റെ ആ രാജകീയമായ ഇരുപ്പിനെ വിശേഷിപ്പിക്കുന്നതിൽ വാൽമീകി ഒരു പിശുക്കും കാണിക്കുന്നില്ല രാമായണത്തിൽ. ഇപ്പൊ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീരാമൻ രാവണനെ പറ്റി. നേരത്തെ പറഞ്ഞത് ശ്രീരാമൻ ആദ്യമായി കാണുകയാണ്, ആ കാണുന്നത് അതേപോലെ രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഒരു കുറവും വരുത്തിയിട്ടില്ല, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞിരിക്കുകയാണ്. രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു, നമുക്ക് വ്യക്തമാണ്. രഘുത്തമൻ നമ്മുടെ ശ്രീരാമൻ, രഘുകുല വംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ, അദ്ദേഹം വിസ്മയം കൈക്കൊണ്ടു, വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു, അതിശയപ്പെട്ടു ഇതെല്ലാം കണ്ട്. പക്ഷെ പരിഭ്രമിച്ചില്ല. എങ്ങനെയാണ് പരിഭ്രമിച്ചില്ലെന്ന് മനസ്സിലായത്, അദ്ദേഹം സസ്മിത, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാനരന്മാരോട് പറയുന്നത്, മുന്നേ നിബദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വിരവോടെ അയക്ക മടിയാതെ. ഇനി ഒട്ടും മടിക്കണ്ട, ഇനി ഒട്ടും തന്നെ താമസിക്കണ്ട. മുമ്പ് നമ്മൾ കെട്ടിയിട്ടല്ലോ ഒരാളിനെ, രാവണൻ അയച്ച ദൂതനായിട്ടുള്ള ശുകനെ, ശുകാസുരനെ, അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് വിട്ടയക്കുക, സ്വതന്ത്രനാക്കുക എന്ന് രാമൻ സുസ്മേരവദനനായി തന്നെ ശ്രീരാമൻ ആജ്ഞ നൽകുകയാണ്. ഇപ്പൊ ചെന്നിട്ട് അദ്ദേഹം പറയുന്നു, ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ശുകനോട് പറയാണ്, ഒട്ടും തന്നെ വൈകണ്ട, ദശഗ്രീവൻ രാവണൻ, രാവണനോട് ചെന്നിട്ട് വൃത്താന്തങ്ങൾ, ഈ വാർത്തകളെല്ലാം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും അതിനുശേഷം ഇതുവരെ നടന്ന സംഭവങ്ങളും, ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോയി രാവണനോട് പറയുക. രാവണനാണല്ലോ താങ്കളെ ഇവിടെ ദൂതനായിട്ട് അയച്ചത്. ഇപ്പൊ തിരിച്ചു ചെന്ന് ഈ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോടുകൂടി പറയുക. എന്നിട്ട് പറയുന്നു, അവൻ പോയി രാവണനോടെല്ലാം പറയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ശുകൻ രാവണ സവിധത്തിലെത്തി. രാവണ സവിധത്തിൽ എത്തുമ്പോൾ രാവണൻ എന്താണ് ചോദിക്കുന്നത്, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വളരെ വ്യക്തമാണല്ലോ, എന്താണ് നീ വൈകാനുള്ള കാരണം, ഞാൻ എത്രയോ നേരമായിട്ട് നിന്നെ നോക്കിയിരിക്കുകയാണ്, പോയിട്ട് തിരിച്ചു വരുന്നതുമില്ല, വിവരങ്ങളൊന്നും അറിഞ്ഞതുമില്ല, എന്താണ് ഇത്രയധികം വൈകിയത്. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാനക്ഷതം വരുത്തിയോ. വാ, നീ അവിടെ ചെന്നപ്പം വാനരന്മാരെല്ലാം കൂടെ നിന്നെ പിടിച്ചു കിട്ടി, അല്ല നിനക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന രീതിയിൽ, നിനക്ക് അപമാനം സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും അഭിമാനക്ഷതത്തിന് നീ വഴിപ്പെട്ടോ, അപമാനം വല്ലതും നേരിടേണ്ടി വന്നോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. ഇത്ര വലിയ ക്ഷീണം നിന്റെ മുഖത്താകെ, ക്ഷീണവും ആലസ്യവുമാണ് നിന്റെ മുഖത്ത്, വളരെയധികം ക്ഷീണിതനായി നീ കാണപ്പെടുന്നു. ഇപ്പൊ എന്താണ് ഇതിന്റെ കാരണം, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, എനിക്കറിയാത്ത ഇടുക്കമായി. മനസ്സേ ഖേദം കളഞ്ഞ് ചൊല്ലിയിടടോ. നീ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ വിഷമം ദുഃഖമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്നോട് എത്രയും പെട്ടെന്ന് പറയുക. നീ അവിടെ എപ്പോ ചെന്നു, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടുത്തെ സ്ഥിതി, എന്ത് വാർത്തയുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്, അതെല്ലാം എത്രയും വേഗം എന്നോട് പറയുക. എനിക്കറിയാൻ ധൃതിയായി, എനിക്കറിയാൻ തിടുക്കമായി. നമുക്കും അറിയാൻ തിടുക്കമുണ്ട്, പക്ഷെ ശുഗർ എന്താണെന്ന് പറയുന്നതെന്ന് അറിയാൻ അടുത്ത ക്യാപ്സൂൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങൾ

0: വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി, 8547944684.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മഗ ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 8, കൺവെൻഷൻ ഓഫ് കോപ്പിറൈറ്റ് ആക്ട് കരാർ നിലവിൽ വന്നതും, ചൈന ഇന്ത്യൻ അതിർത്തി അതിക്രമിച്ചു കടന്നതും, റിപ്പബ്ലിക് ഓഫ് മെസഡോണ സ്വതന്ത്രമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 8. ഇന്ന് ലോക സാക്ഷരതാ ദിനം. ലോകത്തിലെ എല്ലാ ജനങ്ങളും സാക്ഷരരാകേണ്ട പ്രാധാന്യം മുൻനിർത്തി 1965 സെപ്റ്റംബർ 8 ഇറാനിൽ വെച്ച് നടന്ന വിവിധ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ നിരക്ഷരതാ നിർമ്മാർജ്ജന പ്രമേയം പാസാക്കി. തുടർന്ന് 1966 സെപ്റ്റംബർ 8 മുതൽ ലോക സാക്ഷരതാ ദിനം ആചരിക്കുന്നു. 35 രാജ്യങ്ങൾ ഒപ്പുവെച്ച കൺവെൻഷൻ ഓഫ് കോപ്പിറൈറ്റ് ആക്ട് കരാർ നിലവിൽ വന്നത് 1952 സെപ്റ്റംബർ 8. ചൈന ഇന്ത്യൻ അതിർത്തി അതിക്രമിച്ചു കടന്നത് 1962 സെപ്റ്റംബർ 8. ഇന്ത്യൻ തീരദേശ നഗരമായ ദ്വാരകയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നാവിക ഓപ്പറേഷൻ നടന്നത് 1965 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ദ്വാരകയിലെ റഡാർ സ്റ്റേഷൻ തകർത്ത് ഇന്ത്യൻ വ്യോമസേനയെ പാകിസ്ഥാന്റെ തെക്കൻ മുന്നണി ആക്രമിക്കുന്നതിൽ നിന്ന് വഴിതിരിച്ചുവിടുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. 20 മിനിറ്റോളം പാകിസ്ഥാൻ വെടിയുതിർത്തു. റിപ്പബ്ലിക് ഓഫ് മെസഡോണ സ്വതന്ത്രമായത് 1991 സെപ്റ്റംബർ 8. ഇന്ത്യയിലെ ആദ്യ ബലൂൺ യാത്രികനായ രാമചന്ദ്ര ചാറ്റർജിയുടെ ചരമദിനമാണ് ഇന്ന്. 1892 സെപ്റ്റംബർ 8 അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യൻ അക്രോബാറ്റ്, ബലൂണിസ്റ്റ്, ജിംനാസ്റ്റ് തുടങ്ങിയ ധീരപ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തെ ധീരനായകനാക്കിയിരുന്നത്. ബലൂണിംഗ് ഒരു തൊഴിലായി ഏറ്റെടുത്ത ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം.
9: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
10: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

ആത്മവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം

नमः। हरि ओम। പത്താം അധ്യായത്തിന്റെ പേര് വിഭൂതി യോഗം എന്നാണ്. ഭഗവാന്റെ വിശേഷമായ ഭൂതികളെ കുറിച്ചാണ് ഈ അധ്യായം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ഒരു വർണ്ണനത്തിന് ഭഗവാൻ ഒരുമ്പെടുന്നതിന് കാരണം ഏഴാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലുമൊക്കെ ചെറുതായി നൽകിയ സൂചനയെ വിസ്തരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. സപ്തമേ അധ്യായേ ഭഗവതഃ തത്വം വിഭൂതയഃ ച പ്രകാശിത. ഏഴാം അധ്യായത്തിൽ ഏതദ് യോനീനി ഭൂതാനി എന്ന് തുടങ്ങി മത്തഃ പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന നിലയിൽ രസോഹം അപ്സുഖവും തേയ എന്ന പ്രകാരത്തിലുമൊക്കെ ഭഗവാന്റെ വിഭൂതിയുടെ ചെറിയ സൂചന നൽകുകയുണ്ടായി. നവമേച്ച ഒമ്പതാം അധ്യായത്തിലും ഇവിടെയൊക്കെ ഭഗവാന്റെ വിഭൂതിയെ നൽകിയ പ്രകാരത്തെക്കുറിച്ച് രണ്ട് പ്രകാരമുണ്ട്. ആ രണ്ട് പ്രകാരത്തെക്കുറിച്ചും ഓർമ്മയിൽ വെക്കണം. ഒന്നാമത്തെ പ്രകാരം വളരെ താത്വികമായ പ്രകാരമാണ്. ഏഴാം അധ്യായത്തിൽ ഏതദ് യോനീനി ഭൂതാനി എന്നൊക്കെ പറയുമ്പോ രണ്ട് പ്രകൃതികളെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ. ഏതൊക്കെ പ്രകൃതികളാ? അപരാപ്രകൃതിയും പരാപ്രകൃതിയും. അതിൽ അപര ഓ 5+3, പര ജീവഭാവം. അതുപോലെ ഒമ്പതാം അധ്യായത്തില് മയാതതമിതം സർവം ജതവ്യക്തമൂർത്തിനാമസ്ഥാനി സർവഭൂതാനി എന്ന പ്രകാരത്തിൽ സൂക്ഷ്മമായിട്ട് ഭഗവാന്റെ വിഭൂതിയെ വർണ്ണിച്ചിരിക്കുന്നു ഏഴിലും ഒമ്പതിലും. ഇനി മറ്റൊരു പ്രകാരമുള്ളത് പ്രകടമായ പ്രപഞ്ചത്തിലെ പദാർത്ഥജാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് പരിചയപ്പെടുന്ന പ്പെടുത്തുന്ന പ്രകാരമാകുന്നു. രണ്ട് പ്രകാരം. അത് ഏഴാം അധ്യായത്തിൽ രസോഹം അപ്സുഖവും തേയ എന്ന പ്രകാരമായിരുന്നെങ്കിൽ ഒമ്പതാം അധ്യായത്തിൽ അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നി അഹം ഹുതം എന്ന പ്രകാരമാണ്. രണ്ടിടത്തുമായിട്ട് വളരെ സൂക്ഷ്മമായ താത്വികമായ ഭഗവത് വ്യാപ്തിത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകടമായ സ്ഥൂലതലത്തിലുള്ള ഭഗവാന്റെ വ്യാപനഭാവത്തെക്കുറിച്ചും വർണ്ണിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് വിഭൂതി വർണ്ണനം രണ്ടിടത്തും സാധ്യമാക്കിയിരിക്കുന്നത്. അഥ ഇതാനീം, അതിനെ തുടർന്ന് ഇവിടെ യേഷു യേഷു ഭാവേഷു ചിന്ത്യഹ ഭഗവാൻ, ഏതേത് ഭാവങ്ങളിൽ ഭഗവാൻ ചിന്തിക്കപ്പെടണം, ഏതേത് ഭാവങ്ങളിൽ ഭഗവാൻ ചിന്തിക്കപ്പെടണം, തേതേ ഭാവാഹ ഭാവാഹ വക്തവ്യഹ, ആ ഭാവങ്ങളെ കുറിച്ച് പറയാൻ നിശ്ചയിക്കുകയാണ്. തത്വഞ്ച ഭഗവതഃ വക്തവ്യം ഉക്തമപി, ഭഗവാന്റെ തത്വം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഉക്തമപി, ദോ ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്, പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും. അതെന്തിനാ പറഞ്ഞു കഴിഞ്ഞത് വീണ്ടും പറയുന്നതാണെങ്കിലോ? ദുർവിജ്ഞേയത്വാത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുക. അതുകൊണ്ടാണ് ദുർവിജ്ഞേയത്വാത്, മനസ്സിലാക്കുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ഭൂയ, വീണ്ടും പറയാം.

ഭഗവാന് പറയുന്നതിൽ മടുപ്പില്ല. പ്രൊവൈഡഡ് അർജുന ഈസ് റെഡി ടു ലിസൺ. കേട്ടില്ലേ, അർജുനൻ കേൾക്കാൻ ഉത്സുകനാണെങ്കിൽ ഭഗവാന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. നമ്പർ വൺ. നമ്പർ ടു, ഭഗവാന് പറയുന്നതിനെ കുറിച്ചുള്ള താല്പര്യം എന്താണ്? കേൾക്കുന്ന അർജുനന് അത് സമഗ്രമായി മനസ്സിലാവണം, ഇതാണ് താല്പര്യം. കേട്ടില്ലേ, വേദാന്തത്തിലുള്ള ആഹ്വാനം ശ്രവണത്തിനുള്ളതാകുന്നു. വേദാന്ത വിഷയകമായിട്ട് എന്താ ആഹ്വാനം? ശ്രവിക്കൂ, കേൾക്കൂ. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. ഇത്യാദി വിഷയങ്ങളുണ്ട്. അതിരിക്കട്ടെ, അടുത്ത ചോദ്യം എത്ര കേൾക്കണം, എത്ര കാലം കേൾക്കണം, എത്ര പ്രാവശ്യം കേൾക്കണം. ഈ ചോദ്യത്തെ പരിഗണിക്കുകയാണെങ്കിൽ ഉത്തരം, അവഗതി പര്യന്തം ശ്രവണം കുര്യാത് എന്നാണ്. എന്താ ഉത്തരം? അവഗതി പര്യന്തം ശ്രവണം കുര്യാത്, ബോധ്യമാകും വരെ കേൾക്കണം. അവഗതി പര്യന്തം, ഓക്കെ. അത്രയും ഭഗവാൻ പറയാൻ തയ്യാറാണ് എന്നാണ് ഇവിടുത്തെ സൂചന. ഭൂയ ഹേ മഹാബാഹോ, ഭൂയ ഏവ മഹാബാഹോ. മഹാബാഹു എന്ന് ഭഗവാൻ അർജുനനെ ഈ കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു? ഉത്തരം, നമ്മള് നാടൻ ഭാഷ പറയില്ലേ, വലിയ തടിമെടുക്കേണ്ടോ, ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ബുദ്ധി വേണം, ബുദ്ധി. കേട്ടില്ലേ, ഇപ്പൊ ചില പ്രയോഗങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്, മൂള വേണം എന്നുള്ള പ്രയോഗമുണ്ട്. ചിലര് അതെങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. കിഡ്നി വേണം, കിഡ്നിയും ബ്രെയിനും തമ്മിൽ എന്താ ബന്ധം? ഓരോരോ എക്സ്പ്രഷൻസ്. എന്തായാലും അർജുനന്റെ തടിമിടുക്കിനെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഒന്ന് പ്രൊവോക്ക് ചെയ്യും. കേട്ടില്ലേ, എന്തിനു വേണ്ടിയാ? കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവൂ. ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വചഃ, എന്റെ പരമമായ വചസ്സിനെ കേട്ടാലും. പ്രകൃഷ്ടം നിരതിശയ വസ്തുനഃ പ്രകാശകം വചഃ, ഭഗവാന്റെ വാക്കിനെ ഇവിടെ പരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ നിരതിശയമായ കാര്യം പറയുന്നു, അതാണ് പരം. പ്രകൃഷ്ട ഉത്തമമായ കാര്യം പറയുന്നു. എന്താ ഇവിടെ പറയുന്നത്? ഈശ്വരന്റെ ഭാവം, അതിനെയാണ് ഐശ്വര്യം എന്ന് പറയുക. ഐശ്വര്യത്തെ വിശേഷമായി പ്രകാശിപ്പിക്കുന്ന ഭൂതികളെ കുറിച്ചാണ് പറയുന്നത്. ഐശ്വര്യത്തെ വിശേഷമായിട്ട് പ്രകാശിപ്പിക്കുന്ന ഭൂതിയെ കുറിച്ച്. യത്തെ അഹം വക്ഷ്യാമി, ഞാൻ പരമമായ വചസ്സിനെ പറയാം അർജുന. എന്താ കാരണം? പ്രിയമാണായ, ഭവാൻ വളരെ പ്രീതിയുക്തനായിരിക്കുന്നു. പ്രിയമാണായ മദ്വചനാത് പ്രിയസേ ത്വം, എന്റെ വാക്ക് കേട്ടിട്ട് ഭവാൻ സന്തോഷിക്കുന്നത് കാണുന്നു. കേട്ടില്ലേ, എന്റെ വാക്കുകൾ കേട്ടിട്ട് ഭവാൻ സന്തോഷിക്കുന്നത് കാണുന്നു. That gives me motivation, that gives me inspiration. പകരം കൊട്ടുവായിട്ടിരുന്നെങ്കിലോ, എപ്പോഴേ മതിയാക്കിയനേ. അപ്പൊ യു ആർ നോട്ട് കൊട്ടുവായി ഇടലിംഗ്. പ്രിയമാണായ മദ്വചനാത് പ്രിയസേത്വം അതീവ അമൃതമിവ പിപൻ, ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഭവാനെ കണ്ടാൽ അമൃതം കുടിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് പാനം ചെയ്യുന്നത്? ചെവിയിലൂടെ.

ാണ് പാനം ചെയ്യുന്നത് അല്ലേ? അത് പാനം ചെയ്യുന്നത് പക്ഷെ മുഖത്ത് എക്സ്പ്രസ്ഡ് ആണ് എന്ന് പറയാം. മുഖത്ത് അതിന്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ്? അമൃതം പാനം ചെയ്യുന്നത് പോലെ. അങ്ങനെ മുഖം നന്നായിട്ട് വിടർന്നിരിക്കുന്നു. തഥ വക്ഷ്യാമി ഹിതകാമ്യ ഹിതേച്ഛയാ. അർജുനന്റെ ഹിതത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും പറയുന്നത്. ഹിതം എന്ന് പറഞ്ഞാല് ആത്യന്തിക നന്മ. എന്നും ഗുരുക്കന്മാർ അങ്ങനെ തന്നെയാ. ഗുരുക്കന്മാർ എന്തേ ലക്ഷ്യമാക്കുള്ളൂ? ശിഷ്യന്മാരുടെ ആത്യന്തിക ശ്രേയസ്സിനെയാണ് എപ്പോഴും ഗുരുക്കന്മാര് ശ്രദ്ധിക്കുക. ഈ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കൂടെ നടക്കണം, അതാണ് ഉത്തമമായ പഠനത്തിന്റെ ഒരു സമ്പ്രദായം. കൂടെ നടക്കണം എന്ന് പറയും. അപ്പൊ പല അനുഭവസ്ഥന്മാരായിട്ടുള്ള ഗുരുക്കന്മാര് അവരുടെ ഗുരുക്കന്മാരുടെ കൂടെ വ്യവഹരിച്ചതിനെ കുറിച്ച് പറയാറുണ്ട്. സംഗതി മനസ്സിലാവുന്നുണ്ടോ? അവരൊരു കാലത്ത് ശിഷ്യന്മാരായിരുന്നു. അങ്ങനെ ശിഷ്യന്മാരായിരുന്ന കാലത്ത് അവരുടെ ഗുരുക്കന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവത്തെ കുറിച്ച്. ഇപ്പൊ അവര് ശിഷ്യന്മാരല്ല, ഇപ്പൊ അവര് മഹാഗുരുക്കന്മാരാണ് എന്ന് പറയാം. അങ്ങനെയുള്ള ഗുരുക്കന്മാര് പറയണ കേൾക്കാറുണ്ട്. വെറുതെ ഒരു കാര്യവും പറയില്ല ഗുരുവിനെ കുറിച്ചേ. പിന്നെയോ എന്ത് പറയുന്നുണ്ടെങ്കിലും അതില് എന്തെങ്കിലുമൊക്കെ സൂചന ഉണ്ടായിരിക്കും. തമാശയിൽ പോലും പഠിക്കാനുണ്ടാവും. അങ്ങനെ പറയണായിട്ടുണ്ട്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചിട്ട് ഗുരുക്കന്മാർ എപ്പോഴും അങ്ങനെ വാക്കുകൾ ബോധപൂർവം ഉച്ചരിക്കുന്നു, അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവരുടെ കരുണയുടെ അകാരണമായ കാരുണ്യത്തിന്റെ പ്രകാശം അവരുടെ വാക്കിലും നോട്ടത്തിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ശിഷ്യബുദ്ധിയാണ് അതിൽ നിന്ന് പലതും വായിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഗുരുക്കന്മാർ എപ്പോഴും ശിഷ്യന്മാരെ കുറിച്ച് കരുണയോടെ ചിന്തിക്കുന്നു. ഗുരുക്കന്മാരെപ്പോഴും ശിഷ്യന്മാരെ കുറിച്ച് കരുണയോടെ ചിന്തിക്കുന്നു. തിരിച്ച് ആ കാരുണ്യത്തെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കണം. കാരുണ്യത്തെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ പക്ഷത്തു നിന്ന് വേണ്ടുന്ന ഒരു ട്യൂണിങ്, ആ ട്യൂണിങ് എന്തായിരിക്കണം? വിനയം, ഹൃദയ ഐക്യം. കേട്ടില്ലേ? പിന്നെയോ ജിജ്ഞാസ, അറിയണമെന്നുള്ള കൗതുകത്തെ മുൻനിർത്തണം. വിനയമുണ്ടായിരിക്കണം. പിന്നെയോ ഹൃദയ ഐക്യമുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. ഗുരു കാണിക്കുന്ന കാരുണ്യത്തെ ചൊല്ലി ഒരു ട്യൂണിങ് ഉണ്ടായിരിക്കണം. എന്താ പറയാ, ഹൃദയ ഐക്യം ഒരു വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ. ഇത് ശിഷ്യപക്ഷത്തു നിന്ന് ഉണ്ടാവണം. പിന്നെയോ ഫീഡ്ബാക്ക് നൽകണം എന്നുള്ളതാണ്. ഇതിലൊരു ഒരു വികല്പം അല്ലെങ്കിൽ ഒരു മുൻവിധി തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ടാവാറുണ്ട്. തിരുത്താവുന്നതാണ്. കേട്ടില്ലേ? പറഞ്ഞത് മനസ്സിലായോ, പറഞ്ഞത് ഹൃദ്യമായോ, പറഞ്ഞ പ്രകാരത്തെ ഇഷ്ടമായോ എന്നിങ്ങനെയൊക്കെ ഗുരുക്കന്മാരോട് പറയുന്നതിൽ ഒരന്യായവും ഇല്ല. ഗുരുവിനോട് പറയണം എന്നാണ്. കേട്ടില്ലേ? പ്രഭാഷണത്തെ കുറിച്ച് എന്താ പറയ, ഒന്നും പറയാനില്ല. അയ്യോ, അത് വളരെ നിരാശ തരുന്നതായി പോയി. എന്താ പറയാ, ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയൂ.

0: ചില കാര്യങ്ങൾ എന്നെ സ്പർശിച്ചു, ചില കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഗുരുക്കന്മാർ ചോദിക്കുകയും ചെയ്യും. ഇവിടെ ഭഗവാൻ അർജുനോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? കച്ചിതേത ശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ. അർജുന, ഭഗവാൻ കേട്ടുല്ലോ അല്ലേ? അല്ലേ അല്ലേ അല്ലേ, ഏകാഗ്രതയോടെ കേട്ടുവല്ലോ. എന്നിട്ട് ഗുണമുണ്ടായോ? ശങ്കരാചാര്യർ അവിടെ ഭാഷ്യത്തിൽ പറയാണ്, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മനസ്സിലായി? എന്നെ മനസ്സിലാക്കിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ശങ്കരാചാര്യർ അങ്ങനെയാണ് അവിടെ ഭാഷ്യത്തിൽ പറയുന്നത്. കാരണം ശിഷ്യൻ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗുരുവിന് തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടെ എവിടെയോ ഒരു മുൻവിധി, പ്രഭാഷണം നന്നായാൽ അത് പറയാൻ പാടില്ല, അങ്ങനെ ഒരു മുൻവിധി പറയൂ എന്ന് പറയാം. നിങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു, നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ, ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ. പർച്ചേസ് ചെയ്യൂ, നേടു ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെല്ലി, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
1: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിൽ

പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CMRL എക്സാലോജിക് പണപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ED നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന്

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ KSRTC തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
1: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 വരെ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10th വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ECG പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22 രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,500. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ SR. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്യൂസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് CMAT കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി PK ബഷീർ. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി KSRTC. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി.

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. വേദമെന്ന ചിത്രത്തിന് വേണ്ടി സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ.

0: You are now listening to Radio Santhanam 94.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായ

0: അദ്ദേഹത്തിനുമപി ദ്വിതീയ വിഭക്തി പശ്യാമ. ഇന്നത്തെ ദിവസവും ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി, റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി, റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി, മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി, മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി, വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി, വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി. നദീം ഉഭയതഃ നഗരാണി സന്തി, നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി, നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി, വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി, വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി, കൃഷ്ണന് ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി, കൃഷ്ണന് ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണന് ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി, സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി, സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി. മന്ദിരം പരിതഃ ആപണാഹ സന്തി, ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഃ ആപണാഹ സന്തി, ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഃ ആപണാഹ സന്തി. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി, ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി, ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി. ഗൃഹം പരിതഃ ഉദ്യാനം അസ്തി, ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഃ ഉദ്യാനം അസ്തി, ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഃ ഉദ്യാനം അസ്തി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക്.

11 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: 说了。
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയിലധികം വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: വികസിത് ഭാരത് കെ സങ്കൽപ്പ കി സപ്തധാര കാ ആജ് 2,800 കിലോമീറ്റർ സെ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ.
0: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ITI ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. PM സേതു പദ്ധതിയുടെ 5th നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടത്തുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിലെത്തി. കൊളംബോയിലെ ഭണ്ഡാർ നായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീലങ്കൻ ഉപപ്രതിരോധ മന്ത്രി അരുണ ജയശേഖരെയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സന്തോഷ് ഝായും ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസ് റദ്ദാക്കാനാകില്ലെന്ന് മുംബൈ ഹൈക്കോടതി. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജി ജസ്റ്റിസ് NR ബോർഖറുടെ സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി മജിസ്ട്രേറ്റ് കോടതി നടപടികൾ നിർത്തിവച്ച മുൻ ഉത്തരവ് 6 ആഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2018 നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും സമിതി വിലയിരുത്തും. റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം.

0: അദ്ദേഹം പറഞ്ഞു. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഇ ഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് സി പി ഐ എം നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ഇൻവെസ് യു പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് കിരൺ ആനന്ദുമായി ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിക്കോട്.
1: ഏകദേശം 25 കോടി ജനസംഖ്യയും യുവജന തൊഴിൽ ശേഷിയുമുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സുപ്രധാന മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇൻവെസ്റ്റ് യു പി സിഇഒ വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു. കേരളം ഉത്തർപ്രദേശ് സഹകരണത്തിൽ വിനോദസഞ്ചാരം മികച്ച മേഖലയായി വിലയിരുത്തപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മാതൃകകളെ ഉത്തർപ്രദേശ് പഠിച്ചു വരികയാണെന്നും കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാരുമായും ഹോസ്പിറ്റാലിറ്റി മേഖലയുമായും കൂടുതൽ സഹകരണം സ്വാഗതം ചെയ്യുന്നതായും സിഇഒ വ്യക്തമാക്കി.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
2: So far we have sent 95 tons of relief material on board 7 aircraft, and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാര റിക്കർവ് പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാര വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർ കുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ SC ST, OBC എന്നിങ്ങനെ പൊതുവായ തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി
4: യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാളവിക.
1: താങ്ക് യു.
0: മാളവിക ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
1: ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാടിലാണ് പഠിച്ചത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
0: എപ്പോ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
1: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
0: രണ്ടും പഠിക്കുന്നുണ്ട്.
1: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ബാക്ക് ആണ് തുടങ്ങിയത്.
0: അടുത്തിടെ തുടങ്ങിയതാണ് വെസ്റ്റേൺ വയലിൻ. ഇപ്പൊ സമ്മാനം കിട്ടി വെസ്റ്റേൺ വയലിൻ, രണ്ടു വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ച് പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
1: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
0: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നു സ്കൂളിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു.
1: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനൊക്കെ പോകാറുണ്ട്.
0: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
1: ഇല്ല, അങ്ങനെ ഇല്ല.
0: അല്ല, സ്വന്തമായി തീരുമാനിച്ചത്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: 5 കല്ലുമൂട്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന

ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ രജീഷ് പാലകൾ. നമ്മുടെ സൗരയൂഥത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് ആധുനിക ജ്യോതിർശാസ്ത്രത്തിന് അടിത്തറവാകിയ മഹാരഥന്മാരെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോപ്പർണിക്കസ്, ഗലീലിയോ ഗലീലി, ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ എന്നിവരെക്കുറിച്ച് ഓരോ ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തലുകൾ നാം നടത്തിക്കഴിഞ്ഞു. അക്കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തേതും എന്നാൽ ശാസ്ത്രലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരാളെക്കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ഒരാവേശത്തോടുകൂടിയല്ലാതെ ശാസ്ത്രലോകത്തിന് പറയുവാനാകാത്ത ഒരു പേരാണത്. സാക്ഷാൽ ഐസക് ന്യൂട്ടൺ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശാസ്ത്രേതിഹാസം, ശാസ്ത്രവിപ്ലവങ്ങളുടെ നിലയ്ക്കാത്ത ഊർജപ്രവാഹത്തിന് തൻ്റെ ജീവിത ശക്തി പകർന്ന സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടൺ ഇല്ലാത്തൊരു ശാസ്ത്രമുണ്ടോ? ഫിസിക്സ് എടുത്താൽ, ഒപ്റ്റിക്സ് എടുത്താൽ, മെക്കാനിക്സ് എടുത്താൽ, മാത്തമാറ്റിക്സ് എടുത്താൽ, അസ്ട്രോണമി എടുത്താൽ, എല്ലാത്തിൻ്റെയും വളർച്ചയുടെ ബീജാവാപം പകർന്നത് ഐസക് ന്യൂട്ടനാണെന്ന് കാണാം. കാലം സൃഷ്ടിച്ച മഹാപ്രതിഭയായിരുന്നു ന്യൂട്ടൺ. 1642 December 25 ഇംഗ്ലണ്ടിലെ വൂൾസ്ത്രോപ്പിൽ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ന്യൂട്ടൻ്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നതിന് 3 മാസം മുൻപ് ന്യൂട്ടൻ്റെ അച്ഛൻ മരണപ്പെട്ടു. മാസം തികയാതെ പ്രസവിക്കപ്പെട്ട കുഞ്ഞായിരുന്നു ന്യൂട്ടൻ. ശരീരഭാരം വളരെ കുറവായിരുന്ന ആ കുഞ്ഞിൻ്റെ അതിജീവനം പ്രയാസകരമായിരിക്കും എന്നായിരുന്നു ഡോക്ടർമാരുടെ പ്രവചനം. എന്നാൽ ആ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഐസക് ന്യൂട്ടൻ 84 വയസ്സ് വരെ ലോകത്ത് ജീവിച്ചു. ഭൂമിയിലെ അവസാന മനുഷ്യവർഗവും ഓർമ്മിക്കത്തക്ക എണ്ണമറ്റ സംഭാവനകൾ നൽകി. അവനൊരു നോക്കുപോലും കാണാൻ കഴിയാതെ പോയ അവൻ്റെ അച്ഛൻ്റെ പേര് തന്നെയായിരുന്നു അമ്മ അവന് നൽകിയത്, ഐസക് ന്യൂട്ടൻ. വിധവയായ ആ സ്ത്രീ 2-ാമത് മറ്റൊരു വിവാഹം കഴിച്ചു. സമ്പന്നനായ 2-ാം അച്ഛനോട് ന്യൂട്ടന് താല്പര്യമുണ്ടായിരുന്നില്ല. കുഞ്ഞായിരിക്കെ തൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് അവനെ ഉപേക്ഷിച്ച് 2-ാം അച്ഛൻ അമ്മയെയും അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും കൂട്ടി ദൂരെ ഒരിടത്തേക്ക് താമസം മാറി. ചുരുക്കത്തിൽ അച്ഛനും അമ്മയുമില്ലാതെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു ന്യൂട്ടൻ്റെ ബാല്യത്തിലെ വലിയൊരു കാലം കടന്നുപോയത്. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ആ കുട്ടിയുടെ മനസ്സിൽ അതേറെ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കുകയും ചെയ്തിരുന്നു. അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരുതരം ഉത്കണ്ഠ ന്യൂട്ടൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അച്ഛനെയും അമ്മയെയും വീടിനെയും ചുട്ടുകരിക്കുവാനുള്ള ത്വര ബാല്യകാലത്ത് തനിക്കുണ്ടായിരുന്നതായി ന്യൂട്ടൻ ഓർമ്മിച്ചിട്ടുണ്ട്. 2-ാം അച്ഛൻ്റെ മരണത്തിന് ശേഷം തിരികെ വന്ന അവനെ തേടിയെത്തിയ അമ്മ മകനെ ഒരു കർഷകനാക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ പഠിക്കാനായിരുന്നു ന്യൂട്ടൻ്റെ ആഗ്രഹം. തങ്ങളുടെ ഗണ്യമായ സ്വത്തുവകകൾ ഒക്കെ മൂത്ത മകൻ കൈകാര്യം ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ ന്യൂട്ടന് അതിലൊന്നും താല്പര്യം തോന്നിയില്ല. കന്നുകാലികളെ നോക്കാൻ വിട്ടാൽ ഏതെങ്കിലും മരത്തണലിൽ ഏതെങ്കിലും പുസ്തകവും വായിച്ചുകൊണ്ട് വേറൊരു ലോകത്തായിരിക്കും കുഞ്ഞു ന്യൂട്ടൻ. പഠിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെ ഒടുവിൽ കുടുംബം തിരിച്ചറിയുകയും ഗ്രാമത്തിലൊരു സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു. ലാറ്റിൻ ഭാഷയിലും ഗണിതത്തിലുമൊക്കെ പ്രാവീണ്യം നേടിക്കൊണ്ട് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ മെട്രിക്കുലേഷനിൽ പ്രവേശനം നേടാൻ ന്യൂട്ടൻ പരിശ്രമിച്ചു. ഘടികാരത്തിൻ്റെയും കാറ്റാടിയന്ത്രത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ജിജ്ഞാസയോടെ അന്വേഷിച്ച ഒരു കുട്ടിക്കാലം കൂടിയായിരുന്നു ന്യൂട്ടൻ്റേത്. ശാസ്ത്ര നവോത്ഥാനം കൂടുതൽ പ്രബലമാകുന്ന കാലത്താണ് 1661 കേംബ്രിഡ്ജിലേക്ക് ന്യൂട്ടൻ എത്തുന്നത്. നിക്കോളാസ് കോപ്പർണിക്കസും ഗലീലിയോയും കെപ്ലറുമെല്ലാം കൂടുതൽ വായിക്കപ്പെടുകയും അവർക്കെല്ലാം കൂടുതൽ വക്താക്കൾ ഉണ്ടായി വരികയും ചെയ്ത കാലം. പക്ഷേ അപ്പോഴും കേംബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സർവകലാശാലകളെ സംബന്ധിച്ച് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചകേന്ദ്രം ഭൂമിയാണെന്ന് കരുതിയിരുന്ന പഴഞ്ചൻ കാഴ്ചപ്പാട്

കളുടെ ശക്തി കേന്ദ്രങ്ങളായി അവയൊക്കെ തുടർന്നു. അവിടെയാണ് ന്യൂട്ടൻ അംഗം കുറിച്ചത്. ഭൂകേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പങ്ങൾ പാഠഭാഗങ്ങളായ സിലബസുകളായിരുന്നു ന്യൂട്ടൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ശാസ്ത്രത്തിൻ്റെ പുരോഗമന ആശയങ്ങളുടെ പെരുമ്പറകൾ ക്ലാസ് മുറികൾക്ക് പുറത്തായിരുന്നു. അതിൻ്റെ മണിമുഴക്കം ന്യൂട്ടൻ്റെ കാതിൽ മുഴങ്ങി. പാഠ്യവിഷയങ്ങൾക്കപ്പുറത്ത് ന്യൂട്ടൻ്റെ ജിജ്ഞാസ പുതിയ ആശയങ്ങളെയും ഫ്രഞ്ച് പ്രകൃതി തത്വചിന്തകനായ ഡെസ്കാർട്ടസിനെ പോലെയുള്ളവരെയും വായിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. ന്യൂട്ടൻ്റെ ശാസ്ത്ര ജീവിതത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു അത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തെ വായന കൂടിയാണ് ന്യൂട്ടനെ ന്യൂട്ടനാക്കിയത്. പ്ലേറ്റോ എൻ്റെ സുഹൃത്താണ്, അരിസ്റ്റോട്ടിൽ എൻ്റെ സുഹൃത്താണ്, എന്നാൽ എൻ്റെ ഉറ്റ സുഹൃത്ത് സത്യമാണ് എന്നൊരു മുദ്രാവാക്യം തന്നെ ന്യൂട്ടൻ തൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു. സത്യത്തെ തേടുന്ന മഹായാത്രയിലേക്ക് തൻ്റെ യുക്തിയെ അദ്ദേഹം മൂർച്ച കൂട്ടുകയായിരുന്നു. ഗണിതത്തിലെയും രസതന്ത്രത്തിലെയും പ്രകൃതി തത്വശാസ്ത്രത്തിലെയും ഭൗതികശാസ്ത്രത്തിലെയും ഒക്കെ നൂതനമായ ആശയധാരകൾ ന്യൂട്ടൻ്റെ വായനാലോകത്തിൽ നിറഞ്ഞു നിന്നു. തൻ്റേതായ ഒരു വിശകലന രീതി തന്നെ ന്യൂട്ടൻ സ്വയം വികസിപ്പിച്ചു. ഗണിതശാസ്ത്രത്തിലെ വിഖ്യാതമായ കാൽക്കുലസ് ന്യൂട്ടൻ വികസിപ്പിക്കുന്നത് അക്കാലത്താണ്. തൻ്റെ അക്കാലം അത്രയുമുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ചേർത്തുകൊണ്ട് ലഘുലേഖകളുമൊക്കെ എഴുതി തുടങ്ങി. ക്രമേണ പണ്ഡിതന്മാരുടെ ഇടയിൽ ന്യൂട്ടൻ എന്ന പേര് ചർച്ച ചെയ്യപ്പെട്ടു. ബിരുദ പഠനകാലത്ത് വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടും തൻ്റെ കുറിപ്പുകൾ പലതും നോട്ട്ബുക്കുകളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് ആ വിദ്യാർത്ഥി അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാതെയും ആഘോഷിക്കപ്പെടാതെയും പോയി. അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബിരുദ ജീവിതമായിരുന്നു എന്ന് എത്രയോ കാലം കഴിഞ്ഞാണ് ലോകത്തോടൊപ്പം ആ സർവകലാശാലയും തിരിച്ചറിഞ്ഞത്. ന്യൂട്ടൻ ബിരുദം പൂർത്തിയാക്കുമ്പോൾ ലോകത്തെ നടുക്കി പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട കാലമായിരുന്നു. സർവകലാശാല അടഞ്ഞതുകൊണ്ട് അക്കാലത്ത് അദ്ദേഹം വീട്ടിൽ കഴിഞ്ഞുകൂടുകയും കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും മനസ്സ് കുതിക്കുകയുമായിരുന്നു. ഭൂഗുരുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തലമുറകൾ കൈമാറിയ കഥയാണ് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണെന്നും വീണ ആപ്പിൾ കയ്യിലെടുത്ത് അതെന്തുകൊണ്ട് താഴേക്ക് വന്നു, മുകളിലേക്ക് പോകാഞ്ഞത് എന്തായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അത്രേ. അതിൽ നിന്നാണത്രേ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന തത്വത്തിലേക്ക് ന്യൂട്ടൻ എത്തിച്ചേർന്നത് എന്ന് പറയാറുണ്ട്. ഈ ആപ്പിൾ കഥയ്ക്ക് തെളിവുകളുടെ പിൻബലമൊന്നുമില്ലെങ്കിലും അതിനൊരു കാവ്യ ഭംഗിയുണ്ട്. ഭൂഗുരുത്വ സിദ്ധാന്തത്തെ ലളിത സുന്ദരമായി പകർന്നു തരാൻ ഈ കഥയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ കഥ ഇനിയും ആളുകൾ പറയുകയും കേൾക്കുകയും ചെയ്യും. ഇത് ന്യൂട്ടനുമായി ബന്ധപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ശരിക്കും ട്രിനിറ്റി കോളേജിലല്ല, ന്യൂട്ടൻ്റെ അമ്മ വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലത്ത് ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നു. 1660s തൻ്റെ ഒഴിവുകാലം ന്യൂട്ടൻ അവിടെ സമയം ചെലവഴിച്ചിരുന്നതായി ന്യൂട്ടൻ്റെ ജീവചരിത്രം എഴുതിയ വില്യം സ്റ്റക്ലിയോട് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ കഥ ഉണ്ടായ വഴി അതാവാം. ആ കഥയ്ക്ക് കിട്ടിയ പ്രചുര പ്രചാരമാകണം ന്യൂട്ടൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ട്രിനിറ്റി കോളേജിൽ ന്യൂട്ടൻ്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതീകാത്മക ആപ്പിൾ മരം ഉണ്ടാക്കുകയും ചെയ്തു. ആകാശഗംഗയിൽ ഇനിയൊരു ഇടവേളയാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. ശാസ്ത്രലോകത്തിലെ മഹാപ്രതിഭ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല തുറന്നതിന് ശേഷം ന്യൂട്ടൺ ട്രിനിറ്റിയിലേക്ക് ഒരു ഫെല്ലോഷിപ്പ് ചെയ്യാനായി തിരികെ വരികയും പിന്നീട് ഒരു ഗണിതശാസ്ത്ര പ്രൊഫസറുടെ ഒഴിവിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവിടെ വാർഷിക പ്രഭാഷണ പരിപാടികളുടെയൊക്കെ ഭാഗമായി പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരികയും ഒപ്റ്റിക്സിൽ തൻ്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ന്യൂട്ടൺ അവതരിപ്പിക്കുകയും ഒപ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായി അത് പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശത്തെ ഇരുണ്ട അറയുടെ ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പ്രകാശത്തിലെ നിറവൈവിധ്യങ്ങളും സങ്കീർണതകളും ന്യൂട്ടൺ വിജയകരമായി വെളിപ്പെടുത്തുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളെ തന്നെ തിരുത്തുന്നതായിരുന്നു. അതിനെക്കുറിച്ച് ന്യൂട്ടന്റെ മാന്ത്രിക കണ്ണാടിയിൽ സൂര്യൻ 7 നിറങ്ങൾ പകർത്തി എന്ന് അല്പം കാൽപ്പനികമായി പറയുന്നതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെയാണ്. നാം ആകാശത്ത് കാണാറുള്ള മഴവില്ലിൻ്റെയൊക്കെ തത്വം അങ്ങനെയാണ് അനാവരണം ചെയ്യപ്പെട്ടത്. ഇതിനെല്ലാം അതിശക്തരായ വിമർശകരുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലണ്ടൻ റോയൽ സൊസൈറ്റിയിൽ റോബർട്ട് ഹുക്കും ന്യൂട്ടനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം കുപ്രസിദ്ധമായിരുന്നു. ബാല്യകാലത്തെ ഒറ്റപ്പെടൽ വരുത്തിയ ഉത്കണ്ഠാകുലമായ ചില മനോവികാരങ്ങൾ ന്യൂട്ടന്റെ സ്വഭാവത്തെ ബാധിച്ചിരുന്നതിനാൽ അദ്ദേഹം എപ്പോഴും സ്വയം ഉൾവലിയാനും ഒറ്റപ്പെടാനും പ്രേരിതനായിരുന്നു. വിമർശനങ്ങളോട് ഒരു തുറന്ന സമീപനമായിരുന്നില്ല ന്യൂട്ടന്. പ്രശസ്തിയോടുള്ള അഭിവാഞ്ജയും എതിർപ്പുകളോടുള്ള ഭയവും അദ്ദേഹത്തിൽ ഒരുപോലെ ശക്തമായിരുന്നു. റോബർട്ട് ഹുക്കിന്റെ തർക്കങ്ങളും ആരോപണങ്ങളും ന്യൂട്ടനെ എപ്പോഴും വല്ലാതെ തിളപ്പിക്കുകയും വല്ലാത്തൊരു ബോധക്ഷയത്തിലേക്കും വിഷാദരോഗത്തിലേക്കുമൊക്കെ അദ്ദേഹത്തെ ഏറെ നാൾ തള്ളിയിടുകയും ചെയ്തു. ഗുരുതരമായ നാഡീ തളർച്ച തന്നെ ന്യൂട്ടൻ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുഴപ്പത്തിലാവുകയും ചെയ്തു. ഒരു ശാസ്ത്രകാരൻ്റെ സർഗാത്മകമായ ധിഷണയും ഒരു കവിയുടെ മനസ്സുപോലെ തൊട്ടാവാടിയായ ഹൃദയവുമായിരുന്നു ന്യൂട്ടന്. അക്കാലത്താണ് അമ്മയുടെ മരണവും. അതെല്ലാം ചേർന്ന ഷോക്കിൽ നിന്ന് കുറേ വർഷങ്ങളെടുത്തു ന്യൂട്ടൻ തിരിച്ചെത്താൻ. റോയൽ സൊസൈറ്റിയിൽ ന്യൂട്ടൻ സജീവമാകുന്നത് റോബർട്ട് ഹുക്കിൻ്റെ മരണത്തോടെയാണ്. അത് ഇരുവരും തമ്മിൽ നിലനിന്ന തർക്കങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ എപ്പോഴും അടിവരയിട്ട് കാണിക്കാറുണ്ട്. ഏതായാലും എല്ലാ ആഘാതങ്ങളിൽ നിന്നും മുക്തി നേടി ന്യൂട്ടൻ ശാസ്ത്ര ഗവേഷണങ്ങളിൽ സജീവമായി. സാർവത്രിക ഗുരുത്വാകർഷണം, പ്രകാശത്തിൻ്റെ വിഭജനം, അപകേന്ദ്രബലം, വിപരീത ചതുര നിയമം, ചലനത്തിലുള്ള വസ്തുക്കൾ, ഗുരുത്വാകർഷണം മൂലമുള്ള വേലിയേറ്റങ്ങളിലെ വ്യതിയാനങ്ങൾ തുടങ്ങി ഏറെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ നിർണായക കണ്ടെത്തലുകളുടെ ഒരു പ്രവാഹം കൊണ്ട് ന്യൂട്ടൻ ചരിത്രത്തിൽ തൻ്റെ പേര് മുഴക്കി. ശാസ്ത്ര ഗവേഷകരിൽ പ്രധാനിയായി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉയർന്നു. വിമർശനങ്ങളോടുമുള്ള ഭയം തൻ്റെ പ്രബന്ധങ്ങളും കണ്ടെത്തലുകളും പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും ന്യൂട്ടനെ എപ്പോഴും പിന്നോട്ട് വലിച്ചിരുന്നു. പലപ്പോഴും വൈകിയുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അർഹമായ അംഗീകാരം ന്യൂട്ടന് കിട്ടാതെ പോകുന്നതിനും ഇടയാക്കി. കാൽക്കുലസ് അത്തരത്തിലേറെ വിവാദമായിരുന്നു. ഗണിതശാസ്ത്ര സമീപനമായി കാൽക്കുലസ് ആദ്യമായി വികസിപ്പിച്ചത് ന്യൂട്ടനാണെങ്കിലും യൂറോപ്പിലുടനീളം അതിൻ്റെ ആശയം വ്യാപകമായി പ്രചരിപ്പിച്ച ആദ്യത്തെ വ്യക്തി ഗോട്ട്ഫ്രൈഡ് ലിബ്നിസാണ്. തൻ്റെ കണ്ടെത്തലുകൾ പോക്കറ്റിൽ വെച്ച് നടന്ന ന്യൂട്ടനേക്കാൾ മുൻപേ ലിബ്നിസ് കാൽക്കുലസ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് അതിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ഇരുവരും തമ്മിൽ മരണം വരെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതെല്ലാം ന്യൂട്ടനിൽ വലിയ ആത്മസംഘർഷങ്ങളുമുണ്ടാക്കി. നാഡീസ്തംഭനങ്ങളൊക്കെ ന്യൂട്ടൻ്റെ ജീവിതത്തിലെ തുടർക്കഥകളായി. എങ്കിലും ആ പ്രതിഭ അതൊന്നും കൊണ്ട് തോറ്റുപോയില്ല. ശാസ്ത്ര സംബന്ധമായി മാത്രമല്ല ചില രാഷ്ട്രീയ പോരാട്ടങ്ങൾ പോലും പിൽക്കാലത്ത് ന്യൂട്ടൻ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും കേംബ്രിഡ്ജിൻ്റെ ഭരണതലങ്ങളിൽ റോമൻ കത്തോലിക്കക്കാരായ മതയാഥാസ്ഥികരെ മാത്രം അവരോധിക്കാനുള്ള ജെയിംസ് 2 രാജാവിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. കേംബ്രിഡ്ജ് പ്രതിനിധിയായി ലണ്ടൻ പാർലമെന്റിലേക്ക് ന്യൂട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടതും ആ പോരാട്ടങ്ങളിലൂടെയാണ്. ഗവേഷണ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം തെല്ലൊന്ന് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷ് കറൻസിയുടെ വ്യാജ നോട്ടുകൾ തടയാനുള്ള സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിക്കുന്നതിലും ന്യൂട്ടന് കഴിഞ്ഞു. ജ്യോതിർശാസ്ത്ര ചരിത്രത്തെ സംബന്ധിച്ച് മാത്രമല്ല ആധുനിക ശാസ്ത്ര ലോകത്തിന് തന്നെ ഒരു പൊൻതൂവലായി മാറിയ ചലന നിയമങ്ങളും ഭൂഗുരുത്വ സിദ്ധാന്തവുമെല്ലാം വിവരിച്ച് ന്യൂട്ടന്റെ സുപ്രധാന കൃതിയായ ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ചുരുക്കെഴുത്തിൽ വിളിക്കുന്ന ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി ന്യൂട്ടന്റെ അതുല്യ സംഭാവനയാണ്. കോപ്പർനിക്കസ് പ്രപഞ്ച മാതൃകയുടെ വസ്തുനിഷ്ഠമായ വിശദീകരണമായും കെപ്ലറിന്റെ ഗ്രഹനിയമങ്ങളെ സ്ഥിരീകരിക്കുകയും ഭൂകേന്ദ്രീകൃത പ്രപഞ്ചഭാവനകളെ പഴങ്കഥയാക്കുകയും ചെയ്ത ന്യൂട്ടന്റെ മാസ്റ്റർ പീസാണത്. ന്യൂട്ടനെ വിശ്വപ്രസിദ്ധിയിലേക്ക് ഉയർത്തിയ ആ കൃതി ലോകത്തിന്റെ പ്രപഞ്ച വീക്ഷണത്തെയും ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കുക തന്നെ ചെയ്തു. അച്ഛന്റെ അകാല വിയോഗം, രണ്ടാം വിവാഹത്തോടെ തന്നിൽ നിന്നും അകന്നുപോയ അമ്മ, അതെല്ലാം മനസ്സിൽ സൃഷ്ടിച്ച ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥകളുടെ തടവറകളിലൂടെ വളർന്ന ഒരാളെന്ന നിലയിൽ ന്യൂട്ടന്റെ സ്വഭാവത്തിലെ ചില സങ്കീർണ ഘടകങ്ങളെ മാറ്റിവെച്ചാൽ ശാസ്ത്രത്തിനും സമൂഹത്തിനും ഗുണപരമായ ഒരുപിടി കണ്ടെത്തലുകളുടെ സൃഷ്ടാവെന്ന നിലയിൽ ന്യൂട്ടന്റെ പ്രതിഭ ലോകത്തെന്നും ആദരിക്കപ്പെടും. 1727 ന്യൂട്ടൻ എന്ന പ്രതിഭാധനനായ ശാസ്ത്രകാരൻ ഓർമ്മയായി. ഒരധ്യായത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ന്യൂട്ടന്റെ ശാസ്ത്ര സാമൂഹിക മനസ്സ്. ആ ജീവിതത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രവും ശാസ്ത്ര സർഗാത്മകതയുടെ ഒരു സംഗ്രഹവും മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജ്യോതിർശാസ്ത്രത്തിന്റെ വിശേഷങ്ങളുടെ മലവെള്ള പ്രവാഹത്തിൽ ന്യൂട്ടൻ എന്ന പേര് ഇനിയും ഇവിടെ എത്രയോ കടന്നുവരും. ന്യൂട്ടന്റെ ഓർമ്മകളിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ, രചന അവതരണം രജേഷ് പാലവിള, സാങ്കേതിക സഹായം റയാൻ ടൈ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂം.

എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: കൊച്ചുകുട്ടിയരെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേരെന്താണെന്നോ? പട്ടകവും ദൈവവും. ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. ഗുരുവിന് ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു. ഗുരുവും ശിഷ്യനും ഒരു ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത്. വഴിയിൽ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയായി തങ്ങും. അപ്പോഴൊക്കെയോ ഒട്ടകത്തിന് തീറ്റി കൊടുക്കുന്നതും കെട്ടിയിടുന്നതും ശിഷ്യനായിരുന്നു. ഒരു ദിവസം യാത്ര ചെയ്തു തളർന്ന് ഒരു സത്രത്തിൽ രാത്രി തങ്ങാൻ കയറി. യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് ശിഷ്യൻ ഒട്ടകത്തെ കെട്ടിയിടാൻ മിനക്കെട്ടില്ല. അതിനെ പുറത്ത് വെറുതെ നിർത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഈ ഒട്ടകത്തിനെ നോക്കിക്കൊള്ളണേ. കാലത്തെഴുന്നേറ്റ ഗുരു യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഒട്ടകത്തെ കാണാനില്ല. എവിടെ പോയി? അത് സ്വയം അലയാൻ പോയതായിരിക്കാം, ശിഷ്യൻ പറഞ്ഞു. എന്നോട് എന്തിനാണ് അങ്ങ് ചോദിക്കുന്നത്? ദൈവത്തിനോട് ചോദിക്കണം. കാരണം ഞാൻ ഒട്ടകത്തിനെ നോക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. 3 വട്ടം പ്രാർത്ഥിച്ചതാണ്. ദൈവം നിശ്ചയമായും കേട്ടിരിക്കും. ദൈവത്തിൽ പൂർണമായും വിശ്വസിക്കാനല്ലേ അങ്ങ് പറയാറ്? അതുകൊണ്ട് ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് സുഖമായി ഉറങ്ങി. ഗുരു പറഞ്ഞു, ദൈവത്തിൽ നിശ്ചയമായും നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഒട്ടകത്തെ ആദ്യം കെട്ടിയിടണം. കാരണം ദൈവത്തിന് നമ്മുടെ കൈകളല്ലാതെ വേറെ കൈകളില്ലല്ലോ. ഒട്ടകത്തെ കെട്ടിയിടുക തന്നെ വേണമെങ്കിൽ പിന്നെ ദൈവത്തിൽ എന്തിനു വിശ്വസിക്കണം? ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, നമുക്ക് ചെയ്യാവുന്നത് കഴിവിനനുസരിച്ച് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ എന്ത് സംഭവിച്ചാലും നേരിടണം. നമ്മുടെ ചുമതലകൾ ഒരിക്കലും നാം കുറച്ചു കാണരുത്. പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴും ദൈവത്തെ പൂർണമായും വിശ്വസിക്കുക. കാരണം നമുക്ക് തെറ്റുമ്പോഴും തെറ്റാതിരിക്കുന്നതാണ് ദൈവം. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിന് അലസമായിരിക്കുക എന്ന ഒരിക്കലും അർത്ഥം വരുന്നില്ല. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

നമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ യുഗങ്ങൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലയണൽ ആന്ദ്രേസ് മെസ്സി എന്ന മാന്ത്രികൻ അർജന്റീനയുടെ 10-ാം നമ്പർ കുപ്പായം അഴിച്ചുവെച്ച് രാജ്യാന്തര ഫുട്ബോളിൻ്റെ പടിയിറങ്ങുമ്പോൾ അത് വെറുമൊരു ഇതിഹാസ താരത്തിൻ്റെ വിരമിക്കലല്ല, മറിച്ച്

രണ്ട് പതിറ്റാണ്ടോളം ലോകത്തെ മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു നിർത്തിയ ഒരു സുവർണ യുഗത്തിൻ്റെ വികാര നിർഭരമായ സമാപനം കൂടിയാണ്. നിങ്ങളിൽ നിന്ന് മറ്റൊരാൾക്കും സ്വന്തമാക്കാനാകാത്ത ചിലരുണ്ട്. അർജന്റീനയിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പേരെഴുതിയ ജേഴ്സി സ്വന്തമാക്കാത്ത ഒരു കുട്ടി പോലും ഈ രാജ്യത്തില്ല എന്നത് ഒരു അതിശയോക്തിയല്ല. ഓരോരുത്തർ

യോടെ ഈ വാക്കുകൾ പറഞ്ഞത് 10 വർഷം മുമ്പാണ്. 2016 ജൂൺ 27 അർജന്റീന കുപ്പായത്തിൽ ഞാൻ ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ച മെസ്സി പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴായിരുന്നു അത്. 2 തവണ കോപ്പ അമേരിക്ക ഫൈനലിൽ തുടരെ പരാജയപ്പെട്ടതിൻ്റെ വികാര വിക്ഷോഭത്തിലായിരുന്നു അന്നത്തെ വിരമിക്കൽ പ്രഖ്യാപനം. തിരിച്ചുവരവിനായി ലോകം കേണപ്പോൾ മെസ്സി ആ വിളി കേട്ടു. വീണ്ടും അർജന്റീനയ്ക്കായി ബൂട്ടുകെട്ടി. ഫുട്ബോൾ മൈതാനം സാക്ഷിയായ ഏറ്റവും വലിയ മാന്ത്രിക ചുവടുകളോടെ വീണ്ടും പന്തു തട്ടി 2 വട്ടം കൂടി ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ചു. 2022 കിരീടം ചൂടി. 2026 പരാജയപ്പെട്ടു. താൻ കളി പഠിച്ച സ്പെയിനിന് മുമ്പിൽ ഹതാശനായി നിൽക്കേണ്ടി വന്ന ആ ഫൈനലിന് ശേഷം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു മെസ്സി. വഴികാട്ടിയായ പിതാവ് ഹോർഹേയുടെ വിയോഗത്തിന് ശേഷം വികാരപരവശനായി കുറിച്ചിട്ട വരികളിൽ ആ നിരാശ സുവ്യക്തമായിരുന്നു. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ തീരുമാനത്തിലെത്തി. മൈതാനത്ത് നിന്നും തനിക്കിനിയൊന്നും നേടാനില്ല എന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു ആ പ്രഖ്യാപനം. ആകാശനീലയും വെള്ളയും കലർന്ന ആ കുപ്പായമണിയാൻ ഇനി മെസ്സിയില്ല. കിഞ്ചന വർത്തമാനത്തിൽ ഇന്നത്തെ ആദ്യത്തെ ഗാനം യവനസുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ. 1970 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന ചിത്രത്തിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീത സംവിധാനം നൽകി. യേശുദാസും ബി വസന്തയും ചേർന്നാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചത്. പേൾ വ്യൂവിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. അതിൻ്റെ രചന നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയും. പ്രേം നസീർ, ശാരദ, അടൂർഭാസി, മണവാളൻ ജോസഫ് എന്നിവരായിരുന്നു പേൾ വ്യൂവിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇത്രമേൽ ലോകത്തെ അതിശയിപ്പിച്ച, ആവേശം കൊള്ളിച്ച മറ്റൊരു താരവും ഉണ്ടാകില്ല. പലപ്പോഴും മെസ്സി മെസ്സിഹ ആയിരുന്നു. അത് അർജന്റീനക്കാർക്ക് മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആ ഇടം കാലുകളിൽ ദൈവീകമായൊരു സ്പർശം കണ്ട് കോരിത്തെറിച്ചു. ആ കാലുകളിൽ പന്തെത്തുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തിരയടിച്ചെത്തുന്ന ആവേശത്തിരമാലകൾ നമ്മെ ഗാലറികളിൽ എന്ന പോലെ ആവേശഭരിതരാക്കി. ഫുട്ബോൾ അറിയാത്തവർക്ക് പോലും മെസ്സി പ്രചോദനമായി. 39 വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിൽ ലോകകപ്പ് കളിക്കാനെത്തുന്നത്. അവിടെയും ആ മാന്ത്രിക സ്പർശനത്തിന് തെല്ലും മങ്ങലേറ്റില്ല. ഈജിപ്തിനെതിരായ ക്വാർട്ടർ ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലും അർജന്റീന വിജയത്തിലേക്ക് കുതിച്ചത് മെസ്സിക്ക് മാത്രം സാധ്യമായ ഇന്ദ്രജാലങ്ങളിലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ മത്സരം തീരാൻ 5 മിനിറ്റ് ശേഷിക്കുന്നതുവരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അർജന്റീന വിജയത്തിലേക്ക് ചിറകടിച്ചത് അവിടെ 10th number അവരുടെ മെസ്സിഹ പന്തു തട്ടാൻ ഇറങ്ങിയതുകൊണ്ടായിരുന്നു. അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് തുടങ്ങിയതാണ് ആ മഹാപ്രയാണം. മറഡോണയുടെ നിഴൽ വീണുകിടന്ന അർജന്റീന ഫുട്ബോളിനെ മെസ്സി സ്വന്തം ചുമലിലേറ്റി. ആ ജനതയുടെ ദുഃഖങ്ങൾക്ക് ശാപമോക്ഷം നൽകി ലോകവിജയികളെന്ന ചരിത്ര നേട്ടത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. അർജന്റീനയ്ക്കായി 207 രാജ്യാന്തര മത്സരങ്ങൾ, 125 ഗോളുകൾ, എണ്ണമറ്റ അസിസ്റ്റുകൾ, 8 ബലോൺ ദേ ഓർ പുരസ്കാരങ്ങളുടെ സമാനതകളില്ലാത്ത മേധാവിത്വം. മെസ്സിയുടെ സ്ഥിതി വിവരക്കണക്കുകൾ കായിക ചരിത്രത്തിലെ അവിശ്വസനീയ കൊടുമുടിയാണ്. എന്നാൽ കേവലമായ അക്കങ്ങൾക്കപ്പുറം കണ്ണീരിൽ നിന്ന് കനകത്തിലേക്ക് അദ്ദേഹം നടത്തിയ തിരിച്ചുവരവാണ് ചരിത്രം. 2014 ബ്രസീൽ ലോകകപ്പിലെ ഫൈനൽ നഷ്ടവും തുടർച്ചയായ കോപ്പ അമേരിക്ക തോൽവികളും തീർത്ത മുറിവുകളിൽ നിന്നാണ് മെസ്സി ഉയർത്തെഴുന്നേറ്റത്. 2021 മാറക്കാനയിൽ കോപ്പ അമേരിക്കയും 2022 ഫൈനലിസിമയും ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് കിരീടവും ഉയർത്തിയതോടെ അർജന്റീനയുടെ 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അദ്ദേഹം അന്ത്യം കുറിച്ചു. 3 ലോകകപ്പ് ഫൈനലുകൾ കളിച്ച അപൂർവ താരമായാണ് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം ലോകകപ്പിനോട് യാത്ര പറഞ്ഞത്. നമുക്കൊരു മനോഹരമായ ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. നാം കേൾക്കാൻ പോകുന്ന ഗാനം 1973 പുറത്തിറങ്ങിയ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിസ്വാമിയുടെ സംഗീതം, ആലപിച്ചിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. പ്രേംനസീർ, ജയഭാരതി എന്നിവരാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. AB രാജായിരുന്നു സംവിധാനം. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം താരകരൂപിണി നീ എന്ന്

0: 94 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇതിഹാസങ്ങൾ ഏറെ പിറവിയെടുത്ത ഫുട്ബോൾ മൈതാനത്ത് ലയണൽ മെസ്സി വെട്ടിപ്പിടിച്ചത് വേറിട്ടൊരു വഴിയായിരുന്നു. ഫുട്ബോൾ ചരിത്രം മെസ്സിക്ക് മുമ്പും ശേഷവും എന്ന തരത്തിലേക്ക് വിഭജിക്കുന്നത് പോലെ വേറിട്ടൊരു തലം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ താൻ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ജനിച്ച ലാമിൻ യമാലിനൊപ്പം 2026 ലോകകപ്പ് ഫൈനലിൽ പന്ത് തട്ടിയ മെസ്സിയുടെ സുദീർഘവും സമ്പന്നവുമായ കരിയർ മറ്റൊരാൾക്കും അവകാശപ്പെടാനാവില്ല. ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളിലധികവും മെസ്സിയെ കണ്ട് മെസ്സിയെപ്പോലാകാൻ കൊതിച്ച് ഫുട്ബോൾ തട്ടിയവരാകും. എണ്ണമറ്റ നേട്ടങ്ങളുടെ പട്ടികയുമായി കളം വിടുമ്പോൾ ലോകമൊന്നടങ്കം ആ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിക്കുകയാണ്. പേശി വളർച്ചയില്ലാതെ ഉഴറിയ കുട്ടിയായി സ്പെയിനിലെത്തി ബാഴ്സലോണയിലെ ലാ മെസിയ അക്കാഡമിയിലൂടെ പന്തു തട്ടി വളർന്ന് ക്ലബ് തലത്തിൽ ബാഴ്സലോണയ്ക്കായി തിളങ്ങി അർജന്റീന കുപ്പായത്തിലെത്തിയ മെസ്സി ബൂട്ടഴിക്കുമ്പോൾ ലോകത്തെ ഏതൊരു കളിപ്രേമിയേക്കാളും നിരാശപ്പെടുക ഫുട്ബോൾ തന്നെയാകും. ഇടങ്കാലുകൊണ്ടുള്ള തലോടൽ ഇനിയില്ലല്ലോ എന്നോർത്ത് പന്തുരുളുന്ന കാലമത്രയും മെസ്സി തലമുറകൾക്കാകെ പ്രചോദനമായി നിലനിൽക്കും എന്നുറപ്പ്. പകരം വെക്കാനില്ലാത്ത 10-ാം നമ്പരായി തല ഉയർത്തി തന്നെ. കഴിഞ്ഞ മാസം പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തോടെ ഫുട്ബോളിൽ ഇനി എത്ര കാലം തുടരുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ലയണൽ മെസ്സി വ്യക്തമാക്കിയിരുന്നു. ചെറുപ്പം മുതൽ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന പിതാവിന്റെ വിയോഗം മെസ്സി എന്ന ഫുട്ബോളറെയും മാനസികമായി തളർത്തി എന്നുറപ്പ്. എന്നാൽ ആരാധകർക്ക് ആശ്വസിക്കാൻ ബാക്കിയുള്ളത് മെസ്സി ക്ലബ് ഫുട്ബോളിൽ തുടരും എന്നതാണ്. US മേജർ സോക്കർ ലീഗിൽ ഇന്റർ മയാമി ക്ലബിന്റെ താരമായ മെസ്സി കഴിഞ്ഞ ദിവസത്തെ കളിയിൽ 4 ഗോളുകൾ നേടി തിളങ്ങുകയും ചെയ്തിരുന്നു. കളിക്കളത്തിൽ ഇനിയും പുതിയ സൂപ്പർ താരങ്ങൾ അവതരിച്ചേക്കാം, പുതിയ മഹാവിജയങ്ങളും റെക്കോർഡുകളും പിറന്നേക്കാം. എന്നാൽ ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെ നിരാശയിലാക്കി നെഞ്ചിൽ വലിയൊരു ശൂന്യത ബാക്കി വെച്ച് മെസ്സി കളം വിടുമ്പോൾ ഒന്നുറപ്പാണ്, കാൽപന്ത് കളിയെ താൻ കണ്ടുമുട്ടിയതിനേക്കാൾ എത്രയോ മനോഹരവും സമ്പന്നവുമായി മാറ്റിയാണ് ആ ജീനിയസ് പടിയിറങ്ങുന്നത്. പ്രിയപ്പെട്ട മെസ്സി, നന്ദി. താങ്കൾ സമ്മാനിച്ച മാന്ത്രിക രാവുകൾക്ക് ഈ കളിമുറ്റം എക്കാലവും കടപ്പെട്ടിരിക്കും. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1978 പുറത്തിറങ്ങിയ മദനോത്സവം എന്ന ചിത്രത്തിലേതാണ്. മദനോത്സവത്തിന്റെ സംവിധായകൻ എൻ ശങ്കരൻ നായരായിരുന്നു. കമൽഹാസൻ, ജയൻ, സറീന വഹാബ്, തിക്കുർഷി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. മദനോത്സവത്തിന്റെ തിരക്കഥ രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന മനോഹരമായ ഗാനം രചിച്ചത് ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി. നമുക്ക് കേൾക്കാം ഈ മലർ കന്യകൾ മാരന് നേദിക്കും എന്ന ആ മനോഹരമായ ഗാനം.

ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

സന്തനം 90.4 FM ലെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

వింటున్నాం 90.4 FM. స్టే ట్యూన్. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ.ജെ. ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം കുട്ടിത്താരങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളും കലാവൈഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ താരത്തെ പറ്റി, ആ ഒരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ പറയാൻ എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു പാട്ടുകാരിയാണ്, ഒരു ചിത്രകാരിയാണ്, ഒരു യുവ എഴുത്തുകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ മനോഹരമായിട്ട് എഴുതുന്ന, ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു താരമാണ്, ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി കമ്മ്യൂണിറ്റി

0: അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതൊക്കെ?
1: അത് എനിക്ക് പാട്ടിനോടും കവിതയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിത്രരചനയും എല്ലാം ഇഷ്ടമാണ്. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പൊ കവിതയിൽ എനിക്കിഷ്ടപ്പെട്ട കവിത ശവദാഹം.
0: അതെ അല്ലെ? അപ്പൊ ഇങ്ങനെ ഇത്രയും മേഖലകളില് മോൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
1: അത് അമ്മ.
0: അമ്മയാണ് അല്ലെ? അതെ. അപ്പൊ ചെറുതിലെ തന്നെ ഇത്ര നാള് തൊട്ടാണ് പാട്ടൊക്കെ പഠിക്കുന്നത്?
1: 2.5 വയസ്സ് മുതല് പാട്ട് പഠിക്കുന്നുണ്ട്.
0: ആഹാ. അപ്പൊ ഈ 2.5 വയസ്സ് മുതല് പാട്ട് പഠിക്കുമ്പോ ആദ്യം തുടക്കത്തില് എങ്ങനെയാണ് വീട്ടില് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെ മോള് പാട്ടൊക്കെ പാടും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വിടുമായിരുന്നു, അതോ മോക്ക് ഇഷ്ടമാണ് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാണോ?
1: പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാ.
0: അതെ അല്ലെ? അപ്പൊ ഇങ്ങനെ ടിവിയിലൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പാടുന്ന കാണുമ്പോ, സ്റ്റേജിലൊക്കെ കാണുമ്പോ ഒരു കൗതുകമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി പാട്ട് പഠിക്കാൻ പോയി. ഇപ്പോ ഒരു ഏകദേശം ഒരു 5 വർഷമായിട്ട് പഠിക്കുന്നു അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടുകാരിയായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇഷ്ടം കവിതകളാണ് അല്ലെ? അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത പാടാനായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് കവിതയാണ് പാടുന്നത്?
1: വല രാമർമ്മയുടെ ശവദാഹം.
0: അതെ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കവിത കേൾക്കാം.

0: ഭക്ഷിച്ചതാ കോൽക്കൂട്ടം. മൂത്തവൻ ചോദിക്കുകയാണമ്മയോടെങ്ങാണമ്മേ, പൂഴ്ത്തി വച്ചതാ തന്ത സൂക്ഷിച്ചതാ കോൽക്കൂട്ടം.
1: ബെറ്റി ഇങ്ങനെ പാടുമ്പോൾ, ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ, സാധാരണ ഇപ്പോൾ സംസാരത്തിൽ ബെറ്റി ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പറയാനൊക്കെ ഇങ്ങനെ ഒന്ന് ഷെയ് ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ മനോഹരമായിട്ടല്ലേ? അപ്പോൾ ആ വാക്കുകളുടെ ഒരു ഷാർപ്നെസ് ആണെങ്കിലും, ആരാണ് ബെറ്റി ഏറ്റവും മനോഹരമായിട്ട് ഇതൊക്കെ കവിതയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു അക്ഷരസ്ഫുടതയോടുകൂടിയൊക്കെ പറയണമെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ തരുന്നത്?
0: അമ്മ.
1: അമ്മയാണല്ലേ. അപ്പൊ അമ്മയാണ് മെയിൻ ആയിട്ടും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോ കുറച്ചധികം വർഷങ്ങളായിട്ട് ബെറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക സംഗീതമാണോ പഠിക്കുന്നത്? ആണല്ലേ. അപ്പൊ എല്ലാ, അതായത് നാടൻ പാട്ടുകൾ പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് ഏതായിരിക്കും? ഒരു രണ്ടു വരി നമുക്ക് വേണ്ടി ഒന്ന് പാടുമോ?

0: അതെ. അപ്പൊ അങ്ങനെ പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കവിതകളോടാണ്. സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് സിനിമാ പാട്ടാണ് ഇഷ്ടം. പക്ഷെ ബെറ്റി അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കവിതകളാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഈ എഴുത്തുകൾ കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ബെറ്റി ഇങ്ങനെ അതിനോട് കുഞ്ഞിന് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് എഴുതി തുടങ്ങിയത്?
1: ഓണം വരവായി എന്നൊരു കവിത കേരള ഫോക്കസ് മാസികയിൽ പ്രസിദ്ധീകരിച്ചായിരുന്നു. അപ്പം ആ കവിതയും എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ എഴുത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തോന്നി തുടങ്ങിയത്? വെറുതെ ഇപ്പൊ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്തതാണോ അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഇത് കൊള്ളാം അല്ലെങ്കിൽ എഴുത് നന്നായിട്ട് എഴുതെന്നൊക്കെ പറഞ്ഞു?
1: അച്ഛനും അമ്മയും നന്നായിട്ട് എഴുത് ഇത് കൊള്ളാം അതൊക്കെ പറയായിരുന്നു.
0: അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനോടൊരു താല്പര്യം കൂടി അല്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ മാഗസിൻസിലൊക്കെ എഴുതാൻ തുടങ്ങി അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മൂന്നിലധികം കവിതകൾ ബെറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കവിതകൾ?
1: ആദ്യമായിട്ട് ഈ ഓണം വരവായി, പിന്നെ രണ്ടാമത് കേക്ക്, മൂന്നാമതായിട്ട് സുന്ദരി തത്തമ്മയായിരുന്നു.
0: അതെ അല്ലേ. അപ്പോ 7 വയസ്സാണെങ്കിലും എന്റെ അടുത്തിരിക്കുന്ന ആളുടെ ഒരു എന്താ പറയാ ഇത്രയും മാഗസിൻസിലൊക്കെ ഇത്രയും കവിതകൾ എഴുതിയൊരു കുട്ടിയാണ് അല്ലെ, ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ പക്ഷേ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആ ഓക്കെ ഓക്കെ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും ഒരു വലിയൊരു എഴുത്തുകാരിയായിട്ട് ഇങ്ങനെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രേ. അപ്പൊ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ മെയിൻ ആയിട്ടും കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് നമ്മുടെ ബെറ്റിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അതില്. അപ്പൊ ബെറ്റി ഇങ്ങനെ പാട്ടുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പാട്ടില് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ കൂടുതൽ കവിതകളാണ് ഇഷ്ടമല്ലേ. പക്ഷേങ്കിൽ നമ്മുടെ ശ്രോതാക്കള് ബെറ്റിയുടെ ഒരു സൗണ്ടിൽ ഒരു ഒരു സിനിമാ ഗാനം കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്?
1: കിളിയേ കിളിയേ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഗേൾ ആണ് എന്നോടൊപ്പം ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഈ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെറ്റി സാർത്രയാണ്, അപ്പോൾ എഴുത്തുകാരിയാണ്. അപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബെറ്റി ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെ ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നി എഴുതി തുടങ്ങിയപ്പോൾ വീട്ടിൽ എല്ലാവരെ സപ്പോർട്ട് ചെയ്തു, പതുക്കെ എഴുതി, പിന്നീട് മാഗസിൻസിലൊക്കെ വന്ന് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുകയാണ് ബെറ്റി. അപ്പോൾ അതെങ്ങനെയായിരുന്നു തുടക്കം അതിൻ്റെ ഒരു എഴുത്തിലേക്കുള്ള ഒരു മേഖല?
1: ആദ്യമായിട്ട് ഓണം വരവായി എഴുതിയപ്പം എനിക്കും അത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് അതും എല്ലാം ഇതായി. പിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ആ കവിത ഇനി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു.
0: അതെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇപ്പോൾ എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിമനോഹരമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കവിത ഏതായിരിക്കും?
1: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ.
0: അതെ, അപ്പം അത് നമുക്ക് നമ്മുടെ ബെറ്റി തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാമോ?
1: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണുമെൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണുമെൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ. ഇനി എന്നു കാണുമെൻ്റെ ചേട്ടനെയും കൂട്ടുകാരെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ.
0: മനോഹരമായിട്ടിരിക്കുന്ന ഈ ഒരു വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു നമ്മളൊരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആശയമൊക്കെ എങ്ങനെയാണ് ബെറ്റിക്ക് വരുന്നത്? ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് വായിക്കുമോ ബെറ്റി?
1: ആ, വായിക്കാറുണ്ട്.
0: അതെ, അപ്പൊ ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ആശയം പറയുമ്പോൾ? അമ്മയാണല്ലേ. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മോള് തന്നെയാണ് ആദ്യമായിട്ട് ഒരു ആശയത്തിലേക്ക് കടക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റിലേക്ക് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്?
1: വായിച്ച് വായിച്ച് എഴുതുന്ന.
0: അതെ, ഒരുപാട് വായിക്കുമ്പോൾ ഈ ഒരു കണ്ടന്റിൽ എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അല്ലേ? അപ്പം അങ്ങനെ വളരെ ഷാർപ്പായിട്ട് ഒരുപാട് നല്ല നല്ല ഭാവങ്ങളോട് കൂടിയായിട്ടുള്ള വരികളാണ് ബെറ്റി എഴുതുന്നത്. അപ്പം അത് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പലരും ഇങ്ങനെ ഒരുപാട് നല്ല കവിതകൾ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കവിത വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ബെറ്റി തന്നെ എഴുതിയിട്ടുള്ളൊരു കവിത ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആ മോളുടെ ആ ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നത്

0: ആരാണ്?
1: മീരാമിസ്.
0: മീരാമിസ്, അപ്പൊ മീരാമിസിനെ പറ്റി പറയോ, ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? ആണല്ലേ. അപ്പൊ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
1: രണ്ടാംകുറ്റി.
0: രണ്ടാംകുറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പൊ മീരാമിസ് ആണ് പാട്ടിന്റെ കാര്യത്തില് നമ്മുടെ ബെറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 300-ലധികം സ്റ്റേജുകളാണ് ബെറ്റി കവർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ഇങ്ങനെ പാടി, അത്രയും വേദികൾ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പാട്ടിന്റെ കാര്യത്തിലൊക്കെ അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ മാറും അല്ലെ. അപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ മാറും അല്ലെ. അപ്പൊ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പല സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യും. അതെ അല്ലെ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടാണ് ആ വേദി പാടി കഴിഞ്ഞു കഴിയുമ്പോ ബെറ്റി ഓക്കെ ആവും, നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടി തീർന്നു എന്ന് തന്നെ ചിന്തിക്കാറുണ്ടോ? അതെ. ഏത് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയത് ബെറ്റിക്ക്?
1: ആദ്യം ഗാസയ്ക്കൊപ്പം കൊല്ലം ആ പരിപാടിയില് പാലസ്തീൻ അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പം പാലസ്തീൻ അംബാസിഡർ പേര് ചോദിച്ച്, ക്ലാസ് ചോദിച്ച്, അങ്ങനെ അഭിനന്ദിച്ചായിരുന്നു.
0: അതെ അല്ലേ. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരാള് വന്നിട്ട് മോളുടെ അടുത്ത് വന്ന് ഈ രീതിയിൽ പറഞ്ഞു. അപ്പൊ അന്ന് എന്താണ്, ഏത് കവിതയാണ് പാടിയത്?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ.
0: അതെ. അപ്പൊ അത്രയും ഒരു അഭിനന്ദനം കിട്ടിയ ഒരു കവിതയാണ്. അപ്പൊ അത് ആ ബെറ്റി നമുക്ക് വേണ്ടിട്ടൊന്ന് പാടുവോ?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ. എഴുതിയത് കെ എൻ കുറുപ്പ്. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ചേങ്ങുമി. ഗാസ നടുക്കം മുഴക്കം വെടിയൊച്ചേങ്ങുമേ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. കതിനകൾ പൊട്ടുന്നു ഭയശങ്കയുണരുന്നു ലോകമെങ്ങും നടുങ്ങും പ്രതിഷേധം. മതവർഗ വിദ്വേഷം അഹിതകർമ്മങ്ങളും ജനഹിതരോഷവും ജന്മപാശങ്ങളും. ബോംബിൻ പ്രകാശമോ വിദ്വേഷഭൂമിയോ ദുരിതപർവങ്ങളോ അഹിതകർമ്മങ്ങളോ. സത്യധർമ്മത്തിൻ്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിൻ്റെ പുഞ്ചിരി മാത്രമോ. സത്യധർമ്മത്തിൻ്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ. പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ.
0: അതെ. അപ്പൊ ഈ ഒരു കവിതയ്ക്കാണ് ബെറ്റിക്ക് അവരത്രയും നല്ലൊരു അഭിനന്ദനം കിട്ടിയത് അല്ലെ. അപ്പൊ അതെല്ലാരും അറിഞ്ഞു കഴിഞ്ഞു, എല്ലാരും വീട്ടിലൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടിൽ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ?
1: അടിപൊളിയായിരുന്നു
0: അല്ലെ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരം തന്നെയാണ് ബെറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാല് സാധാരണ നമ്മളിപ്പോ ഒരു പാട്ടുകാരി എന്ന് പറയുമ്പോ തന്നെ സ്കൂളിലൊക്കെ അത്യാവശ്യം നമുക്കൊരു പാടുന്ന കുട്ടിയാണ്. അപ്പൊ ഇത് ബെറ്റി പാടുക മാത്രമല്ല, ഒരു എഴുത്തുകാരിയാണ്, ചിത്രകാരിയാണ്, പ്രസംഗ വേദികളിലെല്ലാം സജീവമായിട്ട് തുടരുന്ന താരമാണ്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ബെറ്റി എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ?
1: അപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ടീച്ചറിൻ്റെ പേര് മഞ്ജുഷ മിസ് എന്നാണ്. 2ാം ക്ലാസ്സിനാണ് ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് SNDP UP സ്കൂളിൽ. അപ്പം എൻ്റെ ടീച്ചറിനും എല്ലാവർക്കും ഇഷ്ടം എഴുതുന്നതും പാടുന്നതും ഒക്കെയാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ HM പേര് ഇന്ദുകല മിസ് എന്നാണ്. അപ്പം ഇന്ദുകല മിസ്സും എല്ലാരും സപ്പോർട്ടൊക്കെയാ.
0: അതെ. അപ്പൊ എല്ലാരും സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പുറത്ത് പോകണമെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ്? അപ്പൊ ക്ലാസ് ടൈം ആയിരിക്കും, ചിലപ്പോ എക്സാമിന്റെ ടൈം ആയിരിക്കും, അപ്പോഴെങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ പൊക്കോളൂ പോയി ചെയ്തോളൂ എന്നൊക്കെ പറയോ? പറയാം. അങ്ങനെ സപ്പോർട്ടാണ്. എക്സാം ഒക്കെ ആണെങ്കിലും പിന്നീട് എഴുതിപ്പിക്കാം, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ നിൽക്കാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പൊ ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിളിൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ബെറ്റിയുടെ?
1: അലീനയും അഫ്സാനയും ഐനയും ആമിനയും.
0: ഒരുപാടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയാറുണ്ടോ, ഒരു പാട്ട് പാട് ബെറ്റി, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് വരച്ചു തരുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ കാണുമ്പോ ഏത് എന്താണ് എഴുതാൻ തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരാളുടെ പേര് പറഞ്ഞ ആരായിരിക്കും?
1: അലീന.
0: അലീന. അപ്പൊ അലീനയെ പറ്റി ഓർക്കുമ്പോ എന്തായിരിക്കും പറയാൻ തോന്നുന്നത്? ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ബെറ്റിക്ക് എന്തായിരിക്കും പറയാൻ തോന്നുന്നത്?
1: അലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെനിക്ക് എപ്പോഴും കൂട്ടാം. അങ്ങനെ ഒത്തിരി ഉണ്ട്.
0: അതെ, ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ രീതി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പതുങ്ങിയൊക്കെ പറഞ്ഞെങ്കിലും ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര എനർജിയായി. അപ്പൊ സ്കൂളും ഫ്രണ്ട്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ സ്കൂൾ ഒരു പ്രാസംഗിക എന്ന രീതിയിൽ ഒരുപാട് പ്രസംഗ വേദികളിൽ മത്സരിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ബെറ്റി. അപ്പൊ ഒരു പ്രസംഗം എന്ന രീതിയിൽ സ്കൂൾ എന്നുള്ള ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ബെറ്റി എങ്ങനെയായിരിക്കും ഒരു വേദിയിൽ പറയാൻ പോകുന്നത്? അപ്പൊ ഒരു വേദിയിൽ കയറി നിന്നിട്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞ് ഒരു പ്രസംഗം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സമ്മാനിക്കാവോ?
1: ബഹുമാനപ്പെട്ട എച്ചം, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് തന്നെയാണ്. എന്റെ സ്കൂൾ. സ്കൂളിൽ മണിമുഴങ്ങി കൂട്ടുകാരോടൊപ്പം കൂടാൻ ബാഗും ചുമന്ന് ഓടി വന്നു അറിവിന്റെ വീട്ടിലേക്ക്. അതേ കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ വച്ചാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്, നല്ല ശീലങ്ങൾ പഠിക്കുന്നത്, വലിയ സ്വപ്നങ്ങൾ കാണുന്നത്, നല്ല കൂട്ടുകാരെ കിട്ടുന്നത്. നല്ല കുട്ടികളായി വളരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. ഒന്നാമതായി അച്ചടക്കം, സമയത്ത് വരിക, ടീച്ചർ പറയുന്നത് അനുസരിക്കുക. രണ്ടാമതായി പഠനം, ദിവസവും പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക, എനിക്ക് പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമതായി സ്നേഹവും സഹായവും, കൂട്ടുകാരോട് വഴക്കിടരുത്, പകരം അവരെ സ്നേഹിക്കുക, സഹായിക്കുക. എന്നും ഞാൻ വായിക്കും, കഥയും കവിതയും വായിക്കും, വായനയിലൂടെ ഞാൻ വളരും. നമ്മുടെ സ്കൂളിന് അഭിമാനമാകും, നമ്മുടെ നാടിന് അഭിമാനമാകും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് വളരാം. നമ്മുടെ സ്കൂളിനും നാടിനും അഭിമാനമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
0: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സ്കൂളിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ആരാണ് എഴുതി പഠിപ്പിച്ചു തന്നിരിക്കുന്ന ബെറ്റിയെ?
1: അമ്മ.
0: അമ്മയാണല്ലേ. അപ്പൊ അങ്ങനെ ബെറ്റി എഴുത്തുകാരി ആണെങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലൊരു സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അവിടെ ഒരു പഠനം എന്നതിലുപരി ഒരു സൗഹൃദം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ബെറ്റി ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങനെ എന്താ പറയാ, ഒരു പ്രാസംഗിക എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അത് ബെറ്റിക്ക് ചെറിയ പ്രായത്തിലെ തന്നെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പാട്ടുകാരി എന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി, അത് കഴിഞ്ഞൊരു എഴുത്തുകാരി എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുമ്പോൾ ചിത്രരചനയാണ് അല്ലേ. അപ്പൊ ചിത്രരചന എന്ന രീതിയിൽ ബെറ്റി പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: രണ്ട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട്.
0: യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കി നന്നായിട്ട് വരയ്ക്കോ ബെറ്റി? ഇപ്പൊ ഒരു പിക്ക് കണ്ട് വരയ്ക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വരച്ച് എടുക്കാൻ സാധിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്താണ്? ഇപ്പൊ പ്രകൃതിയാണോ, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഒരാളുടെ രൂപം, അങ്ങനെയൊക്കെയാണോ ഇഷ്ടം?
1: പ്രകൃതി.
0: പ്രകൃതി വരയ്ക്കാനല്ലേ ഇഷ്ടം. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സാധാരണ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, തെങ്ങ്, ഒരു വീട്, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പൊ ബെറ്റി എങ്ങനെയാണ് പ്രകൃതി നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുന്നത്?
1: നല്ല രീതിയിൽ പ്രകൃതി എങ്ങനെയാണ് ഇരിക്കുന്ന അത് കണക്ക് തന്നെ നല്ല വരയ്ക്കാറുണ്ട്.
0: നന്നായിട്ട് വരയ്ക്കാം. അപ്പൊ എന്തൊക്കെ കാണും? അതായത് ഒരു ഒരു പിക്ചറില് ബെറ്റിയുടെ ഒരു കൺസെപ്റ്റില് ഒരു പ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ബെറ്റി ഒന്ന് വരച്ചെടുക്കുന്നത്? അതായത് ഇപ്പൊ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പുഴ, അങ്ങനെയൊക്കെയാണോ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ അല്ലെ. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ബെറ്റി പഠിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആശയത്തിലൂടെയൊക്കെ ആ ഒരു ചിത്രരചനയിലും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താരമാണ് നമ്മുടെ ബെറ്റി അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പാട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ നാടൻ പാട്ടുകൾ, ഒരുപാട് നല്ല നാടൻ പാട്ടുകളും അതുപോലെ ഒരു കവിതയിൽ വളരെ എല്ലാരും അഭിനന്ദിച്ചിട്ടുള്ള ഒരു കവിതയുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് കവിതയാണ് ബെറ്റി?
1: കുറത്തി.
0: അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാരും പറഞ്ഞു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബെറ്റി ഇങ്ങനെ അസാധ്യമായിട്ടാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനും നമ്മുടെ ശ്രോതാക്കളും കേൾക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കവിത നമുക്ക് വേണ്ടി ദാ ബെറ്റി പാടാൻ പോവാണ്.

0: അപ്പം എന്തായാലും ബെറ്റി ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ വളരെ എന്താ പറയുക സാമൂഹികപരമായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള പല സബ്ജക്റ്റിനെ പറ്റി ബെറ്റി ഇങ്ങനെ സംസാരിക്കുകയും പാട്ടിലൂടെ വരികയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ തീർച്ചയായിട്ടും പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ഒരു മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ബെറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻസ്പിറേഷനായിട്ട് നിലനിൽക്കുന്ന ആ പേരൻസിനെ പറ്റി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അച്ഛനമ്മ അവരുടെ വിശേഷങ്ങളും അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു.
1: അപ്പം എന്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പം അമ്മയാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ടും എല്ലാം പഠിപ്പിക്കുന്നതെല്ലാം.
0: അതെ, അപ്പൊ അമ്മയുടെ പേരെന്താണ്?
1: ശാന്തി എസ്.
0: അതെ, അപ്പൊ എന്താ ചെയ്യുന്ന അമ്മ?
1: അമ്മ ടീച്ചറായിരുന്നു,
0: ഇപ്പൊ ഇല്ല, ടീച്ചർ അധ്യാപിക ആയിരുന്നു അല്ലേ. അച്ഛൻ എന്താ ചെയ്യുന്നത്?
1: അച്ഛൻ കർമ്മല റാണി ട്രെയിനിങ് കോളേജിലെ സൂപ്രണ്ടാണ്.
0: അതെ അല്ലേ, അപ്പൊ അങ്ങനെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ആ ഒരു ബെറ്റിയുടെ ഒരു പഠന മേഖലയിലും ഈ ഒരു ഈ രീതികളിലും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപിക ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള പല കാര്യങ്ങളും ബെറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു പ്രായത്തിലെ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീട്ടില് അനിയനാണോ ചേട്ടനാണോ?
1: ചേട്ടൻ.
0: ചേട്ടൻ എവിടെ പഠിക്കുകയാണ്?
1: KVSNDPUPS കടപ്പാക്കട.
0: ഏത് സ്റ്റാൻഡേർഡാണ്?
1: സെവന്റ് സ്റ്റാൻഡേർഡ്.
0: ചേട്ടൻ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? അതെ അല്ലേ, അപ്പൊ ബെറ്റി ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകുമ്പോ ചേട്ടൻ കൂടെ വരാറുണ്ടോ? അപ്പൊ ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നന്നായിട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ എഴുത്തിലാണെങ്കിലും പാട്ടിലും ഒക്കെ? ചേട്ടൻ പാടാറുണ്ടോ?
1: ചേട്ടൻ പാടാറില്ല.
0: പാടാറില്ല, എഴുതാറുണ്ടോ? ഇല്ല. അപ്പൊ ബെറ്റിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സകലകലാ വല്ലഭ്യായിട്ട് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ടൊരു വീട്ടിൽ തന്നെ ബെറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊക്കെ ഉണ്ടോ ഇത്രയും ഒരു സ്റ്റാർ ആയതുകൊണ്ട്? ഇല്ലല്ലേ, വീട്ടിലങ്ങനൊന്നും ഇല്ല. വീട്ടിലെങ്ങനെയാണ് ചേട്ടനുമായിട്ട്? വളരെ നല്ല സ്നേഹമാണോ അതോ അടി കൂടാറുണ്ടോ? ഇടക്കിടക്കൊക്കെ ഉണ്ടല്ലേ, അതെന്ത് ചോദ്യമാണല്ലേ. വീട്ടിൽ അടി കൂടാറുണ്ട്, പക്ഷെ സ്നേഹമാണ്. മോടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് അല്ലേ. പേരെന്തായിരുന്നു?
1: അലക്സ്.
0: അതെ അല്ലേ, അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകരും ടീച്ചേഴ്സും അധ്യാപകരും അമ്മയും അച്ഛനും ബ്രദറും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ബെറ്റി ഈ പഠനം ഇപ്പൊ സെവന്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടിയും ഒരുപാട് മേഖലകളിൽ ബെറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല വേദികളിലും പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ പഠനമായിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെയാണ് ഒന്ന് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പഠിക്കുകയും വേണം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയും വേണം. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യും?
1: ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്.
0: അപ്പൊ സ്കൂളിൽ അത് തന്നെ, സ്കൂളിലൊക്കെ പോവാൻ ഇടയ്ക്ക് സാധിക്കാറില്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും? ഓക്കെ ആണ് എന്ന രീതിയിൽ. അപ്പൊ വീട്ടിലിരുന്ന് പഠിച്ച് അത് കവർ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാറുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഏതാണ്? എഴുതാനാണോ അതോ വരയ്ക്കാനാണോ പാടാനാണോ?
1: എഴുതാനും പാടാനും.
0: എഴുതാനും പാടാനുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ. അവസാനമായിട്ട് ബെറ്റി വരച്ചിട്ടുള്ളത് എന്തായിരിക്കും? അവസാനമായിട്ട് വരച്ചത്
1: അത്തപ്പൂക്കളാണ്.
0: അപ്പൊ അങ്ങനെ ബെറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ, എന്താണ് പറയേണ്ടത്? ഒരുപാട് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും അല്ലെ, എന്താണ് വരയ്ക്കുന്നതെന്നൊക്കെ അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും?
1: എന്റെ ഭാഷ.
0: എന്റെ ഭാഷ. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ?

0: ബെറ്റി ഇങ്ങനെ ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി സമ്മാനങ്ങളും കിട്ടിക്കാണു അല്ലേ? അപ്പൊ എന്തൊക്കെ സമ്മാനങ്ങളാണ്, എങ്ങനെ പുരസ്കാരങ്ങളൊക്കെയാണ് ബെറ്റിക്ക് കിട്ടിയിട്ടുള്ളത്?
1: സ്കൂളിൽ നിന്നും പിന്നെ കലോത്സവത്തിനൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 ബാലപ്രതിഭ ആദരവ് സാഹിത്യ സംഗമ വേദിയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
0: 100+ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് നമ്മുടെ കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലപ്രതിഭ ആദരവൊക്കെ 2025 ഒക്കെ നേടിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ്. അപ്പോ ഈ ഓർമ്മയിൽ നിൽക്കുന്നത് ഇത്ര മാത്രമാണെങ്കിലും നിരവധി അവാർഡുകളാണ്. 2026 തന്നെ മാസ് ആർട്സിന്റെയും ONV മലയാള പഠന കേന്ദ്രം ലൈബ്രറിയുടെയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങളും ഈ ഒരു കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഴുത്തുകാരി എന്ന രീതിയിലാണെങ്കിലും പാട്ടുകാരി എന്ന രീതിയിലാണെങ്കിലും ചിത്രരചനയിലും ഒരുപാട് മത്സരങ്ങളിൽ വർണ്ണം 2026 സെക്കൻഡ് പ്രൈസ് വിന്നറാണ് നമ്മുടെ കൂടിയിരിക്കുന്ന ബെറ്റി അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല പുരസ്കാരങ്ങളാണ് ബെറ്റിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ അതില് പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ ടിവിയിലൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ രസമായിട്ട് പാട്ടൊക്കെ പാടി ഒരുപാട് സ്കൂളിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹരിത വിദ്യാലയം എന്ന പ്രോഗ്രാം അല്ലേ. അപ്പൊ അത് സീസൺ 4 ഒരു മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് തീർച്ചയായും നമ്മൾ ടിവിയിൽ ഇങ്ങനെ കണ്ട് കുട്ടികളുടെ ആ ഒരു പല രീതിയിലുള്ള കഴിവുകളും കണ്ട് രസിച്ചിട്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ ഹരിത വിദ്യാലയത്തിന്റെ പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അതിലൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ ബെറ്റി എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയാണ് ബെറ്റിക്ക് സമ്മാനിച്ചിരുന്നത്? അപ്പൊ അത് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ?
1: അന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെയും ഒരുപാട് ചേച്ചിമാരെയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പരിപാടി അടിപൊളിയായിരുന്നു.
0: അവിടെ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: അതെ, അപ്പൊ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും അല്ലെ. അപ്പൊ ഏത് എന്തായിരുന്നു അവിടുത്തെ ഒരു പെർഫോമൻസിൽ, എങ്ങനെയൊക്കെ ആയിരുന്നു പാട്ടുകളും പിന്നെ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള സംസാരമൊക്കെ ആയിരുന്നു? അപ്പൊ അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തല്ലേ. അപ്പൊ എത്ര നാളുണ്ടായിരുന്നു അതില്? എത്ര ദിവസമായിരുന്നു അതിന്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്?
1: ഒരു ദിവസം
0: മാത്രം, ഒരു സ്കൂളിൽ ഒരു ദിവസം അല്ലേ. അപ്പൊ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഇങ്ങനെ ടിവിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ടിവിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പേരൻസും എല്ലാരും ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? നമ്മുടെ ബെറ്റി ഇങ്ങനെ വന്നിരിക്കാണ് ടിവിയിൽ, അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലേ. ബെറ്റി എങ്ങനെയായിരുന്നു ടിവിയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ, എങ്ങനെ

0: കുറച്ചുകൂടെ ബെറ്റർ ആക്കണമായിരുന്നു അത് പറഞ്ഞത് എന്നൊക്കെ തോന്നിയോ? അങ്ങനൊക്കെ തോന്നിയല്ലേ? അപ്പൊ ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നിയല്ലേ? അതെ. അപ്പൊ അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് ഹരിത വിദ്യാലയത്തിലൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികൾ, അതായത് ബാലസംഘം, മാസ്, ശിശുക്ഷേമ സമിതി, വനിതാ സാഹിതി, അങ്ങനെ ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്നത് ഗാസിക്കൊപ്പം കൊല്ലം എന്ന പരിപാടിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുള്ള പുലരിയോ നോവിൻ്റെ പുഞ്ചിരിയോ എന്ന കവിത അവതരിപ്പിച്ചു. അതിനു മുൻപ് നമ്മൾ ആ ഒരു കവിത കേട്ടു. അതിന് തന്നെ പാലസ്തീൻ അംബാസിഡർ ആയിട്ടുള്ള അബ്ദുള്ള അബു ഷാവേസിന്റെ നേരിട്ടുള്ള അഭിനന്ദനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഒരു 7 വയസ്സുകാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നുകയാണ് ചെയ്യുന്നത്, ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റിലേക്കൊക്കെ പോയേ എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ആ ഒരു നല്ലൊരു കുട്ടി അല്ലെ, ഇത്രയും കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഇന്ന് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കൗതുകം എല്ലാവർക്കും ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുമെന്ന് തോന്നുന്നു. അപ്പൊ പെറ്റി ഇങ്ങനെ വളരെ കാമായിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ആളൊരു നിസ്സാര പുള്ളിയല്ല എന്നെനിക്ക് തോന്നുകയാണ്. ഒത്തിരി നല്ല നല്ല എഴുത്തുകൾ ഇനിയും തുടർന്ന് ഒരുപാട് എഴുതാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ. അപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ സജീവമായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ, എഴുത്തുകാരി എന്ന രീതിയിൽ മാഗസിൻസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബെറ്റിക്ക് ഇപ്പോൾ ഒരു 7 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഒത്തിരി മേഖലകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ, ഒരു സ്വപ്നവേദി അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ബെറ്റിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തോന്നുന്നത്?
1: എനിക്ക് ഒത്തിരി വായിക്കണം, വായിച്ച് വായിച്ച് കവിതകളൊക്കെ എഴുതണമെന്നൊക്കെ ഉണ്ട്.
0: അതെ, വായിച്ച് ഒരുപാട് വായിച്ചിട്ട് നല്ല നല്ല കവിതകളൊക്കെ എഴുതണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കുഞ്ഞി കുട്ടി ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ബെറ്റി പറയുന്നത്. കാര്യം ഇപ്പൊ കൂടുതലും നമ്മുടെ കുട്ടി ആൾക്കാർ പൊതുവെ എല്ലാവരും TV അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരുന്ന് സമയം കളയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ബെറ്റി അതിനൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഒരുപാട് എഴുതണം, ഒരുപാട് വായിക്കണം, അറിയണം എന്ന് കൂടി നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ബെറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണോ അത്? അതെയല്ലേ. അപ്പൊ നമ്മുടെ കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ബെറ്റിക്ക് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് വായിക്കണം എന്നൊക്കെ പറയാനുണ്ടോ? പറഞ്ഞോ.
1: നന്നായിട്ട് വായിക്കണം, വായിച്ച് വായിച്ച് വളരണം, വായനയുടെ ലോകത്തേക്ക് പോകണം എന്നൊക്കെ.
0: അതെ, അപ്പൊ നല്ലൊരു മെസ്സേജ് കൂടിയാണ്. കുഞ്ഞു കുട്ടിയാണെങ്കിലും നല്ല ആശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകകരമായിട്ട് തന്നെ തോന്നുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 7 വയസ്സുകാരി ആണെങ്കിൽ കൂടിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടർ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്?
1: അപ്പം ടെക്സ്റ്റില് പഠിക്കാന്നുള്ളത് അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കും.
0: മിടുക്കിയാണല്ലോ, അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു വെക്കോ? നേരത്തെ തന്നെ പഠിച്ചു വെക്കും. അത് കൊള്ളാം കേട്ടോ. കാര്യം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പഠിപ്പിക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ വെറ്റിക്കുട്ടി വളരെ മിടുക്കിയായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറ്റി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വെറ്റിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ബ്രദർ, ടീച്ചേഴ്സ് ഒക്കെയാണ്. അല്ലാതെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്?
1: താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സജനാഥ് സാറ്, പിന്നെ ഷൈൻദേവ് അങ്കിള്, ബാബു മാമൻ, വർഗീസ് മാമൻ, തൊടിയൂർ മാമൻ, റഷീദ് സാറ്, ജവഹർ സാറ്, സദാശിവനപ്പൂപ്പൻ, അങ്ങനെ ഒത്തിരി പേരാണ്.
0: അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ബെറ്റിയുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഇതല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിലും ബെറ്റിയുടെ ഓർമ്മയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ സദാശിവൻ സാർ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു നല്ലൊരു കലാകാരിയായിട്ട് ഇങ്ങനെ തുടർന്നു പോകട്ടെ, നിരവധി വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അവസാനമായിട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു ബെറ്റി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ട് രസിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് റേഡിയോ സാന്ത്വനത്തിൽ ഈ ഒരു നിമിഷത്തിൽ എന്ത്

0: ആണ് ബിറ്റിക്ക് പറയാനുള്ളത്?
1: എനിക്ക് ഈ റേഡിയോയിൽ പറയാൻ സാധിച്ചത് ഇവിടുത്തെ പ്രൊഡ്യൂസറായിട്ടുള്ള മജീഷ്യനായ സദാശിവൻ പൂപ്പനാണ്. പിന്നെ എൻ.എം. പിള്ള സാറിനും താങ്ക്സ്.
0: അതെ, അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ എൻ.എം. പിള്ള സാറിനും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടുള്ള സദാശിവൻ സാറാണ് ഈ ഒരു മിടുക്കി കുട്ടിയെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു താങ്ക്സ് തന്നെ നമ്മുടെ ബെറ്റി സാർത്രി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് ഒരുപാട് വേദികളിൽ നല്ല രീതിയിൽ ഒരു മിടുക്കിയായിട്ട് ഒരു നിറ സാന്നിധ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ബെറ്റി സാർത്രി. ബെറ്റി സാർത്രി എന്ന കൊച്ചു മിടുക്കിയുടെ ഒരുപാട് വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇങ്ങനെ കടന്നു പോയത്. നിരവധി മേഖലകളിൽ സജീവമായിട്ടുള്ള ബിറ്റി സാർത്രിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളുമായി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: 104 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ബിഫോർ ഐ ഇൻട്രൊഡ്യൂസ് ടുഡേസ് സെലക്ഷൻ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Have you ever felt that you are not enough, that you need to be better, stronger, or somehow more perfect to deserve happiness and acceptance? In a world that constantly asks us to improve ourselves,

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം.

അദ്ദേഹമപി ദ്വിതീയ വിഭക്തി പശ്യാമ. ഇന്നത്തെ ദിവസവും ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി, റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി, റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. റോഡിൻ്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ ഉണ്ട്. മാർഗം ഉഭയതഃ വൃക്ഷാഹ സന്തി. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി, മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി, മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജാവിൻ്റെ ഇരുവശങ്ങളിലും സൈനികർ ഉണ്ട്. മഹാരാജം ഉഭയതഃ സൈനികാഹ സന്തി. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി, വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി, വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥിയുടെ ഇരുവശങ്ങളിലും വീടുകൾ ഉണ്ട്. വീഥീം ഉഭയതഃ ഗൃഹാണി സന്തി. നദീം ഉഭയതഃ നഗരാണി സന്തി, നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി, നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദിയുടെ ഇരുവശങ്ങളിലും നഗരങ്ങൾ ഉണ്ട്. നദീം ഉഭയതഃ നഗരാണി സന്തി. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി, വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി, വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദിയുടെ ഇരുവശങ്ങളിലും കലാകാരന്മാർ ഉണ്ട്. വേദികാം ഉഭയതഃ കലാകാരാഹ സന്തി. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി, കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി, കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണനു ചുറ്റും ഗോപികമാർ ഉണ്ട്. കൃഷ്ണം പരിതഃ ഗോപികാഹ സന്തി. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി, സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി, സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യന് ചുറ്റും പ്രകാശവലയം ഉണ്ട്. സൂര്യം പരിതഃ പ്രകാശവലയം അസ്തി. മന്ദിരം പരിതഃ ആപണാഹ സന്തി, ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഃ ആപണാഹ സന്തി, ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും കടകൾ ഉണ്ട്. മന്ദിരം പരിതഃ ആപണാഹ സന്തി. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി, ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി, ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. ഉദ്യാനത്തിന് ചുറ്റും വാഹനങ്ങൾ പോകുന്നു. വാടികാം പരിതഃ യാനാനി ഗച്ഛന്തി. ഗൃഹം പരിതഃ ഉദ്യാനം അസ്തി, ഗൃഹത്തിന് ചുറ്റും

0: ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഹ ഉദ്യാനം അസ്തി. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹത്തിന് ചുറ്റും ഉദ്യാനം ഉണ്ട്. ഗൃഹം പരിതഹ ഉദ്യാനം അസ്തി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരേ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: സാന്ത്വനം 90.4 എഫ്എമ്മിൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എം പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഹ്യൂസ്റ്റണിൽ ഇന്ധനവില കുതിച്ചുയരുന്നു. ലേബർ ഡേയിൽ ഗ്യാലന് $1 വർധന. ലേബർ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രയ്ക്കൊരുങ്ങുന്ന അമേരിക്കൻ ജനതയ്ക്ക് തിരിച്ചടിയായി ഇന്ധനവിലയിലെ കുത്തനെയുള്ള വർധന. ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ കഴിഞ്ഞ വർഷത്തെ ലേബർ ഡേ സമയത്തെ അപേക്ഷിച്ച് പെട്രോൾ വിലയിൽ ഗ്യാലന് ഏകദേശം $1 വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഗ്യാസ് ബഡി നൽകുന്ന കണക്കനുസരിച്ച് അമേരിക്കയിലെ ദേശീയ ശരാശരി ഇന്ധനവില ഗ്യാലന് $4.12. എന്നാൽ ഹ്യൂസ്റ്റണിൽ ഇത് $3.68. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഹ്യൂസ്റ്റണിൽ ഗ്യാലന് $2.7 മാത്രമായിരുന്നു വില. 15 ഗ്യാലൻ ശേഷിയുള്ള ഒരു വാഹനം പൂർണ്ണമായി പെട്രോൾ അടിക്കാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ $14 അധികം ചെലവാക്കേണ്ടി വരും. അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം നിലനിർത്താൻ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ച് സീറ്റുകൾ കൂട്ടാൻ ശ്രമിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടുന്നതായി റിപ്പോർട്ട്. പുതിയ അതിർത്തികൾ നിശ്ചയിച്ച പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നേരിടുന്നത്. ടെക്സാസ്, ഫ്ലോറിഡ, ഒഹായോ, നോർത്ത് കരോലിന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സുരക്ഷിതമെന്ന് കരുതിയ സീറ്റുകളിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ മിസോറി സുപ്രീംകോടതി ഒരു സീറ്റിലെ അതിർത്തി മാറ്റം റദ്ദാക്കിയത് പാർട്ടിക്ക് കൂടുതൽ തിരിച്ചടിയായി. തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ചുരുക്കം ചില സീറ്റുകൾ അധികമായി ലഭിച്ചേക്കാമെങ്കിലും പ്രാരംഭത്തിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ കുറഞ്ഞ നേട്ടം മാത്രമേ പാർട്ടിക്കുണ്ടാകൂ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ജർമ്മനിയിലെ സാക്സണി ആൻഹോൾട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ പിന്തുണ നൽകിയ ശതകോടീശ്വരൻ എലോൺ മസ്കിന് നന്ദി പറഞ്ഞ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് പാർട്ടി നേതാവ് ഓൾറിച്ച് സിഗ്മണ്ട് എക്സിലൂടെയാണ് മസ്കിന് നന്ദി അറിയിച്ചതും കൂടുതൽ സഹകരണം വാഗ്ദാനം ചെയ്തതും. സൗത്ത് ബേ പ്രദേശത്ത് ഞായറാഴ്ച പുലർച്ചെ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടു. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കോംപ്ടണിൽ നിന്ന് 2 മൈൽ തെക്ക് കിഴക്കായി ഭൂമിക്കടിയിൽ ഏകദേശം 8 മൈൽ ആഴത്തിലാണ് അർദ്ധരാത്രി കഴിഞ്ഞ് 12:15 ഭൂചലനം ഉണ്ടായത്. ആരവല്ലി മലനിരകളുടെ നിർവചനം തയ്യാറാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ഉന്നത അധികാര സമിതിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. നവംബർ 30 റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടു. പകലും രാത്രിയും ജോലി ചെയ്തിട്ടാണെങ്കിലും അതിനകം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന 200 ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 11 വരെ തുടരുന്ന പ്രദർശനത്തിൽ 80 രാജ്യങ്ങളിൽ നിന്നുള്ള 1000 പ്രതിനിധികൾ പങ്കെടുക്കും. 400+ സെഷനുകൾ ഉണ്ടാകും. ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിലും ട്രൈഡന്റ് ഹോട്ടലിലുമായി നടത്തുന്ന സമ്മേളനത്തിൽ 500 നിക്ഷേപകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5000 സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. 100,000+ സന്ദർശകർ എത്തുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ഫിൻടെക് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, നയരൂപീകരണം നടത്തുന്നവർ, സാങ്കേതിക മേഖലയിലെ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചി ബാങ്കോക്ക് കൊച്ചി സർവീസ് ഒക്ടോബർ 25 മുതൽ ആരംഭിക്കും. ഞായർ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് രാത്രി 10:15 പുറപ്പെട്ട് 3:55 ബാങ്കോക്കിൽ എത്തും. അവിടെ നിന്ന് 4:55 പുറപ്പെട്ട് രാവിലെ 7:40 കൊച്ചിയിലെത്തും. ബോയിങ് 737 വിമാനമാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. നിലവിൽ എയർ ഏഷ്യ, തായ്ലയൻ എയർ എന്നിവ കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ചരമറിയിപ്പുകൾ. കടുവാക്കുളം ഉണ്ടായിക്കൽ തുരുത്തിൽ MA എബ്രഹാം അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കുറിച്ചി കൊച്ചിലത്തായ കുളക്കാട്ടുശേരിൽ KC ജോർജ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കാനം തുരുത്തിക്കാട്ട് പരേതനായ ജോസഫിന്റെ ഭാര്യ ത്രേസ്യാമ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 88

0: ചന്ദ്രബിംബമേ അന്തിവയും പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളി മുഖിയും പൂവണിയും അഞ്ചന താഴ്വരേ.
1: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.